ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 15 സെക്കൻഡ്. ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 29, കൊല്ലവർഷം 1201 മിഥുനം 5, 2026 ജൂൺ 19 വെള്ളിയാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഉദയചന്ദ്രൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. പച്ചക്കറി വിത്തുകളുടെ പരിചരണത്തിനായി ബീജാമൃതം എങ്ങനെ തയ്യാറാക്കാം? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ എം കെ നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽറൈഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡരിക്കോഡ് കോട്ടകൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. പതിനഞ്ചിന് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദെ വാസ്കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പണ്ടിക്കാട് ഡോട്ട് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടകൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീദ വി സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. കുമാരനാശൻ എഴുതിയ മിന്നാ മിനുങ്ങ് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം KV സുഗന്ധി. 7:50 IQ ഓപ്റ്റിക്കൽ കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമകാലികം. വളരുന്ന വായന വിടരട്ടെ ഭാവന. വായനാ ദിനത്തിൽ കേരള സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുകൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇസ്ഹാനുൽ ഇൻതിസാം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻ.

ജെൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, 8:15 രസമുകുളം, 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 ചലച്ചിത്ര ഗാനങ്ങൾ, 8:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 8:55 സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം, 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 11:05 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 12:10 ഇശൽ, 12:25 ജാലകം, 12:45 പ്രകാശധാര, 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 3:00 നാടകഗാനങ്ങൾ, 3:30 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 3:45 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ, ഇതിൽ 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: much for your friendship. France loves you. I'm so happy you are with so many friends in Paris before leaving and going back to Delhi. I come to visit you in next February, but you are my girlfriend. We love you. Take care.
1: President Draupadi Murmu will attend a program marking International Sickle Cell Day in Omkareshwar, Madhya Pradesh today. After that, she will travel to Rairangpur in Odisha, where she will inaugurate several development projects. These include a medical camp organized by AIIMS Bhubaneswar, a mega rural piped water supply scheme for mining affected villages, the Matru Shakti Bhavan of the Brahma Kumaris, and a special circuit house. As part of the next phase of her visit, President Murmu and Prime Minister Narendra Modi will visit Pahadpur village in Odisha's Mayurbhanj district tomorrow. Agriculture and Farmers Welfare Minister Shivraj Singh Chauhan has approved large-scale procurement of pulses and oil seeds at the minimum support price for four states. The ministry said that the procurement will be undertaken under the price support scheme in Tamil Nadu, Gujarat, Uttar Pradesh and Haryana. Uttar Pradesh has emerged as the biggest beneficiary under the approvals for the summer 2026 season. In Gujarat, procurement of 18,250 metric tons of moong has been approved for the summer 2026 season. The minister also approved an enhancement in the moong procurement limit for Tamil Nadu under the Rabi marketing season 2025-26 from 885 metric tons to 990 metric tons. Mr. Chauhan approved procurement of 2,115 metric tons of moong during the summer 2026 season for Haryana. In FIFA World Cup, Czechia were held 1-1 by South Africa in Group A match at the Atlanta Stadium in United States last night. And that is the end of this news bulletin.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 6 സെക്കൻഡും. പ്രിയപ്പെട്ടവരെ, ശുഭചിന്തകളോടെ ആരംഭിക്കാം.
3: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഈ ഉദയചന്ദ്രൻ.
4: നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് അമിതമായ ലഹരി ഉപയോഗം. പ്രായഭേദമന്യേ ഇത് സമൂഹത്തെ ഒന്നായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും മുക്തി നേടാൻ സമൂഹം ഒന്നായി ഉണർന്നേ പറ്റൂ. മൊബൈൽ, TV, സിനിമ, ഭക്ഷണം, മധുര പലഹാരങ്ങൾ തുടങ്ങിയവയോടുള്ള ആസക്തിയും ഒരു ലഹരി തന്നെയാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറെ ദോഷകരമായ മദ്യം, പുകയില, കഞ്ചാവ്, കറുപ്പ്, മോർഫിൻ, മെത്താഫിറ്റമിൻ എന്നിവയോടുള്ള അമിതമായ ആസക്തിയാണ് ഏറെ അപകടകരം. ഇന്ന് കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ. ചെറിയ കുട്ടികൾ പോലും മൊബൈൽ അടിമകളായി മാറുന്ന ഏറെ ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. WHO നടത്തിയ ഒരു പഠനമനുസരിച്ച് 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാനേ പാടില്ല. 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടി മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിച്ചാൽ കുട്ടി കരയട്ടെ. കരഞ്ഞതുകൊണ്ട് കുട്ടിക്കൊന്നും പറ്റില്ല. മറിച്ച് ചെയ്താൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം ഏറെ മുന്നോട്ട് പോയതിനാൽ നമ്മുടെ പുതിയ തലമുറ ഒരു തരത്തിലും നിരക്ഷരരാകാനും പാടില്ല. അതുകൊണ്ട് ഫോൺ ഉപയോഗം പരമാവധി കുറച്ച് അത്യാവശ്യങ്ങൾക്കും മാത്രമാക്കുന്നതാണ് ഉത്തമം. TVയുടെ അമിതമായ ഉപയോഗവും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി ഏറ്റവും അപകടകരമായ ലഹരികളായ മദ്യവും മയക്കുമരുന്നും നമ്മെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുകയും ചിന്താശേഷിയെയും പെരുമാറ്റത്തെയും ബാധിക്കുകയും ചെയ്യുന്ന മാരകമായ സാമൂഹ്യ വിപത്താണിത്. ലഹരി പദാർത്ഥങ്ങളായ മദ്യം, മയക്കുമരുന്നുകൾ, പുകയില, കഞ്ചാവ് എന്നിവ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് വ്യക്തിയെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും തകർക്കുന്നു. തലച്ചോറിനും ഹൃദയത്തിനും മറ്റവയവങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യൻ്റെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെയും ബോധമണ്ഡലത്തെയും മയക്കമോ ഉത്തേജനമോ വഴി സ്വാധീനിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ഇവ. ശാരീരികവും

0: മാനസികവും സാമൂഹികവുമായ തകർച്ച, ഓർമ്മക്കുറവ്, അവ്യക്തഭാഷണം, അബോധാവസ്ഥ എന്നിവ ഇവ മൂലമുണ്ടാകാം. ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങൾ തകർക്കുകയും ആക്രമണങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനമോടിക്കൽ റോഡപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ലഹരി തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും ഏകാഗ്രത, പ്രതികരണശേഷി, കാഴ്ച എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. ലഹരി അമിത വേഗത്തിനും കാരണമാകുന്നു. ലഹരി ഉപയോഗിച്ചുണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ എത്രയെത്ര നിരപരാധികളുടെ കൂടി ജീവനാണ് ഓരോ ദിവസവും പൊലിഞ്ഞു പോകുന്നത്. നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്കും ഒരു പ്രധാന കാരണം ലഹരിയുടെ ഉപയോഗമാണ്. നമ്മുടെ യുവാക്കളെയും കുട്ടികളെയുമാണ് ഇത് ഏറ്റവും അധികം വഴിതെറ്റിക്കുന്നത്. ശരിയായ ബോധവൽക്കരണം, കുടുംബത്തിൻ്റെ പിന്തുണ, ലഹരിമുക്തി കേന്ദ്രങ്ങളുടെ സഹായം, നിയമ നടപടികൾ എന്നിവയിലൂടെ ഈ വിപത്തിനെ നമുക്ക് നേരിടാം. ഏതു തരം ലഹരിയും ചെറിയ അളവിലാണ് ആദ്യം തുടങ്ങുക, ഒടുവിൽ വലിയ ആസക്തിയിലേക്ക് നയിക്കുന്നു. ഇത് അയാളുടെ ജീവിതത്തെയും കുടുംബത്തിൻ്റെ സ്വസ്ഥതയെയും നശിപ്പിക്കുന്നു. ലഹരി വിപത്തിനെ നേരിടുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.
1: ഈ ഉദയചന്ദ്രൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9496843926. നമ്പർ ആവർത്തിക്കാം, 9496843926. സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 14:45.
1: പ്രഭാതഗീതം.
2: ആദ്യം എ വി മുഹമ്മദ്,

ക്രൂശിലെന്നെ തേടി വന്ന സ്നേഹമേ എന്ന ഗാനം പാടിയത് ബിജു നാരായണനും സംഘവുമായിരുന്നു. ഇപ്പോൾ കേട്ട കല്യാണി മേനോൻ പാടിയ ഗാനത്തോടുകൂടി ഇന്നത്തെ പ്രഭാതഗീതം സമാപിക്കുന്നു.

0: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 12603 ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് മെയിൽ 6:28, 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 12081 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി 6:50, 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ട്രെയിൻ സമയം.
0: ഇനി ഇന്ന് ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം.
1: ചരിത്രപഥം.
0: ഇന്നാണ് 1995 കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കർ അന്തരിച്ചത്. ഈ ദിനം കേരളത്തിന്റെ വായനാ ദിനമായി കൊണ്ടാടുന്നു. 1926 പി എൻ പണിക്കർ തന്റെ ജന്മസ്ഥലത്ത് തുടങ്ങിയ സനാതനധർമ്മം ലൈബ്രറി മുതൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ വരെയുള്ള

0: വെനസ്വല പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ചരിത്രമാണ്. 1977 രൂപീകരിച്ച കാൻഫെഡ് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന കേന്ദ്രത്തിന്റെ സാക്ഷരതാ വികസന പരിപാടികളിലും പി എൻ പണിക്കരുടെ സംഭാവന ഉണ്ടായിരുന്നു.
1: ചരിത്രപഥം.

ഇനി ഇന്നത്തെ വിശേഷം കേട്ടോളൂ. ഇന്ന് ദേശീയ വായനാ ദിനമാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് വായനാ ദിനമായി ആചരിക്കപ്പെടുന്നത്.

പ്രിയപ്പെട്ടവരെ ഇന്ന് 7:40 ആയുരാരോഗ്യത്തിൽ കേൾക്കാം. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീദ വി സംസാരിക്കുന്നത്. ഇന്ന് 7:40 ആയുരാരോഗ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. 7:45 കാവ്യധാര. ഇന്ന് കവിധാരയിൽ കുമാരനാശൻ എഴുതിയ മിന്നാമിനുങ്ങ് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് കെ വി സുഗന്ധി.

0: സമയം 6 മണി കഴിഞ്ഞ് 29:55 ഇന്ന് കൊലവർഷം 1201 മിഥുനം 5.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
3: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: പച്ചക്കറികളുടെ വിത്തു പരിചരണത്തിനായി ബീജാമൃതം എങ്ങനെ തയ്യാറാക്കാം? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
5: പച്ചക്കറികൾ നടാൻ ഉദ്ദേശിക്കുന്ന കർഷകർ പച്ചക്കറി വിത്തുകൾ നടുന്നതിനു മുൻപ് അവ ശരിയായ രീതിയിൽ പരിചരിക്കുന്നത് പിന്നീട് വരുന്ന ഒരുപാട് വിളകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതാണ്. വിത്തുകൾ പരിചരിക്കുന്നത് വഴി വിത്ത് മുളയ്ക്കാനുള്ള ശേഷിയും വിത്തിന്റെ ഗുണമേന്മയും വർദ്ധിച്ച് വിത്ത് കരുത്തോടെ വളരുകയും മണ്ണിലെ ദോഷകരമായ ഫംഗസ് ബാക്ടീരിയ മുതലായ ഹാനികരമായ സൂക്ഷ്മാണുക്കളിൽ നിന്നും വിത്തുകളെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും ഉതകുന്നതാണ് സീഡ് ട്രീറ്റ്മെന്റ് അഥവാ വിത്ത് ചികിത്സ. വിവിധ സീഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആദ്യം ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് പരിചരണം. ഉപയോഗപ്രദമായ മിത്ര സൂക്ഷ്മാണുക്കളുടെ ഒരു കലവറയാണ് ബീജാമൃതം. വിത്ത് പരിചരണത്തിന് ഉതകുന്ന ഒരു ജൈവ കൂട്ടാണ് ബീജാമൃതം എന്നത്. നടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറി വിത്തുകൾ, പ്രത്യേകിച്ച് തക്കാളി, മുളക്, വഴുതന പോലെയുള്ള മൃദുവായവ 10-15 മിനിറ്റ് നേരം മാത്രം ബീജാമൃതത്തിൽ മുക്കിവച്ചാൽ മതിയാകും. ശേഷം തണലിൽ വിരിച്ചിട്ട് ഈർപ്പം മാറ്റി പാകാം. ഇനി കട്ടിയുള്ള വിത്തുകളാണെങ്കിൽ, അതായത് പയറ്, വെള്ളരിവർഗ വിത്തുകൾ, വെണ്ട മുതലായവ 2-3 മണിക്കൂർ നേരം ഈ ബീജാമൃതത്തിൽ മുക്കിവച്ച് നടാൻ ശ്രദ്ധിക്കുക. ഇനി ഇഞ്ചി, മഞ്ഞൾ, കപ്പ പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാകട്ടെ, അവ ബീജാമൃതത്തിൽ 10-15 മിനിറ്റ് സമയം മുക്കിവെച്ച് നടാൻ ഉപയോഗിക്കാം. വാഴക്കന്നാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1-30 മിനിറ്റ് സമയം ബീജാമൃതത്തിൽ മുക്കിയതിനു ശേഷം, തണലത്ത് വെച്ച് ഈർപ്പം മാറ്റിയതിനു ശേഷം നടാൻ ഉപയോഗിക്കുക.

ഇനി ബീജാമൃതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 1 കിലോ വിത്തോ അല്ലെങ്കിൽ നടീൽ വസ്തുക്കളോ പരിചരിക്കുന്നതിന് ആവശ്യമായ ബീജാമൃതം ഉണ്ടാക്കുവാൻ വേണ്ട ചേർവകൾ ഇവയൊക്കെയാണ്. വെള്ളം 2 ലിറ്റർ, ഫ്രഷ് ചാണകം, അത് നാടൻ പശുവിൻ്റെതാണെങ്കിൽ ഏറ്റവും നല്ലത് 1/2 കിലോ, ഗോമൂത്രം അഥവാ പശുവിൻ്റെ മൂത്രം 1/2 ലിറ്റർ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്

0: കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന രാസനാമമുള്ള ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായം 5 ഗ്രാം, ഫലപൂയിഷ്ടമായ മേൽമണ്ണ് 1 സ്പൂൺ. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചേരുവകൾ എടുത്തതിന് ശേഷം ആദ്യ ദിവസം വൈകുന്നേരം 1/2 കിലോ ചാണകം കോട്ടൺ തുണിയിൽ കിഴികെട്ടി 2 ലിറ്റർ വെള്ളത്തിൽ 12 മണിക്കൂർ സമയം മുക്കിവയ്ക്കുക. അടുത്ത ദിവസം രാവിലെ വെള്ളത്തിൽ മുക്കിവെച്ചിരിക്കുന്ന ചാണകക്കിഴി നന്നായി പിഴിഞ്ഞ് അതിന്റെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറക്കുക, ചണ്ടി മാറ്റുക. ഈ ചാണകസത്തിലേക്ക് മേൽമണ്ണും നേരത്തെ പറഞ്ഞ 1/2 ലിറ്റർ ഗോമൂത്രവും 5 ഗ്രാം ചുണ്ണാമ്പ് കലക്കിയ വെള്ളവും ഒഴിച്ച് നന്നായി വടികൊണ്ട് ഇളക്കുക. 24 മണിക്കൂർ ഈ മിശ്രിതം തണലിൽ സൂക്ഷിക്കുക. 2-3 തവണ ഇളക്കുക. ബീജാമൃതം തയ്യാറായി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബീജാമൃതത്തിൽ മുക്കിയുള്ള ട്രീറ്റ്മെന്റ് ഇനി നടത്താവുന്നതാണ്. മറക്കണ്ട, പച്ചക്കറി വിത്തുകൾ ബീജാമൃതത്തിൽ മുക്കിയതിന് ശേഷം 24 മണിക്കൂറിന്റെ ഉള്ളിൽ അത് നടുവാൻ ശ്രദ്ധിക്കുക.
1: പച്ചക്കറികളുടെ വിത്തു പരിചരണത്തിനായി ബീജാമൃതം എങ്ങനെ തയ്യാറാക്കാം? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജരായ MK നിസീമയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 9496129985. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കാർഷിക വൃത്താന്തത്തിൽ നാളെ കേൾക്കാം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
4: പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ അറിയിപ്പ് കേട്ടോളൂ. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
6: ദൃഷ്ടി.
7: പ്രായോജകർ,
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
8: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
9: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിർ ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
8: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തുണ്ടാവില്ലേ?
9: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ തന്നെ വീട്ടിക്ക് പോരാം.
5: അൽ റെഹാൻ കണ്ണാശുപത്രി.
2: ദൃഷ്ടി.
4: പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്ന ഇറാൻ US കരാറിന്റെ ആദ്യ പടിയായ ധാരണാപത്രത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പിട്ടു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് രാവിലെ 9 അവതരിപ്പിക്കും. സംസ്ഥാനത്ത് രാത്രി വൈദ്യുതി ഉപയോഗം കൂടുന്ന സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ ആകാശസ്ഥിതിയെന്ന് KSEB. കോഴിക്കോട് 9 പേർക്ക് അടക്കം സംസ്ഥാനത്ത് 21 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്തെ സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനും രാത്രിയിലെ നഗരത്തിലെ ജലമൊഴുക്ക് സുഗമമാക്കുന്നതിനും നഗരപരിധിയിൽ മുഴുവൻ ഓടകളും ശുചീകരിക്കാനും ലക്ഷ്യമിട്ട് മലപ്പുറം നഗരസഭ ഓപ്പറേഷൻ സ്മാർട്ട് ഡ്രെയിൻ പദ്ധതിക്ക് തുടക്കമിട്ടു. +1 ആദ്യ അലോട്ട്മെന്റ് അനുസരിച്ചുള്ള പ്രവേശനം പൂർത്തിയാക്കുമ്പോൾ താൽക്കാലിക പ്രവേശനം പോലും നേടാത്തവർ 24,978 പേർ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച എയർ കുഷ്യൻ വെഹിക്കിൾ പുറത്തിറക്കി സമുദ്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഉയർന്നുവരുന്ന വെല്ലുവിളികളോട് പ്രതികരിക്കാനും കോസ്റ്റ് ഗാർഡിന് എയർ കുഷ്യൻ വെഹിക്കിൾ സഹായമാകും. ഇന്ത്യ UK വ്യാപാര കരാർ July 15 മുതൽ പ്രാബല്യത്തിൽ ആകുന്നു. ഇതുവഴി ഇന്ത്യ കയറ്റി അയക്കുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടനിൽ തീരുവ ഒഴിവാക്കും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE നിരോധിച്ചു. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടിയ ശേഷം ഇറക്കുമതിയിൽ 70% കുറവുണ്ടായതായി ധനമന്ത്രാലയം. വനിതാ 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 2 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിനെതിരായ 2-ാം ടെസ്റ്റിൽ 1-ാം ഇന്നിംഗ്സിൽ ന്യൂസിലൻഡ് 391 റൺസിന് പുറത്ത്. ഇനി ലോകകപ്പ് ഫുട്ബോൾ വാർത്തകൾ കേട്ടോളൂ. ക്രൊയേഷ്യ 4-2 കീഴടക്കി ഇംഗ്ലണ്ട് വിജയത്തിലേക്ക്. ഹാരി ക്രെയിൻ ഇരട്ട ഗോൾ നേടി. കൊളംബിയ 3-1 ലോകകപ്പ് കന്നിക്കാരായ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചു. പനാമയെ 1-0 തോൽപ്പിച്ച് ഖാന.
3: അൽ റെഹാൻ കണ്ണാശുപത്രി. ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്.

0: ഇക്കോഡ്
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
4: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
5: സ്വർണം പവന് 1160 രൂപ കുറഞ്ഞ് 1,09,640 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,46,900 രൂപ. വെള്ളി കിലോഗ്രാമിന് 2,51,300 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,100, വടകര 23,070, മാനന്തവാടി 26,800. നാളികേരം 1,000 പാലക്കാട് 21,000 രൂപ, പൊന്നാനി 14,500 രൂപ, കോഴിക്കോട് 14,500 രൂപ. റബ്ബർ കോഴിക്കോട് ക്വിൻ്റലിന് 27,300, മാനന്തവാടി 23,500. കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 34,000. കുരുമുളക് മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. അരി പാലക്കാട് മട്ട 44,500 ക്വിൻ്റലിൻ്റെ വിലയാണ്. പൊന്നി 3,700, പാലക്കാട് ജയ 4,200, AP 1,4,200, ബോധന 3,700.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ഋഷ്യശൃംഖൻ എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയ ഗാനമാണിത്. രചന എസ് രമേശൻ നായർ, സംഗീതം ജോൺസൺ. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 59 സെക്കൻഡ്. അല്പസമയത്തിനകം അടുത്ത പരിപാടി.

ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1052 2325 142.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ്, ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പി എം വി ബി ആർ വൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും കോഴിക്കോട് കല്ലായ് റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കും ിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ

0: മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം BB ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി JP നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5ാം ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിനുശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ PN പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. PN പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി K. മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോ. സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാന്റിനും ജയം. ചെക്ക് റിപ്പബ്ലിക്, ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ

0: ഗോൾ കീപ്പർ അബുനാട കാവൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16 മിനിറ്റിൽ ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് രണ്ട് താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-0 4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72 മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
1: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 54 സെക്കൻഡ്.

0: എഫ്എം ശുഭദിനം.
1: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എഫ്എം ശുഭദിനത്തിന്റെ ഈ വെള്ളിയാഴ്ച പതിപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം
2: കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
4: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
3: അഡ്മിഷൻ ആവശ്യമില്ല.
4: കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
3: ഫോൺ 9961333400. കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
1: കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്, കോളേജ് വിദ്യാർത്ഥികൾക്കും തൊഴിൽ എടുക്കുന്നവർക്കുമുള്ള പ്രിലിംസ് കം മെയിൻസ് കോഴ്സ് എന്നിവയിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി അടുത്ത മാസം 4 വരെ നീട്ടിയിട്ടുണ്ട്. പ്രവേശനം ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ അടുത്ത മാസം 5 രാവിലെ 10 മുതൽ 11 വരെ ICSR നടക്കുന്ന പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കണം. അടുത്ത മാസം 12 ക്ലാസുകൾ ആരംഭിക്കും. വെബ്സൈറ്റ് വിലാസം ഇതാണ്: www.kscsa.org. വിലാസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ റിസർച്ച് ആൻഡ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, കരിമ്പന, ഈശ്വരമംഗലം, PO പൊന്നാനി, പിൻകോഡ് 6795573. ഫോൺ നമ്പറുണ്ട്: 0494265489. മറ്റൊരു നമ്പർ 8281098868 8281109-8868. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അഥവാ തത്തുല്യമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധിയില്ല. ഓൺലൈനായി ഈ മാസം 30 ദിനകം അപേക്ഷ നൽകണം. മലപ്പുറം ജില്ലയിലെ പഠന കേന്ദ്രം, ഗ്രാമോദ്യം, യോഗ സെന്റർ, പുലാമന്തോൾ PO മലപ്പുറം. ഫോൺ നമ്പറുണ്ട്: 9446249799. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരൂർ മങ്കട സെന്ററുകളിൽ 2026-27 അധ്യയന വർഷത്തെ ഹോട്ടൽ

0: മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 9746387398 9746387398. കെൽട്രോണിൻ്റെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം നോളജ് സെൻ്ററിൽ കേരള സർക്കാർ അംഗീകൃത നോർക്ക അറ്റസ്റ്റേഷന് യോഗ്യമായ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജസ് ടെക്നോളജീസ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക്സ് ആൻഡ് വെബ് ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്നിവയിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഫോൺ നമ്പർ 0494269288 0494269728.
1: സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ഇനി ഇന്നത്തെ ചിന്താവിഷയം കേട്ടോളൂ. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പാപമോചനമാണ് ശക്തരുടെ ഗുണം. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പാപമോചനമാണ് ശക്തരുടെ ഗുണം. മഹാത്മാഗാന്ധി. ഇനി ഇന്നത്തെ ചോദ്യം കേട്ടോളൂ. മുകുരദർശനം ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുകുരദർശനം ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കാം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: മനസ്സിൽ സന്തോഷമോഹങ്ങൾ വിരിയുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് സി അജിത് കുമാറും സീമ ജോസഫും ചേർന്ന്. രചന നടക്കാവ് സന്തോഷ് കുമാർ. സംഗീതം ഇ പ്രേംകുമാർ.

0: നടക്കാവ് സന്തോഷ് കുമാറിന്റെ വരികൾക്ക് ഇ പ്രേംകുമാർ ഈണം നൽകി. സി അജിത് കുമാറും സീമ ജോസഫും ചേർന്നാലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
6: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
9: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
10: മലപ്പുറം ജില്ലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിനായുള്ള ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററി യോഗം നാളെ രാവിലെ 10:30 ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ www.egrants.kerala.gov.in എന്ന സ്കോളർഷിപ്പ് പോർട്ടലിൽ സ്കൂൾ ലോഗിനിൽ നിന്നും എൻട്രി ചെയ്യണം. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ഇ ഗ്രാൻഡ്സ് ഫോറം ഹോം പേജിൽ ലഭ്യമാണ്. ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി 15 ഫോൺ നമ്പർ 0492-222-3355.

0: പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ ആപ്ലിക്കേഷൻ ഡെവലപ്പ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ യോഗ്യത, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ രണ്ടു വർഷം പൂർത്തിയാക്കിയവർ, അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞുള്ള മൂന്ന് വർഷ ഡിപ്ലോമ പ്ലസ് വെബ് അല്ലെങ്കിൽ മൊബൈൽ മേഖലയിൽ ഒന്നര വർഷത്തെ പ്രവൃത്തി പരിചയം, ജോലി, ഇന്റേൺഷിപ്പ്, അപ്രന്റീസ് ഉൾപ്പെടെ. ഫോൺ നമ്പർ 9495999704 9495999704.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം
6: ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: ഫോൺ 9847341588.
9: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 2261 കോയമ്പത്തൂർ മാംഗ്ലൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5607, പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
9: ട്രെയിൻ സമയം.
0: ആരോഗ്യവിശേഷത്തിലേക്ക്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
10: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: ഫോൺ 0493-262-262.
12: എടാ സണ്ണി, നിന്റെ ഈ തടിയൊന്ന് കുറച്ചുകൂടെ.
13: കുറയ്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ചേച്ചി, പലതും പരീക്ഷിച്ചു. മാത്രല്ല, ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം, ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ ഉണ്ട്.
12: നീ ബെരിയാട്രിക് ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ മൗലാന സർജിക്കൽ സെന്ററിലേക്ക് വരൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്.
2: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
14: നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
15: ഈ വവ്വാലുകളുടെ താവളത്തിൽ നിന്ന് ഏകദേശം ഒരു 20% വവ്വാലുകൾ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വവ്വാലുകൾ മറ്റുള്ള താവളങ്ങളിലേക്ക് പോകും, അപ്പോൾ അവിടെ ഇവരുടെ പ്രസൻസ് കൂടും. അങ്ങനെ വൈറസുള്ള വവ്വാലുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പല സ്ഥലങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. രണ്ട് രീതിയിലാണ് നിപ്പ പ്രസന്റ് ചെയ്യുക. ഒന്നുകില്ലെങ്കിൽ അത് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരമായിട്ട് പ്രസന്റ് ചെയ്യും, അതല്ലെങ്കിൽ അത് ശ്വാസകോശത്തിന് ബാധിച്ചിട്ട് ശ്വാസമുട്ട് പോലെ പനിക്ക് ശേഷം, ഒന്നുകിൽ അസ്മാരോ മറ്റെന്തെങ്കിലും ആയിട്ട്, അതല്ലെങ്കിൽ ശ്വാസമുട്ടായിട്ട് പ്രസന്റ്. ഇത്തരം രണ്ട് രോഗമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഏത് രോഗി വന്നു കഴിഞ്ഞാലും അത്തരം രോഗികളുടെ സാമ്പിളുകൾ പരിശോധിച്ചിട്ട് നിപ്പയല്ല എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയ നമ്മൾ 2023 വളരെ ശക്തമായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഇത്തരം രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്യും, കാരണം അതിൽ വേറൊരാളിലേക്ക് ഇത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ രോഗികളൊക്കെ കണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 5 ദിവസം സാധാരണ ഒരു പനി പോലെ തന്നെയാണ് മിക്കവാറും ഈ രോഗം ഉണ്ടാവുക. ശക്തമായ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് വരും. ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞൊരു 7 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇത് തലച്ചോറിനെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനെയോ ബാധിച്ചിട്ട് ഇത്തരത്തിൽ AES ഉള്ള കണ്ടീഷനിലേക്കോ അല്ലെങ്കിൽ ARDS ഉള്ള കണ്ടീഷനിലേക്കോ പോവുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രോഗി എത്തുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ഇത് വരുന്നത്, കാരണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പനി പോലെ തന്നെയാണ് അതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഇത്തരം ഒരു രോഗി നമ്മുടെ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് വരക്കുകളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഐസൊലേറ്റ് ചെയ്യും. അവർക്ക് ഐസൊലേറ്റ് ചെയ്ത് ചികിത്സ കൊടുക്കും, എന്നിട്ട് അവരുടെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് അത് നിപ്പയല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവരെ

0: സാധാരണ രോഗികളുടെ ഐസൊലേറ്റ് ചെയ്ത് മറ്റ് രോഗികൾക്ക് പകരാത്ത രീതിയിൽ ആണ് ആ രോഗിക്ക് ചികിത്സ നൽകുന്നത്. ഇത്തരം രോഗമുള്ളവരെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഈ രോഗം പകരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ള ഇപ്പോൾ മസ്തിഷ്കജ്വരമുള്ളവരോ അല്ലെങ്കിൽ ശ്വാസമുട്ട് പനിക്ക് ശേഷം ശ്വാസമുട്ടായിട്ട് വരുന്ന രോഗമുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഏത് രോഗമുള്ള ആൾക്കാരാണെങ്കിലും അവരെ പരിചരിക്കുമ്പോൾ പരിചരിക്കുന്ന ആളും രോഗിയും പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ഇപ്പോൾ ഒരു ചുമയിലൂടെ പകരുന്ന അല്ലെങ്കിൽ വായുവിലൂടെ കണങ്ങളിലൂടെ പകരുന്ന രോഗമാണെങ്കിൽ ഒരു രോഗിയും ഈ പരിചരിക്കുന്ന ആളും മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അസുഖം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കോവിഡിൽ അത് കണ്ടതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ വീട്ടിൽ പ്രായമായ ആൾക്കാരെ പരിചരിക്കുമ്പോൾ പോലും നമ്മൾ അത്ര ആ ഒരു മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അത്തരം രോഗം പകരാതിരിക്കും. അപ്പോൾ ഇത്തരം രോഗികളെ പരിചരിക്കുമ്പോൾ അത് നിപ്പ ആവണമെന്നില്ലല്ലോ, നമുക്ക് അറിയില്ല നിപ്പ ആണോ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാണ് നല്ല ഏറ്റവും ശ്രദ്ധ വേണ്ടത്. പിന്നെ രോഗിയെ പരിചരിക്കുമ്പോൾ കരിക്കും മുന്നേയും അതിന് ശേഷവും കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം.
1: നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയട്ടെ. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
6: ട്വിറ്ററിൽ ഏജൻസീസ്
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
12: ഇനി വാങ്മയ ചിത്രങ്ങൾ ശബ്ദചിത്രങ്ങളായി ആസ്വദിക്കാം.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
14: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
13: ഫോൺ 0483280500.
15: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
16: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
15: ഈ എന്തിനാണ് പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
17: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
18: അദ്ദേഹം ഒന്ന് ആലോചിച്ചു, പിന്നെ പുഞ്ചിരിച്ചു. ഏയ്, അത് ശരിയാവില്ല. മാനുവൽ എന്ന പേരും എനിക്കിഷ്ടല്ല. എന്റെ അപ്പൻ പോർച്ചുഗീസുകാരെ പറ്റി തമാശ പറയുമ്പോ ആ മാനുവൽ, ഈ മാനുവൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോ എനിക്ക് എന്തൊരു ദേഷ്യം വരുന്നോ? ആ തോക്കിന്റെ മോന് ഒരിക്കലും ഒരു പോർച്ചുഗീസ് കൂട്ടുകാരൻ ഉണ്ടായി കാണില്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അപ്പൻ പോർച്ചുഗീസ് തമാശ പറയുന്ന അതല്ല, അതിനുശേഷം ഒരു ചീത്ത വാക്ക്. തോക്കിന്റെ മോൻ, നായിന്റെ മോൻ എന്ന വാക്ക് പോലെ പൊട്ടയാണോ? ഏതാണ്ട് ഒരേ പോലെ. അപ്പൊ ഞാനിനി അത് പറയാതിരിക്കാൻ ശ്രമിക്ക. അപ്പോ ഞാൻ എന്ത് വിളിക്കും? നീ പറ. നിനക്കൊരു പരിഹാരമുണ്ടോ? വാലാഡാരസ് എന്ന് വിളിക്കാൻ നിനക്കിഷ്ടല്ല, മാനുവലും പ്രശ്നമാണ് അല്ലേ? എനിക്കിഷ്ടപ്പെട്ട ഒരു പേരുണ്ട്. അതെന്താ? ഞാൻ ലോകത്തിലേക്കും വച്ച് വലിയ ധൈര്യക്കാരനായി നിന്നു. പേസ്ട്രി ഷോപ്പിൽ സിയു ലാഡിസ്ലാവ് ഒക്കെ നിങ്ങളെ വിളിക്കുന്ന പേര്? അദ്ദേഹം മുഷ്ടി ചുരുട്ടി ദേഷ്യപ്പെട്ട പോലെ അഭിനയിച്ചു. നിന്നെപ്പോലെ ഒരു ധൈര്യമുള്ള അഹങ്കാരിയെ ഞാൻ കണ്ടിട്ടില്ല. നിനക്കെന്നെ പോർച്ചുഗ എന്ന് വിളിക്കണം അല്ലേ? ഒരു കൂട്ടുകാരനെ വിളിക്കാൻ പറ്റിയ നല്ല പേരാ അത്. അത്രയുള്ളൂ? എന്നാ ശരി, വിളിച്ചോ. ഇനി നമുക്ക് പോയാലോ? അദ്ദേഹം എഞ്ചിൻ സ്റ്റാർട്ടാക്കി, ചിന്തിച്ചുകൊണ്ട് അല്പദൂരം ഓടിച്ചു. എന്നിട്ട് വണ്ടി നിർത്തി തല പുറത്തേക്കിട്ട് തെരുവിന് ചുറ്റും നോക്കി. ആരുമുണ്ടായിരുന്നില്ല. അദ്ദേഹം കാറ് തുറന്നിട്ട് പറഞ്ഞു, ഇറങ്ങ്, മുറുക്കെ പിടിച്ചോ, നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഉപ്പും ചാക്കാവാൻ ഒരുങ്ങി. സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം കാറിൽ കയറി വളരെ പതുക്കെ ഓടിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി. പിറകിലേക്ക് വന്നു. ഇഷ്ടായോടാ? ഒരു സ്വപ്നം പോലെ.

0: ഡൈ കൊള്ള, അത്ര മതി, നമുക്ക് പോവാം. സമയം വൈകി. ഇരുൾ പതുക്കെ വീഴാൻ തുടങ്ങി. ദൂരത്തിൽ മരങ്ങളിൽ പറ്റിയിരുന്ന് ചിവീടുകൾ പാടാൻ തുടങ്ങി. വേനൽക്കാലം വരാറായി വരാറായി എന്ന് പറയും പോലെ. കാറ് മുരണ്ടുപോയി. ശരി, ഇന്നു മുതൽ ഇക്കാര്യം നമ്മൾ ഒഴിവാക്കും. ഓക്കെ അല്ലേ? ഡൺ. ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിച്ചാ എന്തു പറയും? അതൊക്കെ ഞാൻ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. മതപഠന ക്ലാസ്സില്, പള്ളിയിൽ പോയി എന്ന് പറയും. ഇന്ന് വ്യാഴാഴ്ചയല്ലേ? നിന്നെ ഇനി ഒന്നും പഠിപ്പിക്കാനില്ല. നിനക്കെല്ലാറ്റിനും ഒരു ഒഴിവ് കഴിവുണ്ട്. ഞാൻ ഓടിച്ചെന്ന് എന്റെ തല അയാളുടെ കയ്യിൽ അണച്ചു. പോർച്ചുഗ? എന്താ? എനിക്ക് നിങ്ങളെ വിട്ടുപിരിഞ്ഞ് ദൂരെ പോവാ ഇഷ്ടല്ല. അറിയാമോ? അതെന്താ? നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ. നിങ്ങളുടെ കൂടെയാവുമ്പോ ആരും എന്നെ ദ്രോഹിക്കില്ല. മാത്രമല്ല, എന്റെ കരളിൽ ഒരു സന്തോഷ സൂര്യന് ഉദിച്ചതായി എനിക്ക് തോന്നുകയും ചെയ്യും.
1: നീ ഇത് മടക്ക്, എന്നിട്ട് കത്തിയെടുത്ത് ആ മടക്കിൽ വെച്ച് മുറിക്ക്.
0: കത്തിയുടെ വക്ക് കടലാസ് മുറിക്കുന്ന പതിഞ്ഞ ശബ്ദം. ഇനി അല്പം ചേർത്തൊട്ടിക്ക്. ഇത്രയും മാർജിൻ വിടണം. ഇതുപോലെ. ഞാൻ ടോട്ടോക്കയുടെ തൊട്ടടുത്തിരുന്ന് ബലൂൺ ഉണ്ടാക്കാൻ പഠിക്കുകയായിരുന്നു. എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ടോട്ടോക്ക തലയിൽ ക്ലിപ്പിട്ട് അത് അയക്കോലിൽ തൂക്കിയിട്ടു. അതൊക്കെ നന്നായി ഉണങ്ങിയിട്ടേ വായ വശം വയ്ക്കൂ. മനസ്സിലായോ മന്ദ? ഉവ്വ്.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
6: ശനിയും ഞായറും രാവിലെ 7:50.
5: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
11: പൂക്കോട്ടൂർ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ ഒഴിവുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ കരാർ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10:30 പൂക്കോട്ടൂർ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്ററിൽ നടക്കും. ANM, JPHM സർട്ടിഫിക്കറ്റ്, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി രജിസ്ട്രേഷൻ, HWT സർട്ടിഫിക്കറ്റ് എന്നീ യോഗ്യതയുള്ള 40 വയസ്സ് കവിയാത്ത ഉദ്യോഗാർത്ഥികൾ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി അഭിമുഖത്തിന് എത്തണം. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസ വേതന അടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 10 ആശുപത്രി മെഡിക്കൽ ഓഫീസിൽ നടക്കും. യോഗ്യത VHSE, ECG, ഓഡിയോമെട്രി, DCVT, BCVT പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാവണം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പട്ടികവർഗ വികസന പ്രൊജക്ട് ഓഫീസ്, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിലെ ഫെസിലിറ്റേഷൻസ് കേന്ദ്രങ്ങളിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നാളെക്കകം നിലമ്പൂർ ITDP ഓഫീസിലോ അതത് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലോ ലഭ്യമാക്കണം. കോഴിക്കോട് ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, സ്റ്റാഫ് നഴ്സ്, ഓഡിയോമെട്രിക്,

0: അസിസ്റ്റന്റ് ജെ പി എച്ചൻ, ഓഡിയോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾ www.aarogyakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നാളെ വൈകിട്ട് 5 മുമ്പ് അപേക്ഷിക്കണം. ഫോൺ നമ്പറുണ്ട്: 0495 237 4990, 0495 237 4990. അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 22 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. ഡോക്ടർ, നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലാണ് അവസരമുള്ളത്. ഉദ്യോഗാർത്ഥികൾ പ്രായം തെളിയിക്കുന്ന അസൽ രേഖകളുമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് സൂപ്രണ്ട് അറിയിക്കുന്നുണ്ട്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത്, തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 24:45. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഹർ ദേശ് റിലയബൽ സപ്ലൈ ചെയിൻ ചാത്താ ഹൈ, ഹർ ദേശ് സ്റ്റേബിൾ പാർട്ണർഷിപ്പ് ചാത്താ ഹൈ, ഹർ ദേശ് ഐസേ സാഥിയോ കി തലാശ് മേ ഹൈ ജിൻ പർ ലംബേ സമയ തക് ഭരോസ കിയാ ജാ സകേ ഓർ ഐസേ സമയ മേ ഭാരത് വിശ്വമേ ഏക് ട്രസ്റ്റഡ് പാർട്ണർ കെ റൂപ് മേ ഉഭർ രഹാ ഹൈ.
2: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്.

0: ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
1: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. एलपीजी बैकलॉग घटकर 3.1 डेज हो गया है. पिछले तीन दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख पीएनजी कनेक्शंस गैसीफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വിഡി സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരന്റി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ ഡിഎ വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. പി എൻ പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ആയി

0: ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.

0: ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻവിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 4 ഗോളിനാണ് ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻവിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 25 സെക്കൻഡ്.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: ഇനി തിമിരത്തിന് വിരാമം.
4: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
5: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
4: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-298300.
4: മൊബൈൽ 999-530-862.
6: ഇന്നത്തെ ഗാനം.
7: നിങ്ങൾ ഒരു ആത്മകഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളുടെ ജീവിതം കൂടി ലഭിക്കുന്നു. ആ ആത്മകഥ ഒരു മഹത് വ്യക്തിയുടേതാണെങ്കിൽ നിങ്ങൾക്കും മഹത്തായ ജീവിതത്തിലൂടെ സഞ്ചരിക്കാം. ഇന്ന് June 19 വായനാ ദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് PN പണിക്കരുടെ ചരമദിനമാണിന്ന്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആഹ്വാനത്തിലൂടെ അദ്ദേഹം ഒരു തലമുറയെ മുഴുവൻ അക്ഷരങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തി. 1996 മുതലാണ് സർക്കാർ ഈ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്താണ്. അക്ഷരം അഗ്നിയാണ്, അന്നമാണ് അറിയുന്നവന്. ഒരു പുസ്തകം കയ്യിലെടുക്കാം, വായിക്കാം, ചിന്തിക്കാം, വളരാം. ഈ വായനാ ദിനത്തിൽ കേൾക്കാം അഗ്നിദേവൻ എന്ന സിനിമയിലെ ഈ ഗാനം. ഇന്നത്തെ ഗാനം.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: 55 inch വലിയ LED ടിവിയിൽ ഓൺകിയു സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
5: നമുക്കറിയാം, ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുമ്പോൾ അവന്റെ കുടുംബവും അതിന്റെ സ്വാധീനം അനുഭവിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ സന്തുലിതനാകുമ്പോൾ അതിന്റെ ഗുണവും കുടുംബം അനുഭവിക്കും. അതിനാൽ യോഗ വ്യക്തിപരമായ അഭ്യാസം മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ, വി ആർ വാട്ട് അവർ തോട്ട്സ് ഹാവ് മെയ്ഡ് അസ്. നമ്മുടെ ചിന്തകളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകൾ വളർത്തുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, അത് സമൂഹത്തിനുള്ള ഒരു സേവനമാണ്. ഓരോ തവണ നാം യോഗാഭ്യാസം ചെയ്യുമ്പോഴും, ഓരോ തവണ പ്രാണായാമം ചെയ്യുമ്പോഴും, ഓരോ തവണ ധ്യാനത്തിലിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ സമാധാനത്തിൻ്റെ വിത്തുകളാണ് നമ്മൾ വിതയ്ക്കുന്നത്. ആ വിത്തുകൾ പിന്നീട് വാക്കുകളിലും പ്രവൃത്തികളിലും ബന്ധങ്ങളിലും പ്രതിഫലിക്കും. ഒരു യഥാർത്ഥ അനുഭവം പറയട്ടെ. ഒരു സ്ഥാപനത്തിൽ ജീവനക്കാർക്കായി ദിവസവും 10 മിനിറ്റ് ധ്യാനവും ബ്രീത്തിങ് എക്സസൈസും ആരംഭിച്ചിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞത്, ജോലിസ്ഥലത്തെ തർക്കങ്ങൾ കുറഞ്ഞു, ആശയവിനിമയം മെച്ചപ്പെട്ടു, സമ്മർദ്ദം കുറഞ്ഞു. ഇവിടെ ആളുകൾ മാറിയതല്ല, പക്ഷേ അവരുടെ പ്രതികരണ രീതിയാണ് മാറിയത്. ഇതാണ് യോഗയുടെ ശക്തി. യോഗ ലോകത്തെ മാറ്റാൻ തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ശ്വസനാഭ്യാസം ചെയ്തു നോക്കാം. സുഖമായിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ഒരാഴത്തിലുള്ള ശ്വാസം എടുക്കുക, പുറത്തുവിടുക. ഇപ്പോൾ മനസ്സിൽ പറയുക, ഞാൻ ശാന്തനാണ്. വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. മനസ്സിൽ പറയുക, എൻ്റെ കുടുംബം ശാന്തമാണ്. വീണ്ടും ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിടുമ്പോൾ പറയുക, ലോകം മുഴുവൻ എന്റെ കുടുംബമാണ്. ഇത്തരം ചെറിയ ചിന്തകൾ പോലും നമ്മുടെ മനസ്സിനെ മാറ്റാൻ തുടങ്ങും. നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയും. മനസ്സ് മാറുമ്പോൾ ജീവിതവും മാറും. ശ്രീ അരബിന്ദ പറഞ്ഞിരുന്നു, ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഈസ് എൻ എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ, മനുഷ്യരാശിയുടെ യഥാർത്ഥ പുരോഗതി ബോധത്തിന്റെ വളർച്ചയിലാണ്. യോഗ ആ വളർച്ചയുടെ പാതയാണ്.

0: ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്യുന്നത് ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, ഒരു സന്ദേശം നൽകാനാണ്. നാം വ്യത്യസ്തരായിരിക്കാം, പക്ഷേ നാം വേർപ്പെട്ടവരല്ല. ഇന്നത്തെ നമുക്കുള്ള ചിന്ത ഇതായിരിക്കട്ടെ: എനിക്കിന്ന് എന്റെ കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും സമാധാനം സൃഷ്ടിക്കാൻ എന്തു ചെയ്യാൻ കഴിഞ്ഞു?
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9880641078. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9880641078.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഐക്യോ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യോ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: കവിതകൾ ചൊല്ലി രസിക്കാൻ കൂടിയുള്ളതാണ്.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
8: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
9: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
8: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
7: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
10: കാവ്യധാര,
11: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
10: കുമാരനാശാൻ എഴുതിയ മിന്നാമിനുങ്ങ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. കെ.വി. സുഗന്ധ.

0: കുമാരനാശാൻ എഴുതിയ മിന്നാമിനുങ്ങ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് കെ.വി. സുഗന്ധ.
1: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ. എല്ലാവർക്കും വായനാദിന ആശംസകൾ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: സമകാലികം.
1: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു
0: സമകാലികം.
2: പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം.
1: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
2: ഗുണനിലവാരമുള്ള സൗജന്യ നേത്ര പരിശോധനയുടെ നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം
1: ഐക്യു ഓപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ഫോൺ 7510141215.
4: വളരട്ടെ വായന, വിടരട്ടെ ഭാവന.
5: വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച, കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ സ്മരണ പുതുക്കുന്ന ദിനമാണ് ഇന്ന് June 19, വായനാ ദിനം. അറിവിന്റെയും ഭാവനയുടെയും ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കാൻ ഈ ദിനം നമ്മെ പ്രേരിപ്പിക്കുന്നു. വായനാ ദിനത്തിൽ കേരള സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം കേൾക്കൂ.
6: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. June 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും June 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ചു വളരണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ

0: വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ രണ്ട് വകുപ്പുകളാണ്. സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാ ദിനവുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം. പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം. നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
1: വായനാ ദിനത്തിൽ കേരള സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നൽകിയ സന്ദേശമാണ് കേട്ടത്. സാങ്കേതിക വിദ്യയുടെ ഈ പുതിയ കാലത്തും പുസ്തകങ്ങളുടെ ഗന്ധവും താളുകൾ മറിക്കുന്ന സുഖവും നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ.
2: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
3: സമകാലികം, പ്രായോജികർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
7: പ്രായോജികർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: 2017 മുതൽ തുടർച്ചയായി എൻ എ ബിയിൽ അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
9: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
10: ആകെ പേടിയാവുന്നു ഡോക്ടർ.
9: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
10: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: ഇന്ന് കോൽക്കളി കേൾക്കാം. കേരളത്തിൽ മലബാർ മേഖലയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കോൽക്കളി. കോലടിക്കളി, കമ്പടിക്കളി, കോലുകളി, കോലാട്ടം എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നു. കളിക്കാർ കോലുകൾ മുട്ടി വട്ടത്തിൽ ചുറ്റി വലത്തോട്ടും ഇടത്തോട്ടും പിന്നോട്ടും തിരിഞ്ഞ് അടുത്തുള്ളവരുടെ കോലിൽ അടിച്ചുകൊണ്ടാണ് കോൽക്കളി അവതരിപ്പിക്കുന്നത്. ഇതിലെ ചുവടുകളും മെയ്യഭ്യാസ മുറകളും കടത്തനാടൻ കളരിയോട് ഏറെ അടുത്തു നിൽക്കുന്നു. ഇപ്പോൾ കോൽക്കളി അവതരിപ്പിക്കുന്നു കെ പി മുഹമ്മദ് കുട്ടി ഗുരുക്കളും സംഘവും.

0: കെ പി മുഹമ്മദ് കുട്ടി ഗുരുക്കളും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 8 മണി കഴിഞ്ഞ് 1:25.
3: FM പ്രധാന വാർത്തകൾ.
2: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് രാജ്യത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂവെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും. മിനിമം വേതനം ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ 35 ദിവസമായി സമരം തുടരുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് സമഗ്ര മേഖലയിലും സ്പർശിച്ച വികസനമാണ് നടപ്പാക്കുന്നതെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ. ന്യൂസിലൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1 സ്ഥാനത്ത് എത്തിയത്.
3: FM പ്രധാന വാർത്തകൾ. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9745550424.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ,
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: തീവണ്ടി സമയം. പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനി.

0: കണ്ണട വെച്ച് മടുത്തു.
1: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ട്രെയിൻ നമ്പർ 22610, കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:53, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5623 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
0: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
5: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
9: സുബ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
10: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
9: സുബ്ന പാം.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
13: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
12: സി എച്ച് സെന്റർ മഞ്ചേരി.
13: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
12: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
13: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
12: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
13: സി എച്ച് സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: PhD വേണ്ടി വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾ അതിനായി അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം.
2: അപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ കാര്യമായിട്ട് മൈഗ്രേഷൻ നടക്കുന്ന ഓസ്ട്രേലിയ, UK, യൂറോപ്പ്, അമേരിക്ക രാജ്യങ്ങളിലൊക്കെ ഏകദേശം ഒരേ അപ്ലിക്കേഷൻ സ്റ്റൈലുകളാണ് അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ റിക്വയർമെൻറ്റുകളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ UK കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ PhD മാസ്റ്റേഴ്സിനാണോ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരിക ഒരു SOP, CV, റെക്കമെൻഡേഷൻ ലെറ്റർ, റൈറ്റിംഗ് സാമ്പിൾ. അതിൽ നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകളിൽ കുറച്ചുകൂടി വ്യത്യാസമായിട്ടാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് വരിക. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ നിങ്ങളൊരു 2-പേജ് SOP എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, എന്തുകൊണ്ട് നിങ്ങൾ ഈ റിസർച്ച് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റ്, നിങ്ങൾക്കതിലുള്ള എക്സ്പീരിയൻസ് എന്താണ്, എന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് SOPയിൽ വരിക. റൈറ്റിംഗ് സാമ്പിളിൽ നിങ്ങൾ ഈ പറയപ്പെട്ട അപ്ലൈ ചെയ്യുന്ന ആ കോഴ്സിലേക്കുള്ള എഴുത്തിലുള്ള പ്രാഗൽഭ്യം അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റൈറ്റിംഗ് സാമ്പിളുകൾ എഴുതുന്നത്. റെക്കമെൻഡേഷൻ ലെറ്റർ നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ എഴുതി തരുന്നതാണ്. CV നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. UKയിലും US വ്യത്യാസം എന്ന് വെച്ചാൽ, US സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നിങ്ങൾ എഴുതേണ്ടത്. അത് UKയിലാവുമ്പോൾ പ്രപ്പോസലാണ്. നിങ്ങൾ 6-7 പേജുള്ള നിങ്ങളുടെ മുഴുവൻ പ്രൊജക്റ്റ് സമ്മറൈസ് ചെയ്യുന്ന ഒരു പ്രപ്പോസൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത് PhD മാസ്റ്റേഴ്സിനും സോഷ്യൽ സയൻസും ഹ്യൂമാനിറ്റീസിലും അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കുള്ള നിർദ്ദേശമാണ്. ഇത്തരം സാധനങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യണം. ഇത്തരം ഡോക്യുമെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റി

0: സിറ്റികൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഏത് രാജ്യത്ത് ഏത് യൂണിവേഴ്സിറ്റി, അത് അവിടെയുള്ള പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട രൂപം, എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. അതിൽ അക്കൗണ്ടുകൾ നിങ്ങൾ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഡോക്യുമെൻറ്റുകൾ നിങ്ങളതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് പല യൂണിവേഴ്സിറ്റികൾക്കും മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസിനും ഇത്തരം ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ ഈ പറയപ്പെട്ട യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിലെ അപ്ലിക്കേഷൻ പോർട്ടലുകളിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം പല യൂണിവേഴ്സിറ്റികൾക്കും അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്പോൾ ആ അപ്ലിക്കേഷൻ ഫീ ചില യൂണിവേഴ്സിറ്റികൾ വേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ അപ്ലിക്കേഷൻ അതിൽ തന്നെ ഉണ്ടാവും. ആ സ്പെഷ്യൽ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ ഫീ വേവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന കൺട്രി സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട്. അത് പലതും കണ്ടുവരാറുള്ളത് അങ്ങനെ ഫീ വേവ് ചെയ്യുന്നത് യു എസിലെ യു കെയിലൊക്കെ ഉള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഫീ ആണ്. അങ്ങനെ അപ്ലിക്കേഷൻ്റെ ഫീ അടച്ച് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ ആ യൂണിവേഴ്സിറ്റി പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അയക്കും. അതിനുശേഷം അവർ തന്നെ വിസക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അയക്കും. ആ ഓഫർ ലെറ്ററിൽ തന്നെ നിങ്ങൾ ഫുള്ളി ഫണ്ടഡ് ആണെങ്കിൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ്, അങ്ങനെ വരുന്ന ഓഫർ ലെറ്ററിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ കാലയളവ്, നിങ്ങളുടെ ഓഫറിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ എത്രയാണോ നിങ്ങൾക്ക് ഫണ്ടിങ് ഉള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ആ ഓഫർ ലെറ്ററിൽ അടങ്ങിയിരിക്കും. നിങ്ങൾ ആ ഓഫർ ലെറ്ററിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന രാജ്യത്തേക്കുള്ള വിസ പ്രൊസീജിയർ അനുസരിച്ചുള്ള അതിനുള്ള ഡോക്യുമെൻറ്റ്സ് അവർ നിങ്ങൾക്ക് അയച്ചുതരും. പിന്നീട് നിങ്ങൾ ഇവിടെയുള്ള ആ രാജ്യത്തിൻ്റെ എംബസിയിൽ പോയിട്ട് വിസ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അത് രാജ്യത്തനുസരിച്ചിരിക്കും, അവിടെ പോയിട്ട് നിങ്ങൾ എംബസിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. യൂറോപ്പിലെയും യു കെയിലെയും അമേരിക്കയിലൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഇയർ ലോങ് അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാകുന്നത്, അതായത് ജനുവരി മുതൽ ഡിസംബർ വരെ അവർ പലതരത്തിലുള്ള കോഴ്സുകളിലേക്കും പല സമയത്താണ് അവരുടെ ഇൻടേക്കുകൾ ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയും കോഴ്സും സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ അപ്ലിക്കേഷൻ ഡെഡ്ലൈനും അതുപോലെ തന്നെ എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ടിങ്ങും കോഴ്സ് എൻഡിങ്ങും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. സാധാരണ പി എച്ച് ഡി മാസ്റ്റേഴ്സിനേക്കുള്ള അപ്ലിക്കേഷൻ സാധാരണ തുടങ്ങാറുള്ളത് സെപ്റ്റംബർ തുടങ്ങിയിട്ട് ജനുവരിയിൽ അവസാനിക്കുന്ന രൂപത്തിൽ ഉണ്ടാവാറുള്ളത്.
1: അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.
5: കണ്ണങ്കണ്ടി മഴക്കാലമേള
6: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി
7: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
8: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
7: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
9: സൈബർ ലോകത്തെ പുതിയ വിശേഷങ്ങൾ.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
3: മിലിക്സ് ഡിഷ് വാഷ്,
10: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
3: ലോവ വാഷിംഗ് സോപ്പ്,
10: പിങ്ക് വാഷിംഗ് പൗഡർ,
3: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
10: ഫോൺ 8078078540.
3: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
11: സൈബർ ജാലകം.
12: എന്താണ് ഡീപ് വെബ്?
13: സാധാരണ ഗൂഗിൾ പോലെയുള്ള ഒരു സെർച്ച് എഞ്ചിനിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനേക ലക്ഷം റിസൾട്ടുകളുണ്ട് ഇല്ലേ? എന്നാൽ ഇവയെല്ലാം ഈ ലഭിക്കുന്ന

0: റിസൾട്ടുകളെല്ലാം സർഫസ് വെബിൻ്റെ ഭാഗമാണ്. സർഫസ് വെബ് എന്നാൽ നിങ്ങൾ വലിയ ഒരു മഞ്ഞുമല സങ്കല്പിക്കുക. ഈ മഞ്ഞുമലയുടെ മുകളിൽ ചെറിയ ഒരു ടിപ്പ് മാത്രമല്ലേ കാണൂ? ഇതിന് സമാനമാണ് സർഫസ് വെബ്. ഇൻ്റർനെറ്റിലുള്ള മൊത്തം കണ്ടന്റ് എടുത്താൽ അതിൻ്റെ ഏകദേശം 4% മാത്രമേ സർഫസ് വെബിൽ ഉണ്ടാവൂ. ഈ സർഫസ് വെബിലുള്ള റിസൾട്ടുകൾ മാത്രമാണ് സെർച്ച് എഞ്ചിനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള 96% എവിടെ പോയി? അവിടെയാണ് ഡീപ്പ് വെബും ഡാർക്ക് വെബും വരുന്നത്. സാധാരണ ഒരു സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആവശ്യമില്ലാത്ത എന്നാൽ പ്രധാനപ്പെട്ട ധാരാളം വിവരങ്ങളുണ്ട്. അവയാണ് ഡീപ്പ് വെബിൽ ഉണ്ടാകുക. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഉപയോഗിക്കുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഫയലുകൾ ഡീപ്പ് വെബിൻ്റെ ഭാഗമാണ്. അതുപോലെ രഹസ്യ സ്വഭാവമുള്ള മെഡിക്കൽ റെക്കോർഡുകൾ, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇവയെല്ലാം ഡീപ്പ് വെബിൻ്റെ ഭാഗമാണ്. ഈ വെബ്സൈറ്റുകൾ ആർക്കും സന്ദർശിക്കുവാൻ പറ്റും, പക്ഷേ ഒരു സെർച്ച് എഞ്ചിൻ്റെ റിസൾട്ടായി അവ കാണില്ല എന്നു മാത്രം. ഇൻ്റർനെറ്റിലെ കണ്ടന്റിൻ്റെ 90% ഡീപ്പ് വെബിൻ്റെ ഭാഗമാണ്. ഇനിയാണ് ഡാർക്ക് വെബ് വരുന്നത്. ഡീപ്പ് വെബിൻ്റെയും ഏറ്റവും അടിയിലായി വരുന്നതാണ് ഡാർക്ക് വെബ്. ഇത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ്. ഡാർക്ക് വെബിലെ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ പരമാവധി രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന തരത്തിലാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മറക്കേണ്ട, സർഫസ് വെബ് എന്നാൽ സെർച്ച് എഞ്ചിനിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന ഇനം കണ്ടന്റുകളാണ്. ഡീപ്പ് വെബ് എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും എന്നാൽ സാധാരണ ഒരു സെർച്ച് എഞ്ചിൻ റിസൾട്ടിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടാത്തതുമായ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളാണ്. ഇത് ആവശ്യമുള്ളതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. എന്നാൽ ഡാർക്ക് വെബ് രഹസ്യമായി ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന ഇൻ്റർനെറ്റിലെ ഇടമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതെങ്കിലും വിസിൽ ബ്ലോവേഴ്സ് അഥവാ രഹസ്യ വിവരങ്ങൾ അനോണിമസ് ആയി വിളിച്ചു പറയുന്നവർ ഉപയോഗപ്പെടുത്തുന്നതും ഡാർക്ക് വെബാണ്.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: പ്രിയപ്പെട്ടവരെ, ഇന്ന് 8:55 മുതൽ, രാവിലെ 8:55 മുതൽ കേൾക്കാം സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി, ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
3: ഇനി രുചിക്കൂട്ടുകളുടെ നേരം.
1: രസമുകുളം. പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ കട്ടൻ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അല്ലേ? അതുകൊണ്ട് ഇന്ന് നമുക്ക് നല്ല കറുമുറ എന്നുള്ള പക്കവട തയ്യാറാക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് കടലമാവ്, 1 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെണ്ണ, കാശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായ്പൊടി ആവശ്യത്തിന്, പാകത്തിന് ഉപ്പ്, വെള്ളം മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിന്, വെളിച്ചെണ്ണ വറുക്കാനുള്ളത്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറയാം. ആദ്യം ഒരു വലിയ പാത്രത്തിൽ 2 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയും എടുക്കാം. ഇതിലേക്ക് പാകത്തിന്

0: ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം വെണ്ണ കൂടി ചേർത്ത് മാവ് നന്നായി കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. വെണ്ണ ചേർക്കുന്നത് പക്കവട മൊരിഞ്ഞു കിട്ടാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും കായപ്പൊടിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം അല്പാൽപമായി ഒഴിച്ച് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി അയഞ്ഞ പാകത്തിൽ കുഴച്ചെടുക്കാം. ഇനി സേവനഴിയിൽ പക്കവടയുടെ അച്ചിട്ട് മാവ് അതിൽ നിറയ്ക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ തീ കുറച്ചു വെച്ച ശേഷം മാവ് എണ്ണയിലേക്ക് വട്ടത്തിൽ ചുറ്റിച്ച് പിഴിയാം. ഒരു വശം വെന്ത് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. പക്കവടയുടെ പതയൊക്കെ അടങ്ങി നല്ല ക്രിസ്പിയായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പക്കവട റെഡിയായിട്ടുണ്ട്. തണുത്ത ശേഷം വായു കടക്കാത്ത ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ കുറെ നാളത്തേക്ക് കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, കേട്ടോളൂ. ആദ്യം ഒരു വലിയ പാത്രത്തിൽ 2 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയും എടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം വെണ്ണ കൂടി ചേർത്ത് മാവ് നന്നായി കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും കായപ്പൊടിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം അല്പാൽപമായി ഒഴിച്ച് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി അയഞ്ഞ പാകത്തിൽ കുഴച്ചെടുക്കാം. ഇനി സേവനഴിയിൽ പക്കവടയുടെ അച്ചിട്ട് മാവ് അതിൽ നിറയ്ക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ തീ കുറച്ചു വെച്ച ശേഷം മാവ് എണ്ണയിലേക്ക് വട്ടത്തിൽ ചുറ്റിച്ച് പിഴിയാം. ഒരു വശം വെന്ത് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. പക്കവടയുടെ പതയൊക്കെ അടങ്ങി നല്ല ക്രിസ്പിയായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല മഴയത്ത് വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുള്ള പക്കവട തയ്യാറായി.
1: രസമുകുളം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 2026 ദേശീയ ഭിന്നശേഷി അവാർഡിന് നോമിനേഷൻ സമർപ്പിക്കാം. ഓരോ വിഭാഗത്തിലും ഓൺലൈനായാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. അവസാന തീയതി 31st. വിവരങ്ങൾ www.awards.gov.in ലഭിക്കും. ഫോൺ നമ്പർ 0471-230-640.
4: 0471-230-6040. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: നിള ഹോസ്പിറ്റൽ, ഷൊർണൂർ IPT റോഡിൽ നാളെ രാത്രി 10 ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഓങ്ങല്ലൂർ മൈനർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് KRFC എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുന്നുണ്ട്.
6: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
3: പാലക്കാട് ജില്ലാ വികസന സമിതി മുന്നൊരുക്ക യോഗം നാളെ വൈകിട്ട് 3:30 ഓൺലൈനായി ചേരും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പുരോഗതി റിപ്പോർട്ട് സഹിതം പങ്കെടുക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിക്കുന്നു.
9: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
10: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമായിട്ടുണ്ട്.
11: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
12: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.

0: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണുപരിശോധനയും ചികിത്സയും ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച,
0: ശ്രീകാന്ത് നേത്രാലയ.
2: പ്രിയപ്പെട്ടവർ, ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മുഖരദർശനം ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കേട്ടോളൂ. തെയ്യം ആണ് ഉത്തരം. മുഖരദർശനം എന്ന അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തെയ്യമാണ്. നൃത്തം ചെയ്യുന്ന ദൈവം എന്ന സങ്കല്പമാണ് തെയ്യത്തിനുള്ളത്. മുഖത്തെഴുത്തും അരച്ചമയവും കഴിഞ്ഞ് കോലധാരി മനുഷ്യനിൽ നിന്നും ദൈവത്തിലേക്കുള്ള തന്റെ പരിവേഷം കണ്ണാടിയിൽ നോക്കിക്കാണുന്ന ചടങ്ങാണ് മുഖരദർശനം. ഇതിനുശേഷം പരികർമ്മി അരിയെറിഞ്ഞ് വാഴ്ത്തുന്നതോടെ തെയ്യം ആരംഭിക്കും.
0: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: അക്ഷരങ്ങളായി പുനർജനിക്കണം, വാക്കുകളായി ഒന്നു ചേരണം, വരികളായി ചുംബിക്കണം, ഓരോ താളിലും വിസ്മയം നിറയ്ക്കണം, ഒരൊറ്റ പുസ്തകമായി നന്മകൾ ചുരിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വായനാ ദിനമാണ്. എല്ലാവർക്കും ഒരു വായനാ ദിനം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു. ഞാൻ സുധീർ ബാബു, കൂടെയുണ്ടായിരുന്നത് യു കൃഷ്ണപ്രസാദ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. രചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: കണ്ണങ്കണ്ടി മഴക്കാല മേള
3: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ഗായകൻ യേശുദാസ്, അനിൽ പനച്ചുരാന്റെ വരികൾക്ക് അഫ്സൽ യൂസഫ് സംഗീതം നൽകിയത്. ചിത്രം കലണ്ടർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
1: ട്വിറ്റാപ്പിളിൽ ഏജൻസീസ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമകനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
6: ചിത്രം ഡാഡിക്കോൾ, അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി ഹരിഹരൻ പാടിയത്.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
2: ചിത്രം ലൗഡ് സ്പീക്കർ. പാടിയത് അഞ്ജലി.

0: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽ ഇ ഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
2: വലിയ എൽ ഇ ഡി ടിവിയിൽ ഓം ക്യൂ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യ ജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
4: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.

0: ബാങ്ക് പലിശ രഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
5: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
0: കണ്ണങ്കണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
7: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.
1: വി.ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അല്പസമയത്തിനകം. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതലാണ് സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച. ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടത്തും. ജൂലൈ 1 ധനവിനിയോഗ ബില്ലും പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ മന്ത്രിയെ കളക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്തിലക്, ADM അവിനാഷ് സിംഗ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 3-ാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ഇന്ന്. നാളെ ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. മിഥുനമാസ പൂജ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും. കർക്കിടക മാസ പൂജകൾക്കായി അടുത്ത മാസം 16 നട തുറക്കും. ഇന്ന് വായനാദിനം. വായനാദിന പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. ലണ്ടനിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ 2-ാം മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യക്ക് ജയം. മറ്റന്നാൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം.
2: FM പ്രധാന വാർത്തകൾ.
3: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 27 മിനിറ്റ് വൈകി 9 മണിക്കും തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.
4: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ 54 മിനിറ്റും 46

0: സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം.
1: സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിന്റെ അവതരണം, തത്സമയ പ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം നിയമസഭയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുമായുമൊക്കെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. കൃത്യം 9 മണിക്കാണ് നമ്മുടെ ബജറ്റ് അവതരണത്തിൻ്റെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ബജറ്റ് അവതരിപ്പിക്കുന്ന 3-ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അതിന് മുന്നോടിയായി നടന്ന ചർച്ചകളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെയും അറിഞ്ഞതാണ്. വിഷൻ 2031 എന്ന ഡോക്യുമെൻറ്റിലൂടെ, ഒപ്പം 8-ന് നടന്ന വിവിധ മേഖലകളിലുള്ള 12 ചർച്ചകളിലൂടെ, കൂടിയാലോചനകളിലൂടെയാണ് ബജറ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. പൊതുവെ ഒരു ചടങ്ങുണ്ട്, ധനമന്ത്രി ബജറ്റ് അവതരണത്തിൻ്റെ തലേന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ ഒരു പ്രസംഗം അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്, വായിച്ച് കേൾപ്പിക്കുന്ന. ഒപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത ദിവസം ബജറ്റ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടില്ല. ധനസമാഹരണം സർക്കാരിന് മുന്നിൽ ധവളപത്രമൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ധനസമാഹരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം ജനക്ഷേമ പദ്ധതികളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷെ ഈ ബജറ്റിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമാവുക തെരഞ്ഞെടുപ്പ് കാലത്ത് UDF അവതരിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര പോലുള്ള പദ്ധതികൾ ആൾറെഡി തന്നെ നടപ്പിലായി കഴിഞ്ഞു. അദ്ദേഹം ബജറ്റ് അവതരണത്തിനായി തയ്യാറെടുക്കുകയാണ്. ഒപ്പം വികസന പദ്ധതികളാണ് മറ്റ് ജനങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊന്ന്. തുറമുഖ കേന്ദ്രീകരിച്ചുള്ള വികസനം സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടില്ല. വികസന പദ്ധതികളിലാണ് കൂടുതലായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തുറമുഖം കേന്ദ്രീകരിച്ചുള്ള വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഒപ്പം ഇന്ന് June 19 വായനാ ദിനം കൂടിയാണ്. നല്ലൊരു വായനക്കാരൻ എന്ന രീതിയിൽ കൂടി ശ്രദ്ധേയനാണ് മുഖ്യമന്ത്രി. ഒപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വ്യവസായ ചരക്ക് നീക്ക ഹബ്ബിൻ്റെ സാധ്യതകൾ, ഒപ്പം കടൽ അധിഷ്ഠിതമായൊരു സാമ്പത്തിക വ്യവസ്ഥ രൂപപ്പെടാവുന്ന മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾ, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ ശാലയുടെ സാധ്യതകളൊക്കെയാണ് വലിയ വികസന പദ്ധതികളായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അംഗങ്ങൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിലേക്ക്. ഒപ്പം ജനക്ഷേമ നടപടികളിലും പ്രധാനമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള, പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾ, ഇതൊക്കെയാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷമുള്ള ധനപ്രതിസന്ധി മറികടക്കാനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം മെച്ചപ്പെടുത്താനും, ഒപ്പം കേന്ദ്രവിഹിതം അതിൻ്റെ കേന്ദ്ര പദ്ധതികളായ അമൃത്, സ്മാർട്ട് സിറ്റി, ദേശീയപാത വികസനം, അത്തരത്തിലുള്ള പദ്ധതികളുള്ള സംസ്ഥാന വിഹിതം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ സാധ്യതകളാണ് സാമ്പത്തിക മേഖലയിൽ ഈ ഒരു ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള സാധ്യതകൾ കൂടി, അംഗങ്ങളെല്ലാവരും തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം സ്പീക്കർ എത്തിച്ചേരുന്നതിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം പെൻഷൻ പ്രായം ഉയർത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ശമ്പള പരിഷ്കരണം ഉണ്ടായേക്കുമോ? 2 ഗഡു DA സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പങ്കാളിത്ത പെൻഷന്റെ സർക്കാർ വിഹിത നിലവിൽ 10% എന്നുള്ളത് 14 എത്തുമോ എന്നുള്ള സാധ്യതയും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷയാണ്. ഒപ്പം ക്ഷേമ പെൻഷൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായ ക്ഷേമ പെൻഷൻ 2000-ൽ നിന്ന് എത്രയിലേക്ക്, 3000-ലേക്ക് ഉയർത്തുമെന്നുള്ള ഒരു ഇതാണ് പ്രകടന പത്രികയിലുണ്ടായിരുന്നത്. അത് എത്രയായി മാറുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. കൂടാതെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതിൽ ഉണ്ടായിട്ടുള്ള മറ്റൊന്ന്, ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ സഹായം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധനാഗമ മാർഗമായ കിഫ്ബി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു

0: പ്രധാന ധനാഗമ മാർഗമായ കിഫ്ബിയുടെ പുനഃസംഘടന ഏത് തരത്തിൽ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് എത്തുകയാണ്. സഭാംഗങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ അഭിവാദനം ചെയ്യുന്നു. നമ്മൾ 9 മണിയാണ്, ഇപ്പോൾ സമയം 9 മണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വികസന പദ്ധതികൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ബജറ്റിൻ്റെ അവതരണം ഉണ്ടാകും. എയിംസുമായി ബന്ധപ്പെട്ട, കേരളത്തിലേക്കുള്ള എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയിലുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തെ തലസ്ഥാനത്തിൻ്റെ തീരസംരക്ഷണം, അപ്പം ഭൂനിയമങ്ങളുടെ മാറ്റം, ഇന്ധനസിസ്. നമ്മൾ ഈ പ്രക്ഷേപണം ബജറ്റിൻ്റെ തത്സമയ അവതരണത്തിനായി നിയമസഭയിലേക്ക്
1: ബജറ്റ് അവതരിപ്പിക്കാവുന്നതാണ്
2: സാർ. 2027 മുതൽ 2028-29 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, മീഡിയം ടേം ഫിസ്കൽ പ്ലാൻ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ വാർഷിക ധനവിവര മേശപ്പുറത്ത് വയ്ക്കുന്നു. പുതുക്കിയ വാർഷിക ധനവിവര പത്രിക എന്നിവ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സാർ, കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശാസൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെ പൊതുജന ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യ നീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടുകൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. 2015-16 കേരളത്തിന്റെ തനത് നികുതി വരുമാനം GSTP 6.94%. ഇത് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 0.59% മുകളിലായിരുന്നു 15-16. 2025-26 GSTP 6.41% നിൽക്കുന്ന കേരളത്തിന്റെ തനത് വരുമാനം ഇപ്പോൾ സമാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 6.84%, പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 7%, ദേശീയ ശരാശരിയായ 7.14% താഴെയാകുകയും ചെയ്തു. 2026 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ അനുമാനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137.69 കോടി രൂപ, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപ അധികമായാണ് കഴിഞ്ഞ സർക്കാർ കണക്കാക്കിയിരുന്നത്. ഇക്കാരണത്താൽ ഈ സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കും.

ക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് മറ്റു ഗ്രാന്റുകൾ കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപയുടെ കുറവുണ്ടാകുക. പ്രതീക്ഷിത വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി മുൻ സർക്കാർ നിശ്ചയിച്ചിരുന്നത്. ഈ കുറവ് കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ പദ്ധതി അടങ്കലിൽ ആനുപാതികമായ കുറവുണ്ടാവും. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 21,670 കോടി രൂപയും ക്ഷാമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും ബിൽ ഡിസ്കൌണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിന്റെ ബാധ്യതയും ധവളപത്രപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻ കമ്പനിയുടെ 17,279 കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് നൽകേണ്ടി വരുന്നത്. ഇതിനു പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ബാധ്യതയും ഈ സർക്കാരിന്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. 1/7/2024 മുതൽ നടപ്പിലാക്കേണ്ട ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ ഇതിലും കൂടുതൽ ബാധ്യത ഈ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. പദ്ധതി അടങ്കൽ വർദ്ധിപ്പിക്കാതെ പദ്ധതി ചെലവ് പെരുപ്പിച്ചു കാണിക്കാൻ കഴിഞ്ഞ സർക്കാർ യഥാർത്ഥ പദ്ധതി കണക്കുകളിൽ കിഫ്ബിയുടെയും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ബജറ്റ് എസ്റ്റിമേറ്റിൽ ചേർക്കാതെ പദ്ധതി ചെലവിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ തെറ്റായ പ്രവണത പദ്ധതി ചെലവിന്റെ യഥാർത്ഥ വസ്തുത പ്രതിഫലിപ്പിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും സ്വതവേ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്. സർ, ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഈ സർക്കാർ പ്രഖ്യാപിച്ച 6 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര, വയോജന ക്ഷേമവകുപ്പ് രൂപീകരണം എന്നിവ സർക്കാർ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളുടെ ഓണറേറിയവും പാചക തൊഴിലാളികളുടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി ഉയർത്തുകയാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. സർ, സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡായി മാറിയിരിക്കുന്ന യുവാക്കളുടെ എണ്ണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ കുറഞ്ഞു വരികയാണ്. ഇതുകൂടാതെ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റം സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചു വരുന്ന വയോജനങ്ങൾക്ക് സംസ്ഥാനത്ത് ആവശ്യമായ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം അവരുടെ കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സിൽവർ ഇക്കോണമിയും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ പരാധീനതകളും ഘടനാപരമായ മാറ്റങ്ങളും പരമ്പരാഗത മാർഗങ്ങളിൽ കൂടി മാത്രം പരിഹരിക്കാൻ സാധിക്കുകയില്ല. ആധുനികവും നൂതനവുമായ മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിച്ചുകൊണ്ട് ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്

ിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാൻ ഇനി വ്യക്തമാക്കാൻ പോകുന്നത്. സർ, മിഷൻ സമുദ്ര. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ്വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൌകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. സർ, സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടംഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, തുടർന്ന് യാത്രാസേവനങ്ങൾ, അവസാനഘട്ടത്തിൽ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച ഏകീകൃത നെറ്റ്വർക്ക് എന്നിവ സ്ഥാപിക്കും. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാരിടൈം മ്യൂസിയം. പുരാതന തുറമുഖമായ മുസിരീസ് മുതൽ പേരുകേട്ട ബേപ്പൂർ ഉരു നിർമ്മാതാക്കൾ വരെയും കൊല്ലം ട്രേഡ് റൂട്ട് മുതൽ ആധുനിക കാലത്തെ വിരിഞ്ഞ മാഴക്കടൽ തുറമുഖം വരെയും കേരളത്തിന് മാരിടൈം ചരിത്രത്തിൽ കേന്ദ്രസ്ഥാനമുണ്ട്. ഈ പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവ് നൽകുന്നതിനുമായി കേരളത്തിന്റെ സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, കടൽ മേഖലാ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംവേദനാത്മക പ്രദർശനങ്ങൾ, പൌരാണിക രേഖകളുടെ ശേഖരങ്ങൾ, ഗവേഷണ സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം ടൂറിസത്തിന്റെ അടിത്തറയായിരിക്കും ഇത്. കേരളത്തെ മുൻനിര ഇക്കോണമിയും മാരിടൈം ലോജിസ്റ്റിക്സ് ഹബ്ബുമായി ആക്കി മാറ്റുന്നതിനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് നിദർശനമായിരിക്കും ഈ മ്യൂസിയം. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ. ലോകോത്തരമായ വിഴിഞ്ഞത്തെ ആഴക്കടൽ തുറമുഖം, തീരദേശത്തെ നിർണായകമായ ധാതുസമ്പത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ, ബഹിരാകാശ സാങ്കേതിക സ്ഥാപനങ്ങൾ, സമാനതകളില്ലാത്ത സാധ്യതകളുള്ള ഒരു ബ്ലൂ ഇക്കോണമി എന്നിങ്ങനെ സവിശേഷ ഘടകങ്ങൾ ഒത്തുചേരുന്ന തെക്കൻ ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും. ഈ 3 ജില്ലകളെയും തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കുന്ന സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. തിരുവനന്തപുരം മേഖല 1 കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായും, കൊല്ലം മേഖല 2 ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും, മേഖല 3 ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി തലസ്ഥാനമായും മാറും. ഒറ്റപ്പെട്ട പദ്ധതികളിലൂടെയല്ല, സംയോജിത പ്രാദേശിക ക്ലസ്റ്ററുകളിലൂടെയാണ് ആധുനിക സാമ്പത്തിക വളർച്ച കൂടുതലായി സംഭവിക്കുന്നത്. ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ഒരൊറ്റ വികസന ചട്ടക്കൂടിലേക്ക് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്ത് എത്തിക്കുന്നതിനും ഇത് സഹായകമാകും.

ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണപരവും നയപരവുമായ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനൊരു വിദഗ്ധ ഏജൻസി വഴി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറിനായി 100 കോടി രൂപയും സദേൺ കേരള ഇക്കണോമിക് കോറിഡോറിനായി 50 കോടി രൂപയും വകയിരുത്തുന്നു. സർ, വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതിൽ സേവന മേഖലകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന അനുബന്ധ വ്യാപാര സേവന മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എയ്റോ പാർക്ക്, എയ്റോ സിറ്റി പദ്ധതികളും നടപ്പിലാക്കും. ഫാർമ മേഖലകളിലെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനായി സംയോജിത പാക്ക് ഹൌസ് സൌകര്യവും ഫാർമ കാർഗോ സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സർ, ഇൻവെസ്റ്റ് കേരളം കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സർ, ഇൻവെസ്റ്റ് കേരളം മികച്ച മനുഷ്യ വിഭവശേഷി, ഉയർന്ന സാക്ഷരത, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ, ശക്തമായ ഉപഭോക്തൃ വിപണി, സാമൂഹ്യ സ്ഥിരത എന്നിവ കേരളത്തിന്റെ വലിയ ശക്തികളാണ്. എന്നാൽ ഭൂമി ലഭ്യതയിലെ പരിമിതികൾ, ഉയർന്ന ഭൂവിലയും വേതന നിരക്കും, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നീ ഘടകങ്ങൾ കേരളത്തെ നിക്ഷേപ സൌഹൃദമല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ തടസ്സങ്ങൾ മാറിയാൽ മാത്രമേ സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര പ്രാദേശിക വികസനത്തിനും ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കും. ഭൂമി ഏറ്റെടുക്കലിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി സത്വര നടപടികൾ സ്വീകരിക്കും. നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമി, നിയമപരമായ വിവിധ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്തുന്ന ഒരു ഏകജാലക സംവിധാനമായിരിക്കും ഇൻവെസ്റ്റ് കേരളം സെൽ. ഇതിനുള്ള മാർഗരേഖയായി പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോട്ടോകോൾ നടപ്പിലാക്കും. സർ, പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിലൂടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെയും കേരളത്തിലുടനീളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാവസായിക വൈവിധ്യവൽക്കരണത്തിനും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് മികച്ച സംഭാവന നൽകും. നിക്ഷേപത്തിന് തയ്യാറായ പദ്ധതികളുടെ ഒരു നിര, ഒരു പൈപ്പ് ലൈൻ നിലനിർത്തുന്നതിലൂടെ കേരളത്തിന്റെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വിവിധ മേഖലകളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഈ സംവിധാനം വഴി ഏറ്റെടുക്കാൻ കഴിയും. സർ, പദ്ധതികളുടെ പുരോഗതിയും പൂർത്തീകരണവും കൃത്യമായി നിരീക്ഷിച്ച് വിജയകരമാകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും മുഖ്യമന്ത്രി അധ്യക്ഷനായും വ്യവസായ മന്ത്രി ഉപാധ്യക്ഷനായും ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ രൂപീകരിക്കും. സർക്കാരിന്റെ നിക്ഷേപ പ്രോത്സാഹന സംവിധാനങ്ങളിൽ മികച്ച പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനും പുതുയുഗ കേരളത്തിന് വഴിയൊരുക്കുന്നതിനും ഇതൊരു നിർണായകമായ ചുവടുവയ്പായിരിക്കും. സർ, കേരള MSME ഗ്രോത്ത് സ്കീം. സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയിൽ MSME കളുടെ പങ്ക് നിസ്തുലമാണ്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ വെറും തൊഴിൽ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, നവീകരണത്തിന്റെയും പ്രാദേശിക വികസനത്തിന്റെയും പ്രധാന ചാലക ശക്തികളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഇ-കോമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ എന്നിവയുടെ സഹായത്തോടെ ഇന്ന് MSME കൾക്ക് ആഗോള വിപണികളിലേക്ക് എത്തിച്ചേരാനും വലിയ കമ്പനികളുമായി മത്സരിക്കാനും കഴിയുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി 10,000 MSME സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകുന്ന സമഗ്ര പദ്ധതിയായ കേരള MSME ഗ്രോത്ത് സ്കീമിന് രൂപം നൽകും. ഇവർക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായവും പ്രോത്സാഹനവും ടാക്സ് ഇൻസെന്റീവും സർക്കാർ നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചാലഞ്ച് ഫണ്ട് എന്നിവ ലഭ്യമാക്കും. സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനായി ടെക്നോമെന്ററെയും മാനേജ്മെന്റ് മെന്റർമാരുടെയും സേവനം ഉറപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു.

സാർ, വൺ കേരള കരുതൽ മിഷൻ. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കഴിയാത്ത തരത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നതുമായ ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. സാർ, സർക്കാരിതര സംഘടനകൾ, സി എസ് ആർ ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമുള്ള സഹായം എന്നിങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ഓരോ രൂപയും അർഹരായവരിൽ തന്നെ എത്തിച്ചേരണമെന്ന സുതാര്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ തത്വമായിരിക്കും ഈ മിഷന്റെ അടിസ്ഥാനം. ഇതിന്റെ ഭരണപരവും പ്രവർത്തനപരവുമായ ചെലവുകൾ സർക്കാർ നേരിട്ട് വഹിക്കുകയും സംഭാവനകൾ പൂർണ്ണമായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സമയബന്ധിതമായ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം സംഭാവന നൽകുന്നവരിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനായി ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ, സുതാര്യമായ ഗുണഭോക്തൃ തിരിച്ചറിയൽ പ്രോട്ടോക്കോളുകൾ, തത്സമയ പൊതുവെളിപ്പെടുത്തൽ റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്തും. ഈ പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിച്ച് ഭാവിയിൽ ആവശ്യമായി വരുന്ന നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി വ്യവസായ അക്കാഡമിക് പങ്കാളിത്തം ശക്തിപ്പെടുത്തി പ്രധാന മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് മിഷൻ പിന്തുണ നൽകും. സാർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ് വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്തർദേശീയ തൊഴിൽ മേഖലകൾ എന്നിവയ്ക്ക് മിഷൻ പ്രത്യേക പ്രാധാന്യം നൽകും. ഈ പദ്ധതിക്കായി പ്രാരംഭഘട്ടത്തിൽ 2 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സ്പേസ് ഇക്കോണമി. ബഹിരാകാശ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ യുവ എഞ്ചിനീയർമാർക്ക് അപ്സ്ട്രീം സാറ്റലൈറ്റ് റോക്കറ്റ് നിർമ്മാണം മുതൽ ഡൌൺസ്ട്രീം ഡാറ്റ അനലിറ്റിക്സ് വരെയുള്ള മേഖലകളിൽ വൻ തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കും. ഇതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. ഇവർക്കായി ഭൂമി ലഭ്യമാക്കും. സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, അടുത്ത പദ്ധതി കേരള നോളജ് വാലി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിനും അതുവഴി ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തു പോകുന്ന പ്രവണത മാറ്റുന്നതിനും ഈ സർക്കാർ ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ട്. ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസിനെ ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക. ഉയർന്ന അക്കാഡമിക് മികവും ശാസ്ത്രവൈദഗ്ധ്യവും അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയുടെ മാർഗനിർദ്ദേശങ്ങളോടെ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ദൃഢമായ വ്യാവസായിക അക്കാഡമിക് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതുമാകും ഈ കേന്ദ്രം. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരങ്ങൾ കണ്ടെത്താനും ഗവേഷണ നേട്ടങ്ങൾ സംരംഭങ്ങളാക്കി മാറ്റാനും കേരളത്തെ ഏഷ്യയുടെ തന്നെ ഭൌതിക തലസ്ഥാനമാക്കി മാറ്റാനും കഴിയുന്ന ഊർജ്ജസ്വലവും സ്വയം പര്യാപ്തവുമായ ഒരു പശ്ചാത്തലമായിരിക്കും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ കാലോചിതമായ മാറ്റങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയും തദ്ദേശീയ വിജ്ഞാന മേഖലയും ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം, പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ, വികസന അഭിലാഷങ്ങൾ എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നവീകരണം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട്

ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡീജിനസ് നോളജ് സോൺ എന്ന സുപ്രധാനമായ സംരംഭം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഒരു ദേശീയ, നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉപജീവന മാർഗങ്ങൾ സാങ്കേതിക വിദ്യ, സാമൂഹ്യ വികസനം എന്നിവയുമായി സമന്വയിപ്പിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കും. പദ്ധതിയുടെ സ്ഥാപനഘടന, നടപ്പിലാക്കൽ പ്രക്രിയ, വിഭവ സമാഹരണ തന്ത്രം എന്നിവ സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. ആദിവാസി സംരംഭകത്തെയും സംരംഭകത്വത്തെയും തദ്ദേശീയ പഠനങ്ങളെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയെയും നൈപുണ്യ വികസനത്തെയും എന്നിവയ്ക്കായുള്ള ഒരു ലോകോത്തര കേന്ദ്രമായി വിഭാവനം ചെയ്യുന്നു ഈ സ്ഥാപനം. സാർ, അടുത്തത് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ ലാബോറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ അനുബന്ധ സൌകര്യങ്ങളും സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്ന ആരോഗ്യ സംവിധാനമാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. ഇതുവഴി ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകും. മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണവും മെഡിക്കൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കാൻ ഇതിന് സഹായകമാവും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സാർ, അടുത്തത് റിസർച്ച് പാർക്ക്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയ അറിവുകളെ സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർച്ച് സംവിധാനങ്ങളും നൂതന ആശയങ്ങളും IIT മദ്രാസ് റിസർച്ച് പാർക്ക് മാതൃകയിൽ വിപുലീകരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് ഓഫ് ദ യൂണിവേഴ്സിറ്റി പദവി നൽകും. ഇതിലൂടെ സാങ്കേതിക പരിജ്ഞാനമുള്ള യുവജനങ്ങളുടെ സേവനം സംസ്ഥാനത്തിന് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. സാർ, റിസർച്ച് പാർക്കിനായി 60 കോടി രൂപ വിലയിരുത്തുന്നു. സാർ, അടുത്തത് കേരള സിൽവർ ഇക്കോണമി. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സാർ, വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തത് കെയർ ഗിവർ പദ്ധതിയാണ്. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ

മാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസക്കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും. മുതിർന്ന പൌരന്മാരെ സജീവരാക്കുന്നതിന് വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. ഭൂനിയമങ്ങളിലെ പരിഷ്കരണമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൌകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും. ഈ നയം കേരളത്തിന്റെ

സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും. സർ, അടുത്തത് റിന്യൂവബിൾ എനർജിയാണ്. നിലവിലെ ആഗോള ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഫോസിൽ ഇന്ധനങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണ ഭീഷണികളും മറികടക്കുന്നതിന് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ നിരവധി റിസർവോയറുകൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സിസ്റ്റം ഉപയോഗിക്കുവാൻ അനുയോജ്യമാണ്. പമ്പ്ഡ് ഹൈഡ്രോ എനർജി സ്റ്റോറേജ് കേരളത്തിന്റെ ഭാവി ഊർജ്ജരംഗത്തിന് പ്രതീക്ഷ നൽകുന്ന സാങ്കേതിക വിദ്യയാണ്. പുനരുപയോഗ ഊർജ്ജസ്രോതസ്സുകൾക്കൊപ്പം അവയെ ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയാക്കി മാറ്റുന്നതിലൂടെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റുവാൻ കഴിയും. ഇതിനു പുറമെ പീക്ക് ഡിമാൻഡ് നേരിടാൻ വൻകിട ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പുനരുപയോഗ ശേഷിയുള്ള ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, ഇതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. സർ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, സംയോജിത അടിസ്ഥാന സൌകര്യം, നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള വ്യക്തത എന്നിവ ആവശ്യമുള്ള ബൃഹത്തായ വ്യാവസായിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വ്യക്തിഗത വ്യവസായ പാർക്കുകൾക്കപ്പുറമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഒരു സ്ഥാപന ചട്ടക്കൂട് കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖല രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം, സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം.

കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം, സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ

വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷണീയ മൂല്യം, അതായത് ആസ്പിറേഷണൽ വാല്യൂ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അവ. ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പു നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചട്ടക്കൂടായ കേരള മാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക സ്ത്രീകളുടെ ഷോർട്ട് ഫിലിമുകൾ, ചെറുപ്പക്കാരുടെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, എഴുത്തുകാരുടെയും മറ്റു പ്രതിഭാശാലികളുടെയും ശബ്ദ മ്യൂസിയം, കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക ഇടങ്ങൾ, വിശ്രമവേളകൾ കുടുംബമായി ചെലവഴിക്കുന്നതിനുള്ള ഇടം, ഫുഡ് കോർട്ടുകൾ, ബുക്ക് ഷോപ്പുകൾ, ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൌസുകൾ, ഡോർമെറ്ററികൾ എന്നിവ സജ്ജീകരിക്കും. കലാസാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. ഈ കൾച്ചറൽ പാർക്കിന്റെ നടത്തിപ്പിനായി കൾച്ചറൽ ടൂറിസം ട്രസ്റ്റ് രൂപീകരിക്കും. സർ, മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ ഒരു പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാചക കലാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിന്റെ തനതായ പാചകകലയെയും രുചികളെയും ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനും പാചകകല, ബേക്കറി, ഹോട്ടൽ മാനേജ്മെന്റ്, ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നതിനായി പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പ്രൊഫഷണൽ ഷെഫുമാരെ പരിശീലിപ്പിക്കുക, ഭക്ഷ്യ വ്യവസായത്തിന് വിദഗ്ധരെ സൃഷ്ടിക്കുക, പാചക മേഖലയിലെ നവീകരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായി പ്രാരംഭമായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാം. ഉരുൾപൊട്ടലുകൾ, തീരശോഷണം, മുണ്ടകൈ ചൂരൽമലയിലെ ഹൃദയഭേദകമായ ദുരന്തം, വെള്ളപ്പൊക്കങ്ങൾ എന്നിങ്ങനെ നിരവധി വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ കേരളം നേരിട്ടു. ഓരോ ദുരന്തവും ശാസ്ത്രീയമായ തയ്യാറെടുപ്പിന്റെയും മുൻകരുതലിന്റെയും അനിവാര്യത വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മോഡലിംഗ്, ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ്, റിസ്ക് അനലിറ്റിക്സ്, അടിയന്തര പ്രതികരണ ഏകോപനം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു അത്യാധുനിക കേന്ദ്രമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കും. സർ, കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ പ്രതിരോധത്തിനും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ ദുരന്ത നിവാരണത്തിലും ഇത് കേരളം ഒരു മാതൃകയായി മാറും. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആഗോളതലത്തിൽ ഡിസൈൻ ആർക്കിടെക്ചർ മേഖല ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമകാലിക ഡിസൈൻ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്നു മാറി സൃഷ്ടിപരവും നൂതനവും വിമർശനാത്മകമായ ചിന്തയും നേതൃപാഠവ കഴിവുകളും പരിപോഷിപ്പിച്ചുകൊണ്ട് വിവിധ പഠനശാഖകളും വ്യവസായ അധിഷ്ഠിതവുമായൊരു മാതൃകയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് PPP മോഡലിൽ കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നതാണ്. കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, അർബൻ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം ഗവേഷണത്തിനും സൌകര്യമുണ്ടാവും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും അവർക്കൊരു റീ ഓറിയന്റേഷൻ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കും. അപ്പൊ കേരളത്തിന്റെ മൊത്തം ഡിസൈൻ മാറും. സർ, പ്രവാസികളുടെ പങ്കാളിത്തം.

കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരളത്തിന്റെ ഉപഭോഗശേഷിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ കേരള വികസനത്തിന് പണമയക്കൽ മാത്രം മതിയാകില്ല. പ്രവാസികൾ നിക്ഷേപകരായും സംരംഭകരായും അറിവ് പങ്കിടുന്നവരായും മാറേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ കൂട്ടായ നിക്ഷേപം നടത്താൻ അവർക്ക് കഴിയും. റെമിറ്റൻസ് ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്കുറപ്പാക്കുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. സർ, ഗ്ലോബൽ ഫർണിച്ചർ ഹബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ. ഫർണിച്ചർ, ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ഇന്ന് ഇന്ത്യൻ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ സംസ്ഥാനമാണ് കേരളമെങ്കിലും സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ പിന്നിലാണ്. നമുക്ക് കേരളത്തെ ഒരു സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനായി കൊച്ചി തൃശൂർ ബെൽറ്റിനെ ഒരു പ്രധാന ആഭരണ നിർമ്മാണ ഇടനാഴിയാക്കി മാറ്റേണ്ടതുണ്ട്. സ്വർണ്ണ വിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. സർ, ഈ പദ്ധതിക്കായി ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഈ രണ്ട് നഗരങ്ങളിലും മുൻപന്തിയിൽ എത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. സർ, ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജെൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിന്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൌജന്യമായി ലഭ്യമാക്കിയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകിയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ പ്രതീക്ഷിത വരുമാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗണ്യമായ ഇടിവ് കണക്കിലെടുത്തുകൊണ്ട് 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പദ്ധതി അടങ്കൽ തുക കുറഞ്ഞത് കാരണം മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ തുകയേക്കാൾ പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്കുണ്ടായ കുറവ് പരിഹരിക്കാനായി പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും പ്രത്യേക പദ്ധതിക്കായി അധിക തുകയായി വിലയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവർക്കും കുറവ് വരാതിരിക്കാൻ 50 കോടി രൂപയും അധികമായി വകയിരുത്തുന്നു. സർ, തദ്ദേശ സർക്കാരുകൾ 7 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 26-27 പുതുക്കിയ ശുപാർശകൾ സമർപ്പിക്കുകയും ആയത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 26-27 പുതുക്കിയ ബജറ്റ് പ്രകാരം തദ്ദേശ സർക്കാരുകൾക്കുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 3,236.77 കോടി രൂപയും മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 4,315.69 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പുതുക്കിയ പദ്ധതി വിഹിതത്തിന്റെ 28.5% 8,655.45 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവയ്ക്കുന്നു. വികസന ഫണ്ടിന് പുറമെ ഖരമാലിന്യ സംസ്കരണ പരിപാടി പദ്ധതിയിൽ കീഴിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റായി 160 കോടി രൂപയും പുതുക്കിയ വിഹിതമാണ്.

ആയി നീക്കിവച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും. സാർ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പദ്ധതികൾ സാർ, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസ ഓണറേറിയം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതിന് 66.20 കോടി രൂപ നീക്കിവയ്ക്കുന്നു. സാർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച് 9000 രൂപയിൽ നിന്ന് 12000 രൂപയാക്കി ഉയർത്തി. ഇതിന് 78.40 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാലയ പാചക തൊഴിലാളികളുടെ വിദ്യാലയങ്ങളിലെ വേതന 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 13.30 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെയും ആയമാരുടെയും സേവനങ്ങൾ മാനിച്ച് അവരുടെ പ്രതിമാസ ഓണറേറിയം നിലവിലുള്ള തുകയേക്കാൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനായി 4.72 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിനെ സർക്കാരിന്റെ ഒരു തിങ്ക് ടാങ്കായിട്ട് നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ പോയാൽ മുൻഗണനാ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനും ആശയങ്ങളെ പ്രായോഗിക പദ്ധതികളാക്കി മാറ്റുന്നതിനുമായി സിവിൽ സൊസൈറ്റി സംഘടനകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കണ്ണിയായി ആസൂത്രണ ബോർഡ് പ്രവർത്തിക്കും. സർ കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി ആകെ പദ്ധതി അടങ്കൽ തുകയായി 1534.98 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിന്റെ നിലവിലെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ബലവർഗ്ഗങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. നെല്ലിന്റെ സംഭരണം കാര്യക്ഷമമാക്കും. സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സാർ, കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നുള്ള പുതിയ പദ്ധതി കാർഷിക മേഖലയിൽ വനിതകളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് തുടങ്ങും. കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കും. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കേരള കാർബൺ ഫാമിംഗ് ആൻഡ് സോയിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന പദ്ധതി നടപ്പിലാക്കും. സാർ, മൃഗസംരക്ഷണത്തിന് ആ മേഖലയ്ക്ക് 258.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന് 137.24 കോടി രൂപയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് 29.89 കോടി രൂപയും കേരള സ്റ്റേറ്റ് പൌൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 8 കോടി രൂപയും MBIക്ക് 5.85 കോടി രൂപയും കേരള ഫീഡ്സിന് 19.20 കോടി രൂപയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 52 കോടി രൂപയും കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് 6.70 കോടി രൂപയും ഉൾപ്പെടുത്തുന്നു. സാർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം, വിധവകളുടെ അശരണരുടെയും സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി കെപ്കോ ആശ്രയ പദ്ധതി, സ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പൌൾട്രി ക്ലബ്ബ്, കേജുകളിലെ കോഴി വളർത്തൽ, അതുപോലെ കന്നുകാലികൾ ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ഹൈഫർ റിയറിംഗ് സെന്ററുകൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. സാർ, ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശക സേവനങ്ങൾക്ക് 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായ 21 കോടി രൂപയും പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ലാബറട്ടറികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 7 കോടി രൂപയും വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള 36.37 കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിനുള്ള 7 കോടി രൂപയും തീറ്റപ്പുല്ലുകളുടെ ഉൽപ്പാദനവും സംരക്ഷണത്തിനുള്ള 8.5 കോടി രൂപയും ഉൾപ്പെടുന്നു. ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. കേരളത്തിൽ നിലവിൽ 70 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യം 86 ലക്ഷം ലിറ്റർ പാലിന്റെ ആവശ്യകതയുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാലിന്റെ പ്രതിദിന ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താനും അധികമായി വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാർ, ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീര സാന്ദ്രം പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം മാതൃകാ

ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും നടപടികൊള്ളും. സാർ, മത്സ്യബന്ധന വകുപ്പിന് 133.43 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 34 കോടി രൂപയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് 33.5 കോടി രൂപ ഉൾപ്പെടെ 200.93 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിന് മറ്റ് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള പരിശീലന പരിപാടികൾ ആരംഭിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സഹായം നൽകും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. മത്സ്യബന്ധനത്തിന് പോകാൻ സർക്കാർ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേതന സഹായം ലഭ്യമാക്കും. ഹൈടെക് ഫിഷ് നഴ്സറികൾക്കും അലങ്കാര മത്സ്യകൃഷിക്കുമായി സർക്കാർ പ്രോത്സാഹനം നൽകും. തീരദേശ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള കടൽ ഭിത്തി, ബ്രേക്ക് വാട്ടർ, ബീച്ച് നറിഷ്മെന്റ് അടക്കമുള്ള ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. സാർ, വനം വന്യജീവി വകുപ്പ്. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റ് ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തെ വിന്യസിക്കും. സാർ, പരിസ്ഥിതി വകുപ്പ്. പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ വകയിരുത്തുന്നു. വായു, ജലം, ഭൂമി, പ്രകാശ മലിനീകരണം തടയുന്നതിന് സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും. 2050 കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സോയിൽ കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സംസ്ഥാനതല സംവിധാനം രൂപപ്പെടുത്തി കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉറപ്പാക്കും. സാർ, മലയോര കർഷകക്ഷേമം. മലയോര മേഖലയിൽ ബഹുവിള കർഷക കൃഷിരീതി മൾട്ടി ക്രോപ്സ് പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി പരിഹാരം കാണും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ്, 1964 റൂൾ, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ചു നൽകും. സാർ, ഗ്രാമവികസന മേഖലയ്ക്കാകെ 2138.80 കോടി രൂപ സാർ വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന UPA സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ നിർത്തലാക്കുന്ന രീതിയിൽ VBG റാംജിയായി പരിഷ്കരിച്ച് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നപ്പോൾ സംസ്ഥാന വിഹിതമായി നൽകേണ്ടിയിരുന്നത് ഏകദേശം 250 കോടി രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം കാരണം ഇത് 2090.96 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ജനകീയ പദ്ധതി തുടർന്നും നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടമെന്ന നിലയിൽ 1422.60 കോടി രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. സാർ, ഗ്രാമസഭയിൽ നേരിട്ട് സാധിക്കാത്ത ഗ്രാമസഭാംഗങ്ങൾക്ക് ഓൺലൈനിലായി പങ്കെടുക്കുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തും. സാർ, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിലങ്ങാട് പാക്കേജ്. 2024 ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തിലെ നിയോജകമണ്ഡലത്തിലെ വിലങ്ങാട് വില്ലേജിൽ നിരവധി വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷി തുടങ്ങിയവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി. അടിസ്ഥാന സൌകര്യ പുനർനിർമ്മാണം, ദുരിതബാധിതരുടെ പുനരധിവാസം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള മാതൃക സൃഷ്ടികൾ എന്നീ ലക്ഷ്യത്തോടെ വിലങ്ങാട് വില്ലേജിന്റെ സമഗ്രവും സുസ്ഥിരവുമായ പുനർനിർമ്മിതിക്ക്
വിലങ്ങാട് പാക്ക്.

പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ പിന്നോക്ക ജില്ലകൾക്കായുള്ള പ്രത്യേക പാക്കേജ്, അത് സമഗ്രമായി പുനഃസംഘടിപ്പിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ പിന്നോക്ക ജില്ലകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. വികസന പദ്ധതികൾ നടപ്പിലാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും അവിടെ കൈക്കൊള്ളും. സർ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ധനസഹായം. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ദുരിതബാധിതരായ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. സർ, സഹകരണം. സഹകരണ മേഖലയ്ക്കായി ആകെ 114.44 കോടി രൂപ വകയിരുത്തുന്നു. സമീപകാലത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് നിക്ഷേപകരുടെ ഇടയിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സഹകരണ മേഖലകളിലെ സംഘങ്ങളിലെ നിക്ഷേപത്തുക യഥാസമയം മടക്കി നൽകാൻ കഴിയുന്ന തരത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും സഹകരണ മേഖലയെ കൂടി പങ്കാളിയാക്കുന്നതാണ്. സർ, സംസ്ഥാനത്തിന്റെ പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിൽ സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100% ഊർജ്ജ സ്വയം പര്യാപ്ത സഹകരണ സംഘങ്ങൾ എന്ന പദ്ധതി നടപ്പാക്കുന്നതാണ്. സഹകരണ മേഖലയിൽ PCP പൊതുസഹകരണ പങ്കാളിത്തം മാതൃകയിൽ പദ്ധതികൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. സർ, ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 559.39 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇത് വൻകിട ഇടത്തരം ജലസേചനത്തിനായി 213.39 കോടി രൂപയും ചെറുകിട ജലസേചനത്തിനായി 176.27 കോടി രൂപയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.50 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ സംരക്ഷണത്തിനുമായി 168.23 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, ജലവിതരണ കാര്യക്ഷമത ശക്തിപ്പെടുത്തും. അതിന്റെ ഭാഗമായി അടിസ്ഥാന സൌകര്യങ്ങൾക്കും കനാൽ സംവിധാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി നെയ്യാർ ജലസേചന പദ്ധതി കൂടി മെച്ചപ്പെടുത്തും. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഇറിഗേഷൻ മ്യൂസിയം, അണക്കെട്ടുകളിലെ ഡാം ടൂറിസം, കനാൽ ടൂറിസം പദ്ധതി, ഇറിഗേഷൻ ഗസ്റ്റ് ഹൌസുകളുടെ നിർമ്മാണം തുടങ്ങിയവ PPP മോഡലിൽ വികസിപ്പിക്കുന്നതാണ്. സർ, ഊർജ്ജ മേഖലയ്ക്ക് 1284.75 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഊർജ്ജ മേഖലാ വികസനത്തിനായി KSEB വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1218.71 കോടി രൂപയും പാരമ്പര്യേതരവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 66.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 1115.48 കോടി രൂപയാണ്. ഗ്രാമ ചെറുകിട വ്യവസായങ്ങൾക്കായി 445.51 കോടി രൂപയും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കായി 669.97 കോടി രൂപയും ധാതുക്കൾക്കായി 8.20 കോടി രൂപയും ITക്കായി 434.40 കോടി രൂപയും ഉൾപ്പെടെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് ആകെ 1558.08 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിവര സാങ്കേതിക വിദ്യ. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരമ്പരാഗത വ്യവസായം. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണ്. ഇതിനായി ഇൻകം സപ്പോർട്ട് സ്കീം നൽകും. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജിന് രൂപം നൽകും. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾക്ക് ബാങ്കുകളുമായി ചേർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി നടപടികൾ സ്വീകരിക്കും. കൈത്തറി, കരകൌശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിൽക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും നൂതന യന്ത്ര സാമഗ്രികൾ ലഭ്യമാക്കാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പുവരുത്താൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. കയർ മേഖലയ്ക്ക് 107.64 കോടി രൂപയും കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി രൂപയും വകയിരുത്തുന്നു. വിപണി സഹായമായി 50% കയർ കയർ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ തുല്യവിഹിതം 10 കോടി വിലയിരുത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾ, ഉൽപ്പാദനം, വിപണനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ സഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 11 കോടി വകയിരുത്തുന്നു. വില സ്ഥിരതാ ഫണ്ടായി 35 കോടി വകയിരുത്തുന്നു. സർ, ഇൻക്യുബേഷൻ സെന്റർ. പുതുതലമുറ സംരംഭകർക്ക് അവരുടെ നൂതന ആശയങ്ങളെ പ്രായോഗിക ബിസിനസ് നിർദ്ദേശങ്ങളാക്കി മാറ്റുന്നതിന് സഹായകമാകുന്ന ഇടമാണ് ഇൻക്യുബേഷൻ സെന്റർ. വളർന്നു

വരുന്ന സംരംഭകർക്ക് ഏറ്റവും നഷ്ടസാധ്യത കുറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇൻക്യുബേഷൻ സെന്ററിന്റെ പ്രാഥമിക ഉദ്ദേശം. സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് ആയി മാനേജ്മെന്റ് പരിശീലനം, ഓഫീസ് സൌകര്യം, പ്രാഥമിക മൂലധന സഹായം എന്നിവ ലഭ്യമാക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗതാഗതത്തിന് തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് 77.17 കോടി രൂപയും റോഡുകൾ പാലങ്ങൾ എന്നിവയ്ക്ക് 985.77 കോടി രൂപയും റോഡ് ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് 179.47 കോടി രൂപയും ഉൾനാടൻ ജലാഗതം മെച്ചപ്പെടുത്തുന്നതിന് 113.59 കോടി രൂപയും മറ്റ് ഗതാഗത സേവനങ്ങൾക്ക് 222.83 കോടി രൂപയും ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്ക് ആകെ 1578.83 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ജലഗതാഗതം മെച്ചപ്പെടുത്തും. അതിനായി വെള്ളത്തിന് മുകളിൽ ഉയർന്ന് സഞ്ചരിക്കുന്ന ഹൈഡ്രോ ഫോയിൽ ജലഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കും. സാർ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളുടെ സമയബന്ധിതമായ തീർപ്പാക്കലിന് ശക്തമായ IT അടിസ്ഥാന സൌകര്യങ്ങളും വിശ്വസനീയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതിനാൽ വകുപ്പിലെ ICT അടിസ്ഥാന സൌകര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നവീകരിക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിന് പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325.36 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. ആലപ്പുഴ ജില്ലയിൽ UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൂറിസം അമിനിറ്റി സെന്ററുകളും ഹൌസ് ബോട്ട് ടെർമിനലുകളും പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ആലപ്പുഴയിൽ ഹൌസ് ബോട്ട് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കലം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദ മൈമഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. പാതിരാമണൽ ദ്വീപ് ഇക്കോ ടൂറിസം കേന്ദ്രം, അതിന് മാസ്റ്റർ പ്ലാനോട് കൂടിയ പദ്ധതി നടപ്പാക്കും. മുഹമ്മ ജെട്ടിയിൽ നിന്ന് ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി റോപ്പ് വേ സൌകര്യം ഏർപ്പെടുത്തും. മുസ്ലിം ടൂറിസം പദ്ധതി പ്രദേശങ്ങളിലെ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൌഹൃദമായ ടൂറിസം വികസിപ്പിക്കുന്നതിനായി മുസ്ലിം ടൂറിസം പദ്ധതി കൂടുതൽ വിപുലമാക്കും. സർ, ലൈവ് മ്യൂസിയം, പൈതൃക മ്യൂസിയങ്ങൾ, പരമ്പരാഗത ജലപാതകളിലൂടെ ബോട്ട് യാത്ര എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിക്കായി 19 കോടി രൂപ വകയിരുത്തുന്നു. ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി ആരംഭിക്കും. സ്ത്രീകളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇക്കോ, ജൈവ വൈവിധ്യ, കണ്ടൽക്കാട്, ഫാം, കാർഷിക, ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. കേരളത്തിന്റെ തനത് പാരമ്പര്യവും ഭക്ഷ്യ സംസ്കാരവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം ഹബ്ബുകളും സാംസ്കാരിക ടൂറിസം ഹബ്ബുകളും സ്ഥാപിക്കും. ബ്രാൻഡ് വയനാട് എന്ന ആശയം അവതരിപ്പിക്കും. അഷ്ടമുടി ടൂറിസം പ്രോത്സാഹിപ്പിക്കും. സ്ത്രീകൾ നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾ, ഹോംസ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തുടനീളം വിപുലീകരിക്കും. ഡിജിറ്റൽ ടൂറിസം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ടൂറിസം ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനുമായി 205.18 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ: ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻസ്, CEWRDM, MBGIPS, NATPAT, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി, NHRI, KFRI, ശ്രീനിവാസ് രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അക്കാഡമിക് നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി 1032.28 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വകയിരുത്തുന്നു. കായിക വിനോദങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം അനിവാര്യമാക്കും. മറ്റ് ഗേൾ ഫ്രണ്ട്ലിയാക്കി ഉള്ള പദ്ധതി, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്ന ആർത്തവ ശുചിത്വ സംരംഭം, എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സാനിറ്ററി നാപ്കിനുകൾ സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ സംസ്കരണത്തിലുള്ള സൌകര്യം ഒരുക്കുക, സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയും ശുചിയുള്ളതുമായി സൂക്ഷിക്കുക തുടങ്ങിയ ഗേൾ ഫ്രണ്ട്ലി ക്യാമ്പസ് കൂടിയാക്കി മാറ്റും. സർ, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ

സയന്റിഫിക് ടെമ്പർ. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായി മാറ്റുന്നതിനുമായി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസം, സമഗ്രമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കും, ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കും. സാർ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാഡമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സംസ്ഥാന സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കും. ഇത് സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കും. അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിയുണ്ട്. ഉദാഹരണത്തിന്, ഹാവാർഡിൽ 100 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ജെ എൻ യു ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. സംസ്ഥാനത്തെ കോളേജുകളിൽ റാഗിങ്ങും ആക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. സാർ, ഇത് തടയാൻ കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും, റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടും സംസ്ഥാനത്ത് നടപ്പാക്കും. സാർ, ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. അക്കാഡമിക് വിഷയങ്ങൾ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാഡമിക് കൌൺസിൽ രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കാനും കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നടപ്പിലാക്കും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 കോടി രൂപ നീക്കിവയ്ക്കുന്നു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. കലാ സാംസ്കാരിക മേഖലയ്ക്ക് ആകെ 203.93 കോടി രൂപ വകയിരുത്തുന്നു. തൃശൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെന്റർ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മഠത്തിന്റെ ചരിത്ര പ്രാധാന്യവും സ്വതന്ത്ര മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് സെന്ററിന്റെ നിർമ്മാണത്തിനുള്ള ധനസഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. കായിക യുവജന മേഖലയ്ക്ക് 173.77 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് ക്യാമ്പസുകളിലെ കളിസ്ഥലങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വിഷൻ 2036 നടപ്പാക്കും. സാർ, വൈദ്യശുശ്രൂഷയും പൊതുജന ആരോഗ്യവും ആരോഗ്യമേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകും. വൈദ്യശുശ്രൂഷയ്ക്കും പൊതുജനാരോഗ്യ മേഖലയ്ക്കുമുള്ള പദ്ധതി വിഹിതമായി 2076.02 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ ചെലവ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ ഇടപെടൽ നടത്തും. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ ഇപ്പോഴും ശോചനീയമായി തുടരുകയാണ്. ഇവിടങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ജീവനക്കാർ, ഉപകരണങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. ആയുഷ് ടൂറിസം, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. സ്കൂൾ ഹെൽത്ത് ബ്രിഗേഡ് രൂപീകരിക്കും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടുന്നതിനും ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തി സംവിധാനങ്ങൾ സൃഷ്ടിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. KMCSLന്റെ മരുന്ന് സംഭരണ പ്രക്രിയ പുനഃപരിശോധിക്കുകയും കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും.
ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ

ഹെൽത്ത് ക്ലസ്റ്ററുകൾ ആരംഭിക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ സ്ഥാപിച്ച് ചികിത്സ ഉറപ്പാക്കും. ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കും. രോഗനിർണയ ടെസ്റ്റുകൾക്കായി ലാബ് സൌകര്യങ്ങൾ കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് സൌകര്യം ഏർപ്പെടുത്തും. ആദ്യഘട്ടം 2 കോടി രൂപ വീതം ചെലവിൽ 10 ലാബുകൾ സജ്ജീകരിക്കുന്നതാണ്. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് സ്പൈനൽ മസ്കുലർ അട്രോഫി അടക്കമുള്ള അപൂർവ രോഗങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. ജലവിതരണവും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി 895.59 കോടി രൂപ മാറ്റിവെക്കുന്നു. പല പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്നാണ്. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. ഇതിനായി കോളേജ് ലാബുകളും പ്രയോജനപ്പെടുത്തും. ഭവന നിർമ്മാണ മേഖലയ്ക്കായി 58.15 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസനത്തിന് 997.88 കോടി രൂപ വകയിരുത്തുന്നു. വിവര വിനിമയവും പ്രചാരണവും മേഖലയ്ക്കായി 36.23 കോടി രൂപയും തൊഴിലും തൊഴിലാളി ക്ഷേമത്തിനും 650.46 കോടി രൂപയും വകയിരുത്തുന്നു. ഭരണപരമായ ചെലവുകൾ കുറച്ചുകൊണ്ടുവരുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. ഗിഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകും. ഐടി അടക്കമുള്ള പ്രൊഫഷണൽ തൊഴിൽ മേഖലയിൽ ഓഫീസ് വെൽനസ് ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. പട്ടികജാതി ക്ഷേമത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 9.81% 2,979 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1,638.0 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1,341.30 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികജാതി ഉപപദ്ധതിക്കായി 527.68 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% 850.48 കോടി രൂപ പട്ടികവർഗ ഉപപദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഇതിൽ 657.93 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 201.55 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികവർഗ ഉപപദ്ധതിക്കായി 152.52 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പുതിയ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലിയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തും. ഇ ഗ്രാൻസ് വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻസ് സമയബന്ധിതമായി നൽകാൻ നടപടികൾ സ്വീകരിക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം തൊഴിൽ ഉപജീവനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിന് 164.16 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് 77.91 കോടി രൂപ വകയിരുത്തുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിന് 31.29 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത യാത്ര ഉറപ്പുവരുത്താൻ ബാരിയർ ഫ്രീ കർശന നടപടി സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൌകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ സർക്കാർ ഒരുക്കും. അംഗൻവാടികൾ വഴി പഠന വൈകല്യങ്ങളും ഭിന്നശേഷിയും നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. സാമൂഹിക സുരക്ഷയും ക്ഷേമവും മേഖലയ്ക്കായി 590.11 കോടി രൂപ വിലയിരുത്തുന്നു. നിർദ്ദന്തരായ രോഗികൾക്ക് സഹായെത്തിക്കാൻ മുൻ UDF കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ നടപടി സ്വീകരിക്കും. Type 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാനും ബ്രിട്ടിൽ ഡയബറ്റിക് ആയ കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് നൽകാനും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ നൽകാനും നടപടി സ്വീകരിക്കും. ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി നിർമ്മിക്കാൻ സർക്കാർ സഹായം നൽകും. മിഠായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. മിഠായി സാറ്റലൈറ്റ് സെന്ററുകളിൽ എൻഡോക്രൈൻ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും. സാർ, സംസ്ഥാനത്ത് സാമ്പത്തിക കുടുംബാരോഗ്യ കാരണങ്ങൾ മൂലമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് പരിഹാരമായി സോഷ്യൽ വർക്ക് പ്രൊഫഷണലുകളുടെ സഹായം ലഭ്യമാക്കും. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. സാർ, ദേവസ്വം വികസന

ക്ഷേത്രങ്ങൾ ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിപക്ഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഇതര ദേവസ്വം ബോർഡുകളെ പോലെ അവർക്ക് വേണ്ടി ചട്ടങ്ങൾ നിർമ്മിക്കും. സാർ, എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. മയക്ക് മരുന്നിന്റെ ഉത്ഭവ വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് സമഗ്രമായ പദ്ധതി രൂപീകരിക്കും. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യാപകമായ പ്രചരണം നടത്തും. എക്സൈസ് വകുപ്പിന് മാത്രമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻ ലാബോറട്ടറി രൂപീകരിക്കും. സംസ്ഥാന നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തും. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിന് CCTV ക്യാമറകളും എക്സ്റേ, ഗാമറേ സ്കാനറുകളും സ്ഥാപിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാവുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഭ്യമാക്കും. സാർ, മാവേലിക്കര റേഞ്ചിൽ നിന്നും ചെട്ടിക്കുള വരണിക്കാവ് പഞ്ചായത്തുകളെയും കായംകുളം റേഞ്ചിൽ നിന്നും പത്തിയൂർ പഞ്ചായത്തും നൂറാട് റേഞ്ചിൽ നിന്നും വള്ളിക്കുന്നം പഞ്ചായത്തും ചേർത്തുകൊണ്ട് ഒരു പുതിയ മാതൃകാ റേഞ്ച് ഓഫീസ് സ്ഥാപിക്കും. ഭരണ നിർവഹണം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുന്നതടക്കമുള്ള ഭരണപരിഷ്കാര നടപടികൾ കൈക്കൊള്ളും. സാർ, പോലീസ് വകുപ്പ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ പരാതി അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ, പോർട്ടൽ എന്നിവ സജ്ജീകരിക്കും. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ANTF, ഡാൻസ് ഓഫ്, SOG എന്നീ സംവിധാനങ്ങളിലൂടെ കേരള പോലീസ് പ്രവർത്തനം വിപുലീകരിക്കും. സാർ, വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഓഫീസർമാരായി നിയമിക്കും. സാർ, സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് വിധേയരായ കേസുകൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ അതിശക്തവും കർശനവുമായ നിയമ നടപടികൾ കൈക്കൊള്ളും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. ജയിൽ നവീകരണവും തടവുകാരുടെ ക്ഷേമവും നടപ്പാക്കും. പട്ടാരി, എടപ്പാൾ എന്നിവിടങ്ങളിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. അഗ്നിരക്ഷാസേനാ വകുപ്പ് പുനഃസംഘടിപ്പിക്കും. ആ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കും. സാർ, ജുഡീഷ്യറി നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമത, സുതാര്യത, സേവന ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനികവൽക്കരണം, ഡിജിറ്റൽ പരിവർത്തനം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ഹൈക്കോടതിയിലും ജില്ലാ നീതിന്യായ സംവിധാനത്തിലും ICT ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനത്തെ വിവിധ കോടതി സമുച്ചയങ്ങളിലെ നീതിന്യായ ഭരണരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും മുൻഗണന നൽകും. കൊച്ചിയിൽ ഒരു ആർബിട്രേഷൻ കോടതി സ്ഥാപിക്കും. സർവേ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 17.5 കോടി വകയിരുത്തുന്നു. റവന്യൂ വകുപ്പിനായി 76.70 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക ഭൂവിനിയോഗ ഭരണ സംവിധാന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയൺമെന്റ് സെന്റർ അന്തർദേശീയ നിലവാരത്തിലുള്ള കേരള ജിയോ സ്പേഷ്യൽ ഗവർണൻസ് പ്ലാറ്റ്ഫോമാക്കി വികസിപ്പിക്കും. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഹൈ റെസൊല്യൂഷൻ ഡാറ്റ, DEM ഡാറ്റ ശേഖരിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനുമായി ഒരു ഡ്രോൺ ലാബ് സെന്റർ സ്ഥാപിക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24.01 ലക്ഷം രൂപ വിലയിരുത്തുന്നു. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 6.31 കോടി രൂപ വകയിരുത്തുന്നു. സ്പേഷ്യൽ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷൻ ജിയോ കേരളമാണ്. അതിനാൽ KSREC സംസ്ഥാനത്തെ പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവർണൻസ് സ്ഥാപനമാക്കി മാറ്റുന്നതിനും ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം KGIS സ്ഥാപിക്കുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നു. സ്പേഷ്യൽ ഗവർണൻസിനെ പൊതുഭരണത്തിന്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും. ട്രഷറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 20 കോടി വകയിരുത്തും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിന്
ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് KFC യുടെ മുൻനിര പദ്ധതി

മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി ശക്തിപ്പെടുത്തും. പുതിയ MSMEകളെ പിന്തുണയ്ക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംരംഭകർക്ക് 6% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. ആദ്യ 5 വർഷത്തേക്ക് 3% പലിശ ഇളവ് സർക്കാർ നൽകുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് CMEDP കീഴിലുള്ള അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 നിന്നും 60 വയസ്സായി ഉയർത്താനും പരമാവധി വായ്പാ തുക നിലവിലുള്ള 2 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 27.7 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ന്യായവില. സംസ്ഥാന വ്യാപകമായി ന്യായവിലയെക്കുറിച്ച് പരാതികളുണ്ട്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കുറവാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കൂടുതലാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. 2010 നടപ്പിലാക്കിയ ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A പ്രകാരമുള്ള ധാരാളം അപ്പീൽ അപേക്ഷകൾ നിലവിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി പ്രത്യേക അദാലത്തുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും നിലവിലുള്ള എല്ലാ അപ്പീലുകളും 2026 ഒക്ടോബർ 31 തീർപ്പാക്കുന്നതുമാണ്. പേപ്പർരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതില്ലാത്ത രേഖകൾക്ക് ഡിജിറ്റൽ സ്റ്റാമ്പിംഗ് സൌകര്യം വിപുലീകരിക്കുന്നതാണ്. ഈ സ്റ്റാമ്പിംഗ് സംവിധാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലേക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമുള്ള അണ്ടർ വാല്യൂഷൻ കേസുകളുടെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അപ്പീൽ നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം നിർണ്ണയിക്കപ്പെട്ട കുടിശ്ശിക മുദ്രവില അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം അത്തരം കുടിശ്ശിക ബന്ധപ്പെട്ട ആധാരത്തിലെ വസ്തുവിന്മേലുള്ള ബാധ്യതയായി ചാർജ് ഓൺ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നതാണ്. ഇതുവഴി സർക്കാർ കുടിശ്ശികൾ കൂടുതൽ ഫലപ്രദമായി ഈടാക്കാൻ കഴിയുന്നതോടൊപ്പം ഭാവിയിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇടപാടിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത്തരം ബാധ്യതകളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും ഉറപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വെണ്ടർമാരുടെ ഒരു പരാതിയുണ്ട്. ലൈസൻസ് ഉള്ള സ്റ്റാമ്പ് വെണ്ടർമാരുടെ സ്റ്റാമ്പ് പേപ്പർ വിൽപ്പന നടത്തുന്നതിനുള്ള നിലവിലെ 1 ലക്ഷം രൂപ എന്ന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തുന്ന പൊതുമരാമത്ത് വകുപ്പിനായി 5,952.29 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലുള്ള PWD മാനുവൽ പരിഷ്കരിക്കും. പുതിയ റോഡ് ആർക്കിടെക്ചർ വിങ് രൂപീകരിക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഘട്ടംഘട്ടമായി BM&BC നിലവാരത്തിലേക്ക് ഉയർത്തും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോ ഹോർട്ടികോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിതരണ ശൃംഖലയിലെ പോരായ്മകൾ പരിഹരിക്കും. ഈ ഏജൻസികളെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ അവശ്യ വസ്തുക്കൾ സംഭരിച്ച് ആധുനികമായ രീതിയിൽ സംഭരണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കും. സർ, മറ്റു പ്രധാന പദ്ധതികൾ: പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരിലെ 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി പാലം പണിയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതികൾക്കെല്ലാം പ്രാരംഭമായിട്ടുള്ള പണമാണ് ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും 1 കോടി രൂപ വകയിരുത്തുന്നു. പത്തനാപുരം ടൗൺ റിംഗ് റോഡ് നിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിക്കും. 1 കോടി രൂപ ടോക്കൺ പ്രൊവിഷനായി വയ്ക്കുന്നു. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പൂന്ത്രയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ പൂന്ത്ര ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും പൂന്ത്ര ഇടയാർ പാലം നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. NH 66 കോഹിനൂരിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേളാരിയിലും ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കരുതാഗപ്പള്ളി, ചാലക്കുടി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിനും വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനും പണം വകയിരുത്തുന്നു. ഇടക്കുളങ്ങര വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 1 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബത്തേരി നിയോജകമണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ നടപടികൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഗോശ്രീ ബോൾഗാട്ടി സമാന്തര പാലം നിർമ്മിക്കുന്നതിനും ഗോശ്രീ മാമംഗലം റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ നിർമ്മിക്കുന്നതിനും പ്രാരംഭ നടപടികൾക്കുമായി 1 കോടി രൂപയും ഒറ്റപ്പാലം കോടതി സമുച്ചയ നിർമ്മാണത്തിൽ

ായി പ്രാഥമിക ചെലവുകൾക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 3 കോടി രൂപ, ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വയനാട് വാണിയമ്പലത്ത് 6 ബി നിർമ്മിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളും. പ്രാരംഭ നടപടിക്കായി 5 കോടി രൂപ വകയിരുത്തും. വിശുദ്ധ ചാവറയച്ചന്റെ സ്മരണ നിലനിർത്തുന്നതിനായി കൂണമ്മാവ് സെന്റ് ഫിലോമിനാസൻ സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാന്റ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീൻഡീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ. കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWGA നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ 150ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവർത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ. തൃത്താര നിയോജകമണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വിനായ മുൻ മുഖ്യമന്ത്രി R ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് R ശങ്കർ ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൂടുതൽ അതിന് മാറ്റം ഉണ്ടാക്കും. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കും. ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. ലോട്ടറി വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സമഗ്രമായ പുനഃസംഘടിപ്പിക്കും. സമ്മാനഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഏർപ്പെടുത്തുന്നതാണ്. സർ, ജീവനക്കാരുടെ സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വയുടെ പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, വിഭവ സമാഹരണം, ചരക്ക് സേവന നികുതി വകുപ്പ്, ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026, പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംസ്ഥാനത്തിന് ആവശ്യമായ അതീവ വിഭവ സമാഹരണത്തിനായി 2019 ഏർപ്പെടുത്തിയ GST ബാധകമായ ബിസിനസ് ടു കസ്റ്റമർ സപ്ലൈകളിൽ 1% ഫ്ലഡ് സെസ് ഈടാക്കിയിരുന്നു. ഫ്ലഡ് സെസിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിരവധി

കുടിശ്ശിക നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് അവസരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ആശ്വാസം നൽകുന്നതിന് ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026 എന്ന ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നികുതിദായകർക്ക് കുടിശ്ശികയുള്ള ഫ്ലഡ് സെസ് മാത്രം ഒടുക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട പലിശയും പിഴയും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിൽ അവസാന തീയതി 2027 March 31 ആയിരിക്കും. ചെറുകിട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. GST നിയമം വരുന്നതിന് മുമ്പുള്ള വിവിധ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കുടിശ്ശികൾ നിലനിൽക്കുന്നുണ്ട്. പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതും ചെറിയ തുകകൾ ഉൾപ്പെടുന്നവയും ആണ് സാർ. അതുകൊണ്ട് കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട പഴയകാല നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 മുകളിൽ വരുന്നതും എന്നാൽ 2,00,000 കവിയാത്തതുമായ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ഈ ആനുകൂല്യം 2027 March 31 വരെ തീർപ്പാക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്കും ബാധകമായിരിക്കും. എന്നാൽ ഈ ആനുകൂല്യം കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 പ്രകാരമുള്ള മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിശ്ശികൾക്ക് ബാധകമായിരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്കനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ചരക്ക് സേവന GST കൌൺസിലിന്റെ ശുപാർശയെ തുടർന്ന് കൊണ്ടുവന്ന 2026 യൂണിയൻ ഫിനാൻസ് ആക്ട് പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികൾക്കനുസൃതമായി 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതികൾ വരുത്തും. സാർ, മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ് ക്യാരേജ് ബസ്സുകൾക്ക് നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കും. കേരളത്തിലേക്ക് രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. നിലവിലെ ത്രൈമാസ നികുതിയായ സീറ്റ് ഒന്നിന് 2,000 രൂപ എന്ന നിരക്ക് 900 രൂപയായും സ്ലീപ്പർ ഒന്നിന് നിലവിലെ 3,000 രൂപ എന്നത് 1,500 രൂപയായും കുറയ്ക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുകൾ ആകർഷിക്കുന്നതിനായി ട്രെയിലർ വാഹനങ്ങളുടെ ത്രൈമാസ നികുതി സ്ലാബുകൾ ഏകീകരിച്ച് പരിഷ്കരിക്കുന്നു. 20 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ട്രെയിലർ വാഹനങ്ങളുടെ അധിക നികുതി ചുമത്തിയിരുന്ന സ്ലാബ് ഒഴിവാക്കി 15 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നികുതി നിരക്കിലേക്ക് കുറച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10,00,000 രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15,00,000 മുതൽ 20,00,000 വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 8% നിന്നും 5% കുറച്ചു. 40,00,000 മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റ് നികുതി നിരക്കുകളിൽ മാറ്റമില്ല. ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 700,000 രൂപയിൽ നിന്നും 15,00,000 രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച് ഈ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഈ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 146,355 മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിലും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരൊറ്റ തവണ തീർപ്പാക്കും.

ആക്കൽ പദ്ധതി, വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000-ൽ താഴെയായി കേസുകളിലെ ബാധ്യത ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൌഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി KRERA രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാക്കുന്നതാണ്. സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം

0: സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം ലഭ്യമായ എല്ലാ അപ്പീൽ പരിഹാര മാർഗങ്ങളും പൂർത്തിയായ ശേഷവും അണ്ടർ വാല്യുവേഷൻ കേസിൽ നിർണയിക്കപ്പെട്ട അധിക മുദ്രവില അന്തിമ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കുടിശ്ശിക തുകയിന്മേൽ യഥാർത്ഥ അടവ് തീയതി വരെ പ്രതിമാസം 1% നിരക്കിൽ പലിശ ഈടാക്കുന്ന. സാർ, ഉപസംഹാരം. സാർ, വികസനം എന്നത് കേവലം പശ്ചാത്തല സൌകര്യ വികസനമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലും അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. പദ്ധതികളും പരിപാടികളും വേഗത്തിലാക്കിക്കൊണ്ട് വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ കേരളീയരിലേക്കും എത്തിക്കാൻ സഹായകരമാകുന്ന ഡാറ്റ അധിഷ്ഠിതവും ജനതയെ ഹൃദയത്തോട് ചേർക്കുന്നതുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുതലും സഹായവും ഉറപ്പാക്കുന്ന ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സാങ്കേതികവിദ്യയോടൊപ്പം സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായൊരു സംവിധാനമായിരിക്കും അത്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്തമാക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. സർ, ട്രസ്റ്റ് വിത്ത് ഡിസ്റ്റിനി എന്ന വിധിയുമായുള്ള മുഖാമുഖം എന്ന വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനികവും സമഭാവന നിറഞ്ഞതും സമൃദ്ധിയുള്ളതുമായൊരു നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിക്കാം. ഭാവി നമ്മളെ വിളിക്കുകയാണ്. ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്? എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത്? കൃഷിക്കാരും തൊഴിലാളികളുമായുള്ള സാധാരണ പൌരന്മാർക്ക് എല്ലാ അവസരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പട്ടിണിയെ, രോഗാവസ്ഥകളെ, വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ ശക്തമായി നേരിടണം. ജനാധിപത്യവും സമ്പദ്സമൃദ്ധിയും പുരോഗമനോന്മുഖവുമായ ഒരു നാടിനെ കെട്ടിപ്പടുക്കാനായി പ്രയത്നിക്കുക. എല്ലാവർക്കും നീതിയും ജീവിതത്തിന്റെ നിറവും പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കുകയാവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, 2026-27 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 1,69,646.37 കോടി. സർ, റവന്യൂ ചെലവ് 2,05,001.67 കോടി. സർ, റവന്യൂ കമ്മി -35,355.30 കോടി. മൂലധന ചെലവ് -19,651.41 കോടി. വായ്പകളും മുൻകൂറുകളും തനി -1,398.65 കോടി. പൊതുകടം തനി 52,364.13 കോടി. പൊതുക്കണക്ക് തനി 4,000 കോടി. ആകെ കമ്മി -41.23 കോടി. വർഷാരംഭ രൊക്ക ബാക്കി -382.382.45 കോടി. വർഷാന്ത്യ രൊക്ക ബാക്കി -423.68 കോടി. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,080.95 കോടി. വർഷാന്ത്യ രൊക്ക ബാക്കി -1,504.63 കോടി. സാർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
1: താങ്ക് യു വെരി മച്ച്. ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമ പ്രതിനിധികൾക്കും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് ഹോമിന്റെ മുറിയിലും മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതായിരിക്കും. മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. അതിനു മുമ്പ് ഇതിന്റെ വിതരണം പൂർത്തിയാക്കണം.
2: പ്രിയ ശ്രോതാക്കളെ, 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനമായിരുന്നു UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റാണ് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. അതിന്റെ തത്സമയ പ്രക്ഷേപണമാണ് നമ്മൾ കേട്ടത്. ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു

ബജറ്റായിരുന്നു. അടുത്ത 5 വർഷത്തെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളുടെ ഒരു ദിശാസൂചിക എന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചത്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിയ ധവളപത്രത്തിലെ കണക്കുകൾ കൃത്യമായി ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചു. ഒപ്പം മുൻകാലങ്ങളിൽ വികസനത്തിന്റെ ഒരു പ്രധാന വെഹിക്കിൾ എന്ന് നമുക്ക് പറയാവുന്ന കിഫ്ബിയുടെ ഘടനയിലുള്ള സമഗ്രമായ പരിഷ്കരണത്തെക്കുറിച്ചും അത് പഠിക്കാനുള്ള വിദഗ്ദ്ധ സമിതിയെക്കുറിച്ചും ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരാമർശമുണ്ടായിരുന്നു. ഒപ്പം വികസനത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ തീരദേശം 600 കിലോമീറ്ററോളം വരുന്ന തീരദേശ ഒപ്പം ജലസ്രോതസ്സുകളുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള മാരിടൈം ആയിട്ടുള്ള നമ്മൾ ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാരിടൈം വികസനം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇതിനകത്തുണ്ടായി. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഒപ്പം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ മദർഷിപ്പ് നിർമ്മാണ കേന്ദ്രം, അത് കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം, അത്തരം തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികളായ ആളുകൾക്ക് കൃത്യമായ തൊഴിൽ ലഭിക്കുന്നു എന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇപ്പം കേരള മാരിടൈം പോളിസി എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ മിഷൻ സമുദ്ര, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 400 കോടി രൂപയാണ് മിഷൻ സമുദ്ര പദ്ധതിക്കായി ഈ ബജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. രാജ്യാന്തര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ കൊച്ചി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ, ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെൽ രൂപീകരണം, ഒപ്പം വികസനം അതിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വികസനത്തിനായുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ, കൂടാതെ സാമൂഹ്യക്ഷേമ മേഖലയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ വൺ കേരള കരുതൽ മിഷൻ, രോഗികളായ ആളുകൾക്ക് കൂടുതൽ ഗുണഭോക്താക്കൾക്ക് സഹായം ലഭിക്കുന്ന രീതിയിലുള്ള വൺ കേരള കരുതൽ മിഷൻ എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ ചെറുകിട ഇടത്തരം വ്യവസായ അങ്ങനെ ഒരു 10,000-ത്തോളം MSME ആരംഭിക്കാനുള്ള നടപടികളിലൊപ്പം ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ഉണ്ടായി. കൂടാതെ നമ്മുടെ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി 5 കോടി രൂപ വിലയിരുത്തുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നോളജ് ഹബാക്കി മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ലോകോത്തരമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടാകുന്നു. കൂടാതെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങളുണ്ടാകുന്നതിനായിട്ട് 100 കോടി രൂപയോളം ഇവിടെ വകയിരുത്തുന്നു. ഒപ്പം UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതിന് 50 കോടി രൂപയോളം വിലയിരുത്തിയിരിക്കുന്നു. കൂടാതെ രാജ്യത്തെ പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി റിസർച്ച് പാർക്കുകൾ, വീണ്ടും വയോജന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഒരു പ്രത്യേക നമ്മുടെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ഒരു ക്ഷേമത്തിനായിട്ടൊരു വകുപ്പ് തന്നെ രൂപീകരിച്ച സർക്കാരാണ്. അപ്പോൾ വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. ഒപ്പം പ്രതീക്ഷിക്കുന്നതുപോലെ തന്നെ ഭൂപരിഷ്കരണം 2.0, അതിനകത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായേക്കും, മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത്. ഒപ്പം വയോജനങ്ങളുടെ പരിഗണനയ്ക്കായി തന്നെ അവരുടെ പരിചരണത്തിനായുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കായിക കേരളത്തിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി മലബാറിൽ ഏകദേശം 50 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കൂടാതെ ചലച്ചിത്ര മേഖലയ്ക്കും കൃത്യമായ വകയിരുത്തലുകളാണ് ഈ ബജറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം നിലവിൽ കൊച്ചിയിൽ സ്ഥാപിക്കുമെന്നുള്ളതുണ്ടാകുന്നു. ഒപ്പം കോഴിക്കോട് MT വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. കൂടാതെ സംഗീത സംവിധായകൻ, അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. കൂടാതെ ഏവരും ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസായി ലഭിക്കുന്നത്, അതിനായി പ്രാഥമികമായി ഈ പദ്ധതിയിലേക്ക് 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തുടങ്ങിയ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ, കൂടാതെ ജെൻസികളെ ആകർഷിക്കുന്നതിനായിട്ട് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായി 50 കോടിയോളം രൂപ, ഒപ്പം നിർമ്മിത ബുദ്ധി മേഖലയിൽ മലയാളം കേന്ദ്രീകൃതമായിട്ടുള്ള നിർമ്മിത ബുദ്ധി മേഖലയിലെ സംരംഭങ്ങൾക്ക് 10 കോടി രൂപ, ഇപ്പം നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മുൻപ് തന്നെ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായിട്ട് 600 കോടി രൂപയും ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ താങ്ങ് വില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകുന്നു. ഒപ്പം നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൌൾട്രി ക്ലബ്ബുകൾ രൂപീകരിക്കും. ഒപ്പം ക്ഷീരവികസന മേഖലയിൽ ഏകദേശം 102 കോടിയിലധികം രൂപ സംസ്ഥാനത്തിന്റെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററായി ഉയർത്താനുള്ള പദ്ധതികളും ഒപ്പം

അധികം വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള നടപടികളും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വനം വന്യജീവി സംരക്ഷണത്തിനായി 240 കോടിയിലധികം രൂപ വിലയിരുത്തി. ഒപ്പം നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതികതയുടെ സഹായത്തോടെ പരിഹരിക്കാനായിട്ട് ഏകദേശം 190 കോടിയിലധികം രൂപ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ എൻഡോ സൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പിലാക്കുമെന്നും ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. ഐ ടി മേഖലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് കോഴിക്കോട് സൈബർ പാർക്കിനെ ഉയർത്താനുള്ള നടപടികളുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ കശുവണ്ടി മേഖലയിലേക്ക് സമഗ്ര പാക്കേജ് അവതരിപ്പിക്കുന്നു. പുതുതലമുറ സംരംഭകർക്കായി ഇൻക്യുബേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നു. ഒപ്പം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രത്യേക പദ്ധതികളും ഈ ബജറ്റിന്റെ ഭാഗമായിട്ടുണ്ടായി. കൂടാതെ ആലപ്പുഴയിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്ന ഹൌസ് ബോട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1422 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ക്യാമ്പസുകൾ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. റാഗിംഗ് തടയാനായി മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് വെൽഫെയർ ആക്റ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടായി. ഒപ്പം ആരോഗ്യ ടൂറിസം മേഖല ഡെസ്റ്റിനേഷൻ കേരളത്തിന് അത്തരത്തിൽ ടൂറിസം മേഖലയുടെ ഒരു ഡെസ്റ്റിനേഷൻ ആഗോള ഹബ്ബായിട്ട് കേരളത്തെ മാറ്റാനായിട്ട് റീച്ച് കേരള പദ്ധതി. കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ. ഒപ്പം ആരോഗ്യമേഖലയിലുള്ള മറ്റു മാറ്റങ്ങൾ ആരോഗ്യമേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ അവർ പ്രോജക്ട്. കൂടാതെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തി മറ്റ് രോഗങ്ങളുണ്ടോയെന്ന് കണ്ടെത്താനുള്ള പ്രതിരോധ പരിപാടികളെക്കുറിച്ചുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും കൃത്യമായ പരിഗണനയാണ് ഈ ബജറ്റിൽ നൽകിയിരിക്കുന്നത്. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി ഏകദേശം 20 കോടി രൂപ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള മുൻപൊരിക്കൽ തറക്കല്ലിട്ടതാണ് രണ്ടാം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. കൂടാതെ സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൂടാതെ സമയബന്ധിതമായി കുട്ടികൾക്ക് ഈ ഗ്രാന്റുകൾ കൊടുക്കും. ഭിന്നശേഷിക്കാർക്ക് പൊതുവായ ഇടങ്ങളിൽ റാമ്പടക്കമുള്ള സൌകര്യങ്ങൾ നൽകും എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി എന്നുള്ളതും ഈ ബഡ്ജറ്റിൽ പരിഗണനയ്ക്ക് വിധേയമായൊരു വിഷയമാണ്. ഒപ്പം പ്രമേഹ രോഗികൾക്ക് ആശ്വാസമായി ഇൻസുലിൻ പമ്പ് തദ്ദേശമായി വികസിപ്പിക്കാനുള്ള ശ്രമം, അതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ പരാമർശമുണ്ടാകുന്നു. കൂടാതെ നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ തുടങ്ങിയ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലിലുള്ള വികസിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. ഇ ഗവേണൻസ് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഫയലുകളുടെ നീക്കം, സെക്രട്ടേറിയറ്റിലുള്ള ഫയലുകളുടെ നീക്കം അതിവേഗത്തിലാക്കും. ഹൈറാർക്കി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴേക്കും സ്റ്റേഷൻ ഹെഡ് ഓഫീസർമാരായിട്ട് SHOമാരായിട്ട് കൂടുതൽ വനിതകൾ, കൂടാതെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിനായി 10 കോടി രൂപ ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാനായി അവൾക്കൊപ്പം എന്ന പദ്ധതി. പിന്നെ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ചുള്ള പുനഃപരിശോധന ഉണ്ടാകുന്നു. നിലമ്പൂർ സർക്കാർ കോളേജിന്റെ കെട്ടിടം, ഒപ്പം കോട്ടയത്തെ സ്കൈവാക്കിന്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെയുണ്ട്, ഈ ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 3 കോടി രൂപ. കൂടാതെ അന്തരിച്ച നടൻ സലീംകുമാറിന് എറണാകുളത്ത് സ്മാരകം ഏകദേശം 1 കോടി രൂപ അതിനായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, മലപ്പുറം താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും, ഒപ്പം ക്യാൻസർ സെന്റർ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തേക്ക് വരുമ്പം ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്ക് 100 കോടി രൂപ ഓളം വിലയിരുത്തിയിട്ടുണ്ട്. തൃത്താലയിൽ കെ ആർ നാരായണന്റെ പേരിൽ സിവിൽ സർവീസ് അക്കാഡമി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബസ്സുകൾ, പ്രത്യേകിച്ച് ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ പ്രൈവറ്റ് ബസ്സുകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവരുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ബജറ്റിന്റെ സമാപനം നടക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കഴിഞ്ഞ വരാനിരിക്കുന്ന 5 വർഷത്തെ നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ മാർഗരേഖയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ
വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ഇവിടെ ഉണ്ടായി. കൂടുതലായും നാടിൻ്റെ വികസനം, ഒപ്പം ക്ഷേമം,

0: സമാന്തരമായ വരുമാന മാർഗങ്ങളിലുണ്ടാകുന്ന വർധന, അത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിയായ ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ഭാഗത്തു നിന്നുള്ള സംസ്ഥാന ബജറ്റിന്റെ ഈ പുനഃ തത്സമയ പ്രക്ഷേപണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 11 മണിക്കുണ്ടാവും. കൂടാതെ 12:30 വാർത്ത, 12:50 വാർത്തകളിലൊക്കെ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടാകും, വിശേഷങ്ങളുണ്ടാകും. കൂടാതെ രാത്രി 9:15 ആകാശവാണിയുടെ വാർത്താ വിഭാഗം ബജറ്റിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയുണ്ടാകും. കൂടാതെ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ തുടർന്ന് ആകാശവാണിയുടെ പരിപാടികളിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അനാലിസിസ് ഒക്കെ തന്നെ ഉണ്ടാകും. ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ തുടർന്ന് 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാകും. ഈ തത്സമയ പ്രക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ, ഈ പരിപാടി ഒപ്പം സന്തോഷ് കുമാർ, ഒപ്പം ഈ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖ നായർ. സംസ്ഥാന ബജറ്റിന്റെ ഈ തത്സമയ പ്രക്ഷേപണം ശ്രവിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 52:24.
2: FM പ്രധാന വാർത്തകൾ.
1: റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് മകൾക്കൊപ്പം പരിപാടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് നയം ആവിഷ്കരിക്കുമെന്നും വി ഡി സതീശൻ. സംസ്ഥാനത്ത് വെണ്ടർമാരുടെ സ്റ്റാമ്പ് വിൽപ്പനയ്ക്ക് പരിധി 300,000 രൂപയാക്കി ഉയർത്തി. ഈ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്ത് ആകെ വ്യാപിപ്പിക്കുമെന്നും ബജറ്റിൽ മുഖ്യമന്ത്രി. മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കാനും ബജറ്റിൽ തീരുമാനം. ഗവൺമെന്റ് ജീവനക്കാരുടെ DA DR മുടക്കില്ലാതെ നൽകുമെന്നും മുഖ്യമന്ത്രി. MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ 50 കോടി രൂപ വകയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉച്ചയ്ക്ക് ഒഡീഷയിലെത്തും. മയൂർഭഞ്ച് ജില്ലയിലെ റായ് രംഗ്പൂരിൽ ദൺബോസിൽ വിമാനമിറങ്ങുന്ന രാഷ്ട്രപതിയെ സംസ്ഥാന നേതാക്കളും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലാൻഡ് മൊറോക്ക മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹെയ്ത്തി മത്സരം 6 മണിക്കുമാണ്.
2: FM പ്രധാന വാർത്തകൾ.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
8: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16160 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 16323 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 566

0: 09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് യു കൃഷ്ണപ്രസാദ്. മഴക്കാലത്തെ സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനും നഗരത്തിലെ ജലമൊഴുക്ക് സുഗമമാക്കുന്നതിനും നഗരപരിധിയിലെ മുഴുവൻ ഓടകളും ശുചീകരിക്കാൻ ലക്ഷ്യമിട്ട് മലപ്പുറം നഗരസഭ ഓപ്പറേഷൻ സ്മാർട്ട് ഡ്രെയിൻ പദ്ധതിക്ക് തുടക്കമിട്ടു. പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ മാലിന്യം കെട്ടിക്കിടന്ന് വൃത്തിഹീനമായ അഴുക്കുചാലുകൾ നഗരസഭ അധ്യക്ഷ അഡ്വക്കേറ്റ് വി റിനീഷയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ ലഭിക്കും. ഹെൽപ്പ് ഡെസ്കിനോടനുബന്ധിച്ച് കളക്ട്രേറ്റിൽ ഒരുക്കിയ ഇൻസ്റ്റലേഷൻ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു.
1: വികസന വാർത്തകൾ.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
2: ട്വിറ്ററിൽ ഏജൻസീസ്
4: കേൾക്കൂ. വ്യാഴാഴ്ച രാവിലെ 8:20
5: വാക്കും
4: പൊരുളും പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
7: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: ഹാ, അതപ്പ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
8: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
11: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
13: എന്നും രാവിലെ 8:30.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
14: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
15: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 59:48. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
16: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് അദ്ദേഹം പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരന്റികൾ ഇതിനോടകം നടപ്പാക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു.
17: പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ, റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ദേവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്.

0: കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹരിത ഇന്ധന സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്ത് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ ചേർത്ത് ഗ്ലോബൽ ഗോൾഡ് ഹബ് നിർമ്മിക്കും. കേരളത്തെ ഏഷ്യയിലെ സുപ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് ആക്കി മാറ്റാനുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും. നിക്ഷേപ സൌഹൃദമാക്കി മാറ്റുന്നതിന് ഇൻവെസ്റ്റ് കേരളം സെൽ ഏകജാലക സംവിധാനം ആരംഭിക്കും. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. ഇതിനായി മിഷൻ സമുദ്ര പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു.
1: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും.
0: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടി രൂപയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താനുമുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DADR മുടക്കമില്ലാതെ നൽകും. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. വയോജന കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
1: വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
2: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: പ്രീമിയം മോഡൽ ഷിവനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
9: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
10: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
11: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
13: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
12: ട്വിറ്ററിൽ ഏജൻസീസ്.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
15: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
16: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
17: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
18: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
8: ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
19: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
19: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
13: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
12: ട്വിറ്ററിൽ ഏജൻസീസ്.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29

0: 6600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424. CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
5: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992999.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
9: കാർഷിക വൃത്താന്തം
8: എന്നും രാവിലെ 6:30.
9: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
8: കണ്ടംകുളത്തി പ്രസവരക്ഷ.

ആകാശവാണി 102.7 മഞ്ചേരി FM കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിൽ ചിത്രയും സുജാതയും പാടിയത്. മുല്ലനേഴിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: സ്ഥാപനങ്ങളിൽ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: सहायता टेलीलॉके ऐप, वेबसाइट www.daily-law.in या टोल फ्री नंबर 14454 से प्राप्त की जा सकती है।
1: കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം അമരം എന്ന ചിത്രത്തിനു വേണ്ടി ലതിക പാടിയത്.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ്.

0: 2027 നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്നേഹദീപമേ മിഴിതുറക്കൂ എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം പുകഴേന്തി.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 11 മണി കഴിഞ്ഞ് 29:42. അല്പസമയത്തിനുള്ളിൽ NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് ഉള്ള പ്രത്യേക പരിപാടി.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റും 35 സെക്കൻഡും. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ സി പ്രവിത. ഇപ്പോൾ കേൾക്കാം മിഷൽ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മിഷലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം ചിത്രയും സംഘവും പാടിയ ഗാനം.

0: ന്യൂവിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: 55-inch വലിയ LED TV ഓൺക്യൂ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: കണ്ണങ്ങണ്ടി മഴക്കാല മേള.
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്ങണ്ടി
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
7: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
9: രാവിലെ 8:23.
10: പ്രായോജകർ
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
7: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
13: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഫോൺ 9744550424.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
15: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
3: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
16: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
17: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
6: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
18: ഇശൽ തുടരുന്നു. കണ്ണൂർ ഷെരീഫും രഹ്നയും പാടിയത്.

0: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ.
2: അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 28 സെക്കൻഡും. ഇപ്പോൾ ജാലകം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിൽ നടപ്പിലാക്കുന്ന 4% മുതൽ 9% വരെ വിവിധ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്വയം തൊഴിൽ തുടങ്ങാൻ ആരംഭിക്കുന്ന സംരംഭകർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 18നും 55നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുകൾ 04832731496, മറ്റൊരു നമ്പർ 94000068510. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ധനസഹായം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ തീയതി ഈ മാസം 20 വരെ നീട്ടി. അഡ്മിഷൻ നേടുന്ന സ്കൂളുകളിൽ നിന്നും ലഭ്യമാക്കിയ സാക്ഷ്യപത്രവും അനുബന്ധ രേഖകൾ സഹിതം https://services.unorganized.wssb.org എന്ന ലിങ്ക് വഴി ഓൺലൈൻ മുഖേന ഈ മാസം 20നകം നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04832731400. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കളിൽ നിന്നും 2026 അധ്യയന വർഷം ITI പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITIകളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 280 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ www.laborwelfarefund.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത 10 ക്ലാസ്സാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 750 രൂപ ബോർഡിൽ നിന്നും സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2025-26 അധ്യയന വർഷം SSLC പ്ലസ് ടു തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസാ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് കുടിശ്ശികയില്ലാതെ 2 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും www.kmtboard.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പറുകൾ 04952966577, മറ്റൊരു നമ്പർ 9188235577. ഇതുവരെ കേട്ടത് ജാലകം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 45 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മെക്സിക്കോ. വാർത്തകൾ വിശദമായി. ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ നൽകി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി

0: എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയും ധവളപത്രത്തിലെ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. സംസ്ഥാനത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗും ഉറപ്പാക്കാൻ ബ്രാൻഡ് കേരളം ആരംഭിക്കും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാടും പദ്ധതി നിർദ്ദേശങ്ങളുമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയെന്നാണ് മിഷൻ സമുദ്രയെ ബജറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതേ തുടർന്നുള്ള തൊഴിലവസരങ്ങളിൽ തീരദേശ ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കും.
2: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും.
1: സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, തീരദേശ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഉറപ്പുവരുത്തുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളോടെ ആസൂത്രിതമായ സാമ്പത്തിക മേഖല, നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
2: അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസക്കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും.
0: കൃഷി, കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം, പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്ര മാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായി യുവജനങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടിയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുറക്കും. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ.

0: നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന്

0: ഇതിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മികച്ച നിലവാരമുള്ള ഫുട്ബോൾ പരിശീലനവും ഇവിടെ ലഭ്യമാക്കും. ജെ സി ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് 100 കോടി രൂപ പ്രഖ്യാപിച്ചു. കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽവീട്, വയോമിത്രം, ആശ്വാസ കിരണം, സുഗ്രതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാൻ നടപടി സ്വീകരിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുന്ന പ്രഖ്യാപനവും 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% നിന്ന് 3% കുറയ്ക്കുകയും ബജറ്റിൽ ചെയ്തു. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളവയ്ക്ക് 5% നികുതി. 40 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 15% വർദ്ധിപ്പിച്ചു. ബജറ്റിലെ റവന്യൂ വരവ് 169,646.37 കോടി രൂപയാണ്. റവന്യൂ ചെലവ് 2,05,1.67 കോടി. റവന്യൂ കമ്മി 35,355.3 കോടി. മൂലധന ചെലവ് 19,651.41 കോടി. പൊതുകടം 52,364.13 കോടി രൂപയാണ്. ഗവേണൻസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. യു ഡി എഫ് സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: കാർഷിക മേഖലകളിൽ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പരിശോധിച്ചാൽ കാണാൻ കഴിയുക, പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്.
0: വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് മോഹങ്ങൾ മാത്രം നൽകുന്നതായി അവശേഷിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. ചെലവ് ചുരുക്കലിനും വരുമാനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ മറ്റന്നാൾ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. പോർട്ടലിൽ നൽകുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കും. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. ID മറന്നുപോയാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടെടുക്കാം. സെൽഫ് എന്യൂമറേഷന് വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് വായന ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. പി എൻ പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 781 പോയിന്റ് താഴ്ന്ന് 76,629, നിഫ്റ്റി 208 പോയിന്റ് നഷ്ടത്തിൽ 23,957 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. ദക്ഷിണ കൊറിയയെ 1-0 തകർത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിലെ ഗ്വാഡലജാര സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ

0: പോരാട്ടത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോൾ രഹിതമായി പിരിഞ്ഞു. തുടർന്ന് 50 മിനിറ്റിലാണ് മെക്സിക്കോയുടെ വിജയ ഗോൾ പിറന്നത്. CMRL എക്സാലോജിക് കേസിൽ തിരുവനന്തപുരത്ത് ED പരിശോധന. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ലോക്കർ തുറന്ന് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്ക് ശാഖയിലാണ് പരിശോധന. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ഭരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽഗാന്ധിക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2,074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനമെന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ഇന്ന് പ്രകാശധാരയിൽ ദേശീയ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു.
2: ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതവും പ്രായോഗികവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പ്രിവെന്റീവ് ഡെന്റിസ്ട്രി അഥവാ പ്രതിരോധ ദന്ത ചികിത്സ. ദന്തരോഗങ്ങൾ നമ്മുടെ ആരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും ജീവിത നിലവാരത്തെയും കാര്യമായി ബാധിക്കുന്നു. ഇവിടെയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയുടെ പ്രാധാന്യം. എന്താണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി? പല്ലിന്റെ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ അവ തടയുന്നതിനായി നമ്മൾ എടുക്കുന്ന ചെറിയതും കൃത്യവുമായ മുൻകരുതലുകളെയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. ഒരു രോഗം തുടങ്ങുന്നതിന് മുന്നേ അത് ചികിത്സിക്കുക, രോഗം മൂർച്ഛിക്കുന്നതിന് മുന്നേ അതിനെ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയിൽ ചെയ്യുന്നത്. എന്താണ് പ്രതിരോധ ദന്ത ചികിത്സ? പല്ലിന്റെ പോട് അല്ലെങ്കിൽ ദന്തക്ഷയം സാധാരണമായി നമ്മൾ കാണുന്ന ഒന്നാണിത്. ഇത് എങ്ങനെ തടയാം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രധാന വില്ലൻ. പല്ലുകളിൽ ഒട്ടി നിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പല്ലിലെ പോടിന് കാരണമാകുന്നത്. പല്ലുകളുടെ ഇടയിൽ കുരുങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ തങ്ങി നിൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ വളരെ കൃത്യമായ രീതിയിൽ, ശരിയായ രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യണം. വാ കഴുകുന്നതിലൂടെ ഒരു പരിധിവരെ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ സഹായിക്കും. എന്നാൽ ചോക്ലേറ്റ്സ് പോലെ ഒട്ടി നിൽക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെ പല്ലിൽ നിന്ന് മാറ്റാം? ചോക്ലേറ്റ്സ് ധാരാളമായി കഴിക്കാം, പക്ഷെ ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകുന്നത് ശീലമായി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുകയും വേണം. രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. രാവിലെ ബ്രഷ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നവരോട്, രാവിലെ ബ്രഷ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിനേക്കാൾ ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തിനാണ് നല്ലത്. മറ്റൊരു പ്രധാന പ്രശ്നം വായ്നാറ്റമാണ്. ഭൂരിഭാഗം വായ്നാറ്റവും നമുക്ക് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്താൽ മാറ്റാൻ സഹായിക്കും. എങ്ങനെയുള്ള ടൂത്ത് ബ്രഷുകളാണ് നിങ്ങൾ സാധാരണമായി ഉപയോഗിക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക് നമ്മൾ സോഫ്റ്റ്

0: ടു മീഡിയം ബ്രിസിൽ ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കാറ്. ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ദോഷകരമാണ്. പൽപ്പൊടികളും മറ്റു പരമ്പരാഗത രീതികളും പല്ലിന് തേയ്മാനം വരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ടു മീഡിയം ബ്രിസിൽ ടൂത്ത് ബ്രഷും ഒപ്പം ശരിയായ രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്, മോഡിഫൈഡ് ബാസ് എന്നാണ് ആ ടെക്നിക്കിന്റെ പേര്, ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റാൻ ശ്രദ്ധിക്കണം. പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ മൂണുകൾക്ക് ചുറ്റും അഴുക്കടിഞ്ഞുകൂടും. ഇത് മൂണ് രോഗങ്ങൾക്കും രക്തസ്രാവത്തിനും വായ്നാറ്റത്തിനും ഒടുവിൽ പല്ലുകൾ കൊഴിയുന്നതിനും കാരണമാകും. ഇതെല്ലാം ഒഴിവാക്കാൻ നന്നായി ബ്രഷ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 6 മാസത്തിലൊരിക്കൽ ദന്തരോഗ വിദഗ്ധനെ കാണുക. ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗപ്രദമായ ഒരു ദന്ത പ്രതിരോധ ചികിത്സാ മാർഗമാണ് ഫ്ലോസ് ചെയ്യുക എന്നത്. 2 പല്ലിന്റെ ഇടയിൽ കുരുങ്ങി നിൽക്കുന്ന ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപക്ഷെ ബ്രഷ് ചെയ്യുന്നതിലൂടെ വരാത്ത അവസ്ഥയും ഉണ്ടാകാം. അത്തരം അവസരങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഫ്ലോസ്. പലതരത്തിലുള്ള ഫ്ലോസുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 2 ദിവസത്തിൽ ഒരിക്കൽ എങ്കിലും ഫ്ലോസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. മറ്റൊരു സാധാരണമായി കാണുന്ന പ്രശ്നമാണ് നിര തെറ്റിയ പല്ലുകൾ. ഇവ നേരത്തെ കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ ഇവ പരിഹരിക്കാം. സങ്കീർണമായ പല്ലിൽ കമ്പിയിടുന്നത് പോലെയുള്ള ചികിത്സകൾ ഒരു പരിധിവരെ ഇതിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ച് പ്രതിരോധ ചികിത്സ വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റു നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് വായിലെ ക്യാൻസർ, അല്ലെങ്കിൽ വായിലെ അർബുദം എന്ന് പറയുന്നത്. സാധാരണയായി വായിലെ ക്യാൻസറിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുകവലിയും പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ്. കൗമാരപ്രായത്തിൽ തന്നെ ഇവ കണ്ടെത്തി ഇതിന്റെ ഉപയോഗം നിർത്തുന്നതാണ് അത്യുത്തമം. ഇതിനു പുറമെ മൂർച്ചയേറിയ പല്ലുകൾ ഒരു പ്രധാന കാരണമാണ് വായിലെ അർബുദത്തിന്. ഈ മൂർച്ചയേറിയ പല്ലുകൾ നാവിൽ തട്ടുകയും അത് മുറിവായി മാറുകയും ആ മുറിവ് ഉണങ്ങാതെ കുറെ കാലം നിൽക്കുകയും അത് ക്യാൻസറിലേക്ക് വഴിതിരിക്കുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വായിലെ ക്യാൻസറിന്റെ പ്രഥമഘട്ടത്തിൽ വേദന ഉണ്ടാകാറില്ല, അതുകൊണ്ട് പലപ്പോഴും അതറിയാതെ പോകും. ഒരു ദന്ത പരിശോധനയിലൂടെ വായിലെ വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ പോലുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയും. നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ജീവിതം തന്നെ മാറ്റിമറിക്കാം, ജീവിതത്തിന്റെ നിലവാരം കൂട്ടാനും സാധിക്കും. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, ഇത്തരം പ്രതിരോധ ദന്ത ചികിത്സകൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ്. ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ഓറൽ ഹൈജീൻ ക്ലിനിക്കുകളും പുകയില വിമുക്ത ക്ലിനിക്കുകളും ഉണ്ട്. ഈ കേന്ദ്രങ്ങൾ രോഗപ്രതിരോധം, രോഗികളെ ബോധവൽക്കരിക്കൽ, രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കൽ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. ഇത്തരം ക്ലിനിക്കുകൾ സന്ദർശിക്കുകയും അതിനു വേണ്ട ചികിത്സാ രീതികൾ തുടരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും ദന്താരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാണ്.
1: ദേശീയ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ധന്യ ആർ സംസാരിച്ചതാണ് പ്രകാശധാരയിൽ കേട്ടത്. ഇനി വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായി ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ

0: ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സംസ്ഥാനത്തെ നിർണായകമായ നാല് പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
1: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
0: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികൾ ളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ്

0: വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9495050506. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15, തുടർനാടകം 2:30, ചലച്ചിത്ര ഗാനങ്ങൾ 2:45, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് നാടക ഗാനങ്ങൾ, 3:30 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 3:45 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 2:24. ഇപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്: ഇനം ചീര പച്ച നാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. മറുനാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. ചീര ചുവപ്പ് നാടൻ 20-30, മറുനാടൻ 20-30. കുമ്പളങ്ങ നാടൻ 9-15, മറുനാടൻ 9-15. ഏത്തയ്ക്ക 35-45, മറുനാടൻ 35-45. പാളയംതോടൻ നാടൻ 22-30, മറുനാടൻ 24-35. റോബസ്റ്റ നാടൻ 22-30, മറുനാടൻ 25-35. പാവയ്ക്ക നാടൻ 33-40, മറുനാടൻ 32-40. ചുരയ്ക്ക നാടൻ 20-30, മറുനാടൻ 20-30. പയർ നാടൻ 60-70, മറുനാടൻ 50-60. വെള്ളരി നാടൻ 15-24, മറുനാടൻ 15-24. ചേന നാടൻ 25-35, മറുനാടൻ 22-30. കോവയ്ക്ക നാടൻ 35-45, മറുനാടൻ 30-40. മത്തൻ നാടൻ 15-20, മറുനാടൻ 15-20. പടവലം നാടൻ 30-40, മറുനാടൻ 30-40. ഇഞ്ചി നാടൻ 130-150, മരച്ചീനി നാടൻ 22-28. ഞാലിപ്പൂവൻ മറുനാടൻ 40-50, പൂവൻ മറുനാടൻ 35-45. ബീട്രൂട്ട് മറുനാടൻ 35-45. വെണ്ടയ്ക്ക 35-45. വഴുതന 33-40. കത്തിരി ഉരുണ്ടത് 30-40. ക്യാബേജ് 30-40. ക്യാരറ്റ് 60-70. കോളിഫ്ലവർ 40-50. കൊത്തമര 40-50. കൂർക്ക 60-70. ചേമ്പ് വലുത് 60-70. ചേമ്പ് ചെറുത് 40-50. മുരിങ്ങക്കായ 95-110. ബീൻസ് 95-110. പച്ചമുളക് 60-70. ചെറുനാരങ്ങ 3-4. മാങ്ങ പച്ച 30-40. സവാള 23-26. ചെറിയ ഉള്ളി 60-70. ഉരുളക്കിഴങ്ങ് 24-30. തക്കാളി 30-35. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 56 രൂപ, മൊത്തവില 57 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 57 രൂപ, മൊത്തവില 58 രൂപ. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ്. സന്ദേശം അയക്കേണ്ട നമ്പർ 9495 0505 0600.

ആദ്യം കേൾക്കാം ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു പന്തലൂരിൽ നിന്നും സുലേഖ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ടത്. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9495055600. ഇനി കേൾക്കാം ചിത്ര പാടിയ ഗാനം. ചിത്രം കുഞ്ഞാറ്റക്കിളികൾ. കെ ജയകുമാറിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് AJ ജോസ്. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു കോഴിച്ചെനയിൽ നിന്നും ഹാജറ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റും 25 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വളാഞ്ചേരി കൊടുമുടിയിൽ നിന്ന് വിഷ്ണു പ്രാണയിൽ. പ്രിയപ്പെട്ട മഞ്ചേരി FM, എനിക്ക് സ്നേഹിതൻ എന്ന സിനിമയിലെ മകരനിലാവിൻ എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹം. യേശുദാസ് പാടിയത്, ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ബിച്ചു തിരുമല എഴുതി, എ ടി ഒമാർ ഈണം പകർന്ന്, യേശുദാസും എസ്

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ഡയമണ്ട് നെക്ലേസിലെ നിവാസ് പാടിയ നിലാമലരെ എന്ന ഗാനത്തിനായി സന്ദേശമയച്ച് കാത്തിരിക്കുന്നു കാളികാവ് ആമപ്പൊയിൽ നിന്നും ഗീത. ഗാനശില്പികൾ റഫേഖ് അഹമ്മദ്, വിദ്യാസാഗർ.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്

ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം, 9495055006000. കൗരവർ എന്ന ചിത്രത്തിലെ മാരിക്കുളിരൻ എന്ന ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു കെ പി അബൂബക്കർ, നാട്ടുകൽ മണ്ണാർക്കാട് നിന്നും. കൈതപ്രത്തിൻ്റെ വരികൾ എസ് പി വെങ്കടേഷിൻ്റെ, സംഗീതം ഗായകർ യേശുദാസും ചിത്രയും.

തൃക്കിളങ്ങോട് നിന്നും വിനീത, അനാമിക, വിലാസിനി, ശാന്ത, അപ്പു ഇവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിന് വേണ്ടി. ബിച്ചു തിരുമല എഴുതി, ഇളയരാജ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

സുജാത എന്ന സിനിമയിലെ താലിപ്പൂ എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു സുമതി ബാലൻ, തൃക്കുന്നശ്ശേരി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്ര ജെയിൻ, ഗായകൻ യേശുദാസ്.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: കളിപ്പാട്ടം എന്ന ചിത്രത്തിലെ മൊഴിയഴകും എന്ന ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു സുരേഷ് മണ്ണാർക്കാട് പൊമ്പ്രയിൽ നിന്നും.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി വള്ളിക്കാ പട്ടേലിൽ നിന്നും മിന്നു ഷീജ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ചിത്രം പൂക്കാലം വരവായി, ഗായകൻ ജി വേണുഗോപാൽ.

പ്രിയപ്പെട്ടവരെ, ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളായിരുന്നു. സന്ദേശങ്ങൾ അയച്ച എല്ലാവരോടും ഞങ്ങളുടെ നന്ദി. സന്ദേശം അയച്ച് ഗാനങ്ങൾ കേൾക്കാൻ സാധിക്കാത്തവർ നിരാശരാകേണ്ടതില്ല, തുടർന്നും സന്ദേശങ്ങൾ അയക്കുക.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: ദേശീയ ലക്ഷ്യവർഷമായ 2047 മുൻപ് ഇന്ത്യ സിക്കിൾ സെൽ രോഗമുക്തി നേടുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ ജനിതക രക്തവൈകല്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിന് കൂട്ടായ ശ്രമങ്ങൾക്ക് മധ്യപ്രദേശിലെ ഓങ്കാരേശ്വരിൽ രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. നിക്ഷേപകരിലൂടെ കേരളത്തിന്റെ പുരോഗതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവൺമെന്റിന് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പുതിയ പദ്ധതികളിലൂടെ വരുമാനം ഉറപ്പാക്കുമെന്നും ബജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട ഭരണമാണ് 12 വർഷമായി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ആകാശവാണി ന്യൂഡൽഹി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ചെയർ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയിലെ ശ്രുതി അഗർവാൾ സെഷന് നേതൃത്വം നൽകി. വായനാ പക്ഷാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോർമുസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ട ഇന്ത്യയുടെ LNG ടാങ്കറായ ദിശ ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ 8 മത്സരം രാവിലെ 6:00.

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം.
2: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 മംഗളൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 234, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424. CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ 59 മിനിറ്റ് 45 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.

0: Qatar's Ras Laffan terminal. The Indian Meteorological Department, IMD, has forecast heavy rainfall over sub-Himalayan West Bengal, Bihar, Tamil Nadu, Puducherry, Karaikal and northeastern parts of the country till tomorrow. IMD has also predicted thunderstorms accompanied by hailstorms at places over Himachal Pradesh, Jammu and Kashmir, Ladakh, Gilgit, Muzaffarabad and Uttarakhand today. The Met Department said heatwave conditions are very likely to prevail over Madhya Maharashtra, Marathwada, Telangana and Vidarbh till tomorrow and Uttar Pradesh till the 24th of this month. Benchmark domestic equity indices were trading around 1% lower in afternoon trade today. The Sensex shed 849 points to 76,561, while the Nifty dropped 228 points to 23,940 when reports last came in. In the broader market, on the National Stock Exchange, mid-cap 100 index slipped 0.2%, while small-cap 100 index was trading 0.1% up a short while ago. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi concludes successful five-day historic visit to France and Slovakia. Prime Minister Modi to disburse incentives worth 2,400 crore rupees under Pradhan Mantri Vikasit Bharat Rozgar Yojana in New Delhi today. President Draupadi Murmu says India on track to eliminate sickle cell disease well before 2047 target. Delhi High Court upholds centre's temporary curbs on Telegram ahead of NEET UG 2026 re-examination. India calls Indus Waters Treaty outdated at UN Human Rights Council, also slams Pakistan for sponsoring terrorism. And Mexico becomes first team to qualify for FIFA World Cup round of 32, defeating South Korea 1-0. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 50-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: കുറ്റമില്ലാത്തവർക്കും ശിക്ഷയുണ്ടോ? വംശവൃക്ഷത്തിന്റെ വേരിൽ നിന്നും തലപ്പിലേക്ക് ശിക്ഷ പടർന്നു കയറിയോ? അവൾ കാതറീനയാണ്. ചീട്ടുകളിച്ച് വല്ലവരോടും വഴക്കടിച്ച് സമ്പാദ്യമെല്ലാം തുലച്ച് മരിച്ചുപോയി അവളുടെ ആദ്യ ഭർത്താവ്. കുടിച്ചു കൂത്താടി ജോലി കളഞ്ഞ് വണ്ടിച്ചക്രത്തിന് തലവച്ചു രണ്ടാം ഭർത്താവ്. പട്ടിണി മാറ്റാൻ മൂത്ത മകളെ ശരീരം വിൽക്കാൻ പറഞ്ഞുവിട്ടു അവൾ. പിന്നെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ. രണ്ടാം ഭർത്താവിന്റെ ശവസംസ്കാര ദിനം തന്നെ വാടക വീട്ടിൽ നിന്ന് മൂന്ന് കുട്ടികളോടൊപ്പം അടിച്ചിറക്കപ്പെട്ടവൾ. അതുക്കും മീതെ രക്ഷപ്പെടാൻ ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാൻ പ്ലാനിട്ട കാതറീനയെ ക്ഷയരോഗാണുക്കൾ പോലും വെറുതെ വിട്ടില്ല. തീ വിഴുങ്ങി പക്ഷി തീക്കുണ്ഠം തികട്ടിയാടുകയാണ് തെരുവിൽ. ഭ്രാന്താണെന്നു ജനം. അവളാണ് കാതറീന. അവസാന രംഗം ആടിത്തീർക്കാൻ ഇറങ്ങിയവൾ.
4: ലിഡാ, കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
5: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്ക് ആഗ്രഹം. കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
6: മനുഷ്യന്റെ വിധിയാ, എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
4: ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരാകാശക്കോട്ട.

0: ഇല്ല, ആ സ്വപ്നം അവസാനിപ്പിച്ചു. എല്ലാരും ഞങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ആ ജനറൽ, ഞാനൊരു മഷിക്കുപ്പി എടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. സന്ദർശകർക്കായി കുറിപ്പെഴുതി കൊടുക്കാൻ കടലാസും മഷിയും സന്ദർശക മുറിയിലെ മേശമേൽ വെച്ചിരുന്നു. ഞാൻ എന്റെ പേരെഴുതി അയാളുടെ നേർക്ക് ശപിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോന്നു. ഓ ദുഷ്ടന്മാർ, തെമ്മാടികൾ, അവരെ കൊണ്ട് മതിയായി. കുഞ്ഞുങ്ങളെ, ഞാൻ സ്വയം കാത്തു രക്ഷിക്കും. ഞാൻ ആരുടെ മുന്നിൽ കുമ്പിടുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അവൾ ഒരുപാട് കേട്ടു, വളരെയധികം സഹിച്ചു. പോലങ്ക, നിനക്ക് എത്ര പണം കിട്ടി നോക്കട്ടെ. എന്നെ എന്നെ കാണിക്കൂ. എന്ത്, വെറും 2 കോംപാക്ട്സ്? ഓ തെമ്മാടികൾ, ആരും നമുക്കൊന്നും തരുന്നില്ല, ആരും നമുക്കൊന്നും തരുന്നില്ല. വെറുതെ ചെലിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. പോ, എല്ലാരും പോ. എന്തിനാണോ എന്തിനാണോ മരത്തലയിൽ ചിരിക്കുന്നത്, ആ അമാലിയം മൂലമാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പോലങ്ക, എന്നോട് ഫ്രഞ്ചിൽ പറയൂ, ഞാൻ എന്തിനാണ് നിന്നെ പഠിപ്പിച്ചത്? നിനക്ക് കുറച്ച് ഫ്രഞ്ച് അറിയാലോ, ഇല്ലെങ്കിൽ നീ എങ്ങനെയാണ് ഉന്നത കുടുംബത്തിലേതാണെന്ന് കാണിക്കുക. മറ്റുള്ള തെരുവ് ഗായകരെ പോലെ അല്ല നിങ്ങൾ, അന്തസ്സായി വളർത്തപ്പെട്ടവരാണ്. നമ്മൾ വൃത്തികെട്ട പ്രകടനമല്ല തെരുവിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അന്തസ്സുള്ള പാട്ടാണ്. ആ അതെ, എന്താണ് പാടേണ്ടത്? നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പാട്ട് പാടി പണം സമ്പാദിക്കാനാണ്. കോലേക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്ന പാട്ട്.
1: എങ്ങനെയാണ് എങ്ങനെയാണ് അവരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്?
2: അവർ വരില്ല, എത്ര നിർബന്ധിച്ചിട്ടും അവർ വരുന്നില്ല.
3: അവർക്ക് ഭ്രാന്തായി കഴിഞ്ഞു.
1: ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാനും വയ്യ.
2: എന്തായാലും അവരെയും കൊണ്ടേ ഞാൻ പോരൂ. ഉന്മാദം ഒന്ന് അവസാനിക്കട്ടെ.
3: അത് അവസാനിക്കില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ.
1: എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.
2: അവരുടെ ചുമയും ചിത്തരോഗവും തെരുവിലെ ഭ്രാന്തൻ ജൽപ്പനങ്ങളും.
3: അപകടമാണത്,
1: ജീവിതം ഇങ്ങനെയൊക്കെയാണ് സോണിയ. ചീട്ടുകൊട്ടാരം പോലെ വീഴുമ്പോൾ ചിതറിപ്പോവും, പെറുക്കിയെടുക്കാൻ പോലും ആവാതെ ചതഞ്ഞരഞ്ഞ്.

0: എടേ, അവര് പരിപാടി തുടങ്ങി.
1: അമ്മച്ചിക്കൊള്ളാം, പുതിയ ഐറ്റംസ് ആണ്. എന്തോ ഡാൻസ് അടേ.
0: പാവ പിള്ളേർക്ക് പാട്ട് പാടാനും അറിഞ്ഞുകൂടാ, ഡാൻസ് ചെയ്യാനും അറിഞ്ഞുകൂടാ.
1: വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമല്ലേ?
2: പാട്ട് പാടും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. ഒരു ഫ്രഞ്ച് ഗാനം പോരട്ടെ, മാൽബവേ. ഞാനത് നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഫ്രഞ്ചിലായതിനാൽ ഉന്നത കുടുംബത്തിലേതാണ് നിങ്ങൾ എന്ന് കരുതും. എന്താ നീ നിന്ന് ചിണുങ്ങുന്നത്? വിശക്കുന്നോ? വിശപ്പകറ്റാനല്ലേ പാട്ട്? എല്ലാരും കരയുകയാണോ?
0: പോലീസ് വരുന്നു.
3: ഈ തെരുവിൽ ഇത് നിരോധിച്ചിരിക്കുകയാണ്. നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. എല്ലാരും മാറു. മാറ.
2: നിങ്ങളാണ് ശല്യമുണ്ടാക്കുന്നത്. ഇതൊരു വാദ്യസംഗീതമാണ്. നിങ്ങൾക്ക് പോലീസുകാർക്ക് സംഗീതത്തിൽ എന്താണ് കാര്യം?
3: തെരുവിൽ ഇപ്രകാരം പാടി നടക്കുന്നതിന്

0: അനുമതി പത്രം വാങ്ങിയിരിക്കണം. നിങ്ങൾ അത് ചെയ്തിട്ടില്ല.
1: എന്ത് അനുമതി പത്രം? ഇന്നാണ് ഞാൻ എന്റെ ഭർത്താവിനെ മറവ് ചെയ്തത്. ഒരു അനുമതിയുടെ ആവശ്യം എന്താണ്?
0: നിങ്ങൾ ഇങ്ങനെ വികാരം കൊള്ളരുത്. വരൂ, ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഈ ജനക്കൂട്ടത്തിൽ നിൽക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് സുഖമില്ല. ആ, എല്ലാരും ഒന്ന് മാറിക്കേ. ആ, മാറി മാറി.
1: ബഹുമാനപ്പെട്ട സാർ, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ നെവിസ്കിയിലേക്ക് പോവുകയാണ്. ആ വരുന്നത് മകളാണ്, സോണിയ. സോണിയ, നീയും കരയുകയാണോ? നിങ്ങൾക്കല്ലേ എന്ത് പറ്റി? ബോധമില്ലാത്ത കുട്ടികൾ. കോലിയ, ലിഡ, പൊലങ്ക, ഏ, അവർ ഓടിപ്പോവുകയാണല്ലോ കൈകോർത്ത് പിടിച്ച്. പോലീസുകാരെ പേടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരൂ. അവരെ തിരിച്ചു കൊണ്ടുവരൂ. സോണിയ,
2: അതിനിടയില് കല്ലിൽ തട്ടി വീണല്ലോ കാതറിൻ. റസ്കോൾനിക്കോവും ആൻഡ്രയും എത്തിയല്ലോ, ഇവരെ ഒന്നും പിടിക്കൂ.
3: അയ്യോ, വീണ് ചോര ഒലുക്കിയാ.
4: നമുക്ക് ഇവിടെ ഒന്ന് കൊണ്ടുപോകാം. പിടിക്ക്, എല്ലാരും കൂടി പിടിക്ക്.
3: ഒന്ന് മാറി നിക്ക്, മാറി നിക്കാൻ മാറ്.
0: വഴി കൊടുക്ക്, മാറിപ്പോങ്ങള്. ആ, ഒന്ന് മാറിയെന്നേ, എല്ലാരും ഒന്ന് മാറിക്കേ.
5: അവർ മരിക്കുകയാണ്.
6: ആ ചോര കല്ലിൽ തട്ടി വീണതല്ല, രക്തസ്രാവമാണ്.
3: ക്ഷയരോഗ ഇത്. രക്തസ്രാവം മൂലം രോഗിക്ക് ശ്വാസം മുട്ടുണ്ടാവും.
2: രക്തം! അയ്യോ, രക്തം!
7: കണ്ടോ, അവർ രക്തം ഛർദ്ദിക്കുന്നു.
6: അവർ അധികമില്ല, തട്ടിപ്പോകും.
2: എന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാം. അവിടെ ആ കെട്ടിടത്തില്.
0: ഡോക്ടറെ വിളിപ്പിക്കൂ വേഗം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 50-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, കാത്തറീന, സിന്ധു വിജയൻ, ആൻഡ്രി, അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 19 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. പാലക്കാട് ജില്ലാ വികസന സമിതി മുന്നൊരുക്ക യോഗം നാളെ വൈകിട്ട് 3:30 ഓൺലൈനായി ചേരും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പുരോഗതി റിപ്പോർട്ട് സഹിതം പങ്കെടുക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു.

നാളെ വൈകിട്ട് 5 മുൻപായി ചിറ്റൂർ ഡിസിസ് സിഡിസിയിൽ നേരിട്ടോ ഫോൺ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യണം. മുമ്പ് രജിസ്റ്റർ ചെയ്തവർ സ്ലിപ്പ് കൊണ്ടുവരണം. ഫോൺ നമ്പറുകൾ 0492323 2297. മറ്റൊരു നമ്പർ 0492323 2249.

മലപ്പുറം ജില്ലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടത്തുന്നതിനായുള്ള ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററി ദിശ യോഗം നാളെ രാവിലെ 10:30 ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ www.egrants.kerala.gov.in എന്ന സ്കോളർഷിപ്പ് പോർട്ടലിൽ സ്കൂൾ ലോഗിനിൽ നിന്നും എൻട്രി ചെയ്യണം. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ഇ ഗ്രാൻസ് ഹോം പേജിൽ ലഭ്യമാണ്. ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി 15 ഫോൺ നമ്പർ 0492 2232335.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 19 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിലമ്പ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയതാണ്.

0: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: അദ്വൈതം എന്ന ആ ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ MG രാധാകൃഷ്ണന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ജെറി അമൽദേവ് ഈണം പകർന്ന ഗാനം, ഗായകൻ യേശുദാസ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 3:45 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും, 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി എന്നിവയും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PM രാമനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സ്യൂഡോമോണാസ് ഉപയോഗിച്ച് വിത്ത് പരിചരണം ചെയ്യുന്നതെങ്ങനെ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താ വിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ് ഇടപ്പാൾ, മധുരം ഗീതം. ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യജാലകം. നിപ രോഗബാധയുടെ ലക്ഷണങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ C. ഷുബിൻ സംസാരിക്കുന്നു. 7:10

അഞ്ജന, എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കട്ട് റോഡ്, മഞ്ചേരി. നോവൽ വായന: യോസേ മൗറോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി.

7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ബാലാമണിയമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം ഷർമിള സന്ദീപ്. 7:50 സൈമൺ സായി ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. മഴക്കാലത്തെ നേരിടാനായി മലപ്പുറം ജില്ലയിൽ എടുത്തിട്ടുള്ള മുൻകരുതലുകൾ. മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ഇൻ ചാർജ് ജയശ്രീ എസ് വാര്യർ സംസാരിക്കുന്നു. 7:55 കരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ റംസീർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡീറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളം. 8:20 സേവന വാർത്തകൾ. 8:20 തുടർന്ന് കേൾക്കാം മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം പർവ്വതാരോഹക സ്വപ്ന ഇബ്രാഹിമുമായി മുനീറാമയൂർ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 ചലച്ചിത്രഗാനം. പത്ത് പതിനഞ്ചിന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 യുവവാണി. 11:30 ഹെലോ യൂത്ത്. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഉൾക്കാഴ്ച. നാല് അഞ്ചിന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ട്രാൻസ്മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: വീട് കെട്ടിടം, മാളിക, കുടില്, ചെറുതോ വലുതോ, സവിശേഷമോ

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: കണ്ണങ്കണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
4: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി.ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് അദ്ദേഹം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ. വിലങ്ങാട് വില്ലേജിനായി 5 കോടിയുടെ പ്രത്യേക പാക്കേജ്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോയെ നേരിടും. രാവിലെ 6 മണിക്ക് ബ്രസീൽ ഹെയ്റ്റി മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ്, 2:55 2:06:09 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ്, 2:59 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്, 4:18 16611 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ്, 4:20 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 2:54 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, 4:01 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ, 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം
2: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ,
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23
6: പ്രായോജകർ
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ,
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ EMI സ്വന്തമാക്കാം.
8: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
9: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം
10: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: ഇന്നത്തെ ഗാനം
10: എന്നും രാവിലെ 7:35.
11: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
12: റീഗൽ ജുവലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
9: എന്നും രാവിലെ 7
12: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:03.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, സമയം 3:00.

ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജി ദേവരാജൻ പാടിയത്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ, നാടകം ജനനി ജന്മഭൂമി.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടക ഗാനങ്ങളാണ്. സിയോ ആൻഡോ പാടിയത്, രചന ചെറായി ജി, സംഗീതം ജോബ്. നാടകം ഭാരമുള്ള കുരിശുകൾ.

സുലോചന പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ. നാടകം മുടിയനായ പുത്രൻ.

കടൽപ്പാലം എന്ന നാടകത്തിന് വേണ്ടി സിയോ ആൻഡോ പാടിയത്. വയലാറിൻ്റെ രചന ജി ദേവരാജൻ്റെ സംഗീതം.

കടൽപ്പാലം എന്ന നാടകത്തിന് വേണ്ടി സി എ ആൻ്റോ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ. ഇന്ന് വൈകിട്ട് 5:10 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹി വിഗ്യാൻ ഭവനിൽ നടക്കുന്ന വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഡൽഹി റിലേ നാടകം നീലക്കുരുവി, ഗായകർ കോഴിക്കോട് അബ്ദുൾ ഖാദർ ജയ, രചന പി ജെ ആന്റണി, സംഗീതം എം എസ് ബാബുരാജ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് നാടകഗാനങ്ങളാണ്. ഇനി എ പി കോമള പാടിയത് നാടകം മൂലധനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

നാടകം വിശറിക്ക് കാറ്റുവേണ്ട. ഗായകർ കെ എസ് ജോർജും കെ സുലോചനയും. രചന വയലാർ. സംഗീതം എൽ പി ആർ വർമ്മ.

നാടകം ആദാമിൻ്റെ സന്തതികൾ. ഗായകൻ സി ഒ ആൻ്റോ. രചന ശ്രീമൂലനഗരം വിജയൻ. സംഗീതം ജോബ്.

നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റ്.

0: സ്ത്രീ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: അപസ്മാരം എന്ന രോഗാവസ്ഥ ഒന്നിലേറെ തവണ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ജന്നി വരുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. അപസ്മാരം ഉണ്ടാകുന്ന തലച്ചോറിന്റെ തകരാറ് മൂലമാണ്. തലച്ചോറിലെ ഒരു കോശം ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ ഒരുമിച്ച് അമിതമായും അതിസങ്കീർണമായി പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ, അമിതമായി വൈദ്യുതി തരംഗങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ജന്നി ഉണ്ടാകുന്നത്. അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തു നിന്നും വരുന്നു എന്നുള്ളതനുസരിച്ച് ഈ ജന്നിയുടെ ലക്ഷണം വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് മാംസപേശികളെ നിയന്ത്രിക്കുന്ന ഭാഗത്തു നിന്നുമാണ് വരുന്നതെങ്കിലാണ് നമ്മൾ

0: സാധാരണ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ ജെന്നി അഥവാ കോട്ടൊക്കെ കാണുന്നത്. അതുപോലെ നമ്മുടെ തലച്ചോറിന്റെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷണം വ്യത്യസ്തമായിരിക്കും. സ്പർശനത്തിനെ അറിയുന്ന പരേറ്റൽ ലോബ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വശം തരിപ്പ് പോലെയായിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം പോലെയായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ ഫിറ്റ്സ് പ്രത്യക്ഷപ്പെടാം. അത് ഒന്നിലേറെ തവണ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി എന്ന് പറയുന്നത്.
1: മേഡം, ഈ രോഗമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഈ രോഗം പാരമ്പര്യമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ?
0: ഈ അപസ്മാരം എന്നത് നമുക്ക് ഒരു ഗർഭസ്ഥ ശിശു മുതൽ വയസ്സായ പ്രായവൃദ്ധർക്ക് വരെ ഏത് പ്രായത്തിലും വരാവുന്ന ഒരസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകാം. ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പല രീതിയിൽ തലച്ചോറിനുള്ളിലുള്ള ചാനലുകളുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ചില മെറ്റബോളിക് അസുഖങ്ങളുടെ, അതായത് ചില രാസവസ്തുക്കളുടെ തുലനത്തിലുള്ള വ്യത്യാസം കൊണ്ടുവരാം. പിന്നെ പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം വരുന്ന രീതിയിൽ ജെന്നി ഉണ്ടാകാം. അതുപോലെ ഫാമിലിയൽ മീസിയൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഇങ്ങനെ പലതരത്തിലുള്ള ജനിതക രോഗങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കൂടാതെ എപ്പിലെപ്സി വരാവുന്ന മറ്റ് കാരണങ്ങൾ, അതായത് നമ്മുടെ ജനനശേഷം ഒന്ന് ജനന സമയത്ത് തന്നെ ഉണ്ടാവുന്ന തകരാറുകൾ, ഓക്സിജൻ നല്ല രീതിയിൽ കുഞ്ഞിന്റെ തലച്ചോറിന് കിട്ടാതെ വരിക, രക്തയോട്ടം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ജനന സമയത്ത് ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക, ഇതെല്ലാം ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അപസ്മാര രോഗത്തിന് കാരണമാകാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ, അത് മറിഞ്ഞു വീണോ അല്ലെങ്കിൽ ആക്സിഡന്റിലൂടെയൊക്കെ ഉണ്ടാകുന്ന തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ, തലച്ചോറിന് വരുന്ന അണുബാധ മൂലമുണ്ടാകുന്ന ക്ഷതങ്ങൾ, സ്ട്രോക്ക് വരുമ്പോൾ തലച്ചോറിനുള്ളിൽ രക്തം കട്ടപിടിച്ചോ അല്ലെങ്കിൽ രക്തസ്രാവം മൂലമോ ഉണ്ടാകുന്നവ, അല്ലെങ്കിൽ തലച്ചോറിലെ അണുബാധകൾ, തലച്ചോറിലെ മുഴകൾ, ഇവയെല്ലാം തന്നെ ഭാവിയിൽ അപസ്മാര രോഗത്തിന് കാരണമാകാം. പ്രായമായവരിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകൾ അടയുന്നത് ജെന്നിക്ക് കാരണമാകാം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുന്നതും കൂടുന്നതും എല്ലാം ജെന്നി ഉണ്ടാകാം. അതുപോലെ സോഡിയത്തിന്റെ അളവ് കൂടുന്നത്, കുറയുന്നത്, പ്രത്യേകിച്ചും കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത്, ഇവയെല്ലാം ജെന്നി ഉണ്ടാകാൻ കാരണമാകാം. പക്ഷേ അടിക്കിടെ ഇങ്ങനെയുള്ള ഈ ഗ്ലൂക്കോസോ സോഡിയമോ പോലുള്ള കാര്യങ്ങളൊന്നും കൂടെ അല്ലാതെ ജെന്നി അടിക്കടി വരുന്ന ഒരു രോഗാവസ്ഥയെ ആണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിതകമായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയും. അതിൽ തന്നെ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, അത് പ്രധാനമായിട്ട് ഒരു ടീനേജ് പ്രായത്തിലാണ് ആരംഭിക്കുക. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെയും കയ്യിൽ നിന്ന് സാധനങ്ങൾ തെറിച്ചു പോകുന്ന ഞെട്ടൽ പോലെ, പ്രത്യേകിച്ച് അതിരാവിലെകളിലും ഉറക്കമുളയ്ക്കുമ്പോഴും ഉണ്ടാവുന്ന ഞെട്ടലുകളായിരിക്കാം ഈ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സിയുടെ തുടക്കം. പിന്നീട് അതിനുശേഷം ശരീരം മൊത്തത്തിൽ വെട്ടലും വിറയലും വരുന്നത് പോലെയുള്ള പൂർണ്ണമായിട്ടുള്ള ജനിരോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, ജുവനൈൽ ആബ്സെൻസ് എപ്പിലെപ്സി, പിന്നെ പലതരത്തിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലേറ്റഡും സോഡിയം ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജനിതകമായിട്ടുള്ള എപ്പിലെപ്സികളും ഉണ്ട്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും തലച്ചോറിന്റെ ഏത് ഭാഗത്തെ കോശങ്ങളാണ് ഈ അബ്നോർമൽ ആയിട്ട് ഫയർ ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. അതിൽ ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒന്ന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. അതായത് തലച്ചോറിലെ ഈ ടെമ്പറൽ ലോബ്, അതായത് രണ്ട് വശത്തും നമ്മുടെ പ്രധാനമായിട്ടും കേൾക്കുക, മണമറിയുക, ഇവയെല്ലാം അറിയാനായിട്ട് ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പറൽ ലോബ്. ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ആദ്യ ലക്ഷണം പലപ്പോഴും ഇത് വരാൻ പോകുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടും. അതിന് നമ്മൾ ഓറ എന്ന് പറയും. അതൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു സ്മെൽ, പലപ്പോഴും ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ വയറ്റിൽ എന്തോ ഉരുണ്ട കയറുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഉയർന്ന നെഞ്ചിലൂടെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വരുന്നത് പോലെ അപരിചിതത്വം തോന്നുക. നമുക്ക് വളരെ പരിചിതമായിട്ടൊരു ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും സ്ഥലമെല്ലാം അപരിചിതം, ആൾക്കാരെ പരിചയമില്ലാത്ത പോലെ തോന്നുക. നമ്മൾ അത് ഒരു ലക്ഷണം. മറ്റൊന്ന് വളരെ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കര പരിചയം ഉള്ളതുപോലെ തോന്നുക, തിരിച്ചു അനുഭവപ്പെടാം, അങ്ങനെ ഒരു ഓറ തോന്നാം, അല്ലെങ്കിൽ ദേഹത്തൊരിടത്ത് നിന്ന് തരിപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നാം. ഈ ഓറയ്ക്ക് ശേഷം പെട്ടെന്ന് സ്റ്റക്കായി നിന്ന് പോവുക, കണക്ഷൻ വിട്ട് തുറച്ചങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ, അതിനുശേഷം ഓട്ടോമാറ്റിസംസ്. അപ്പോൾ പലപ്പോഴും കൈകളിൽ ഇങ്ങനെ വിരലുകളെ ചലിപ്പിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊപ്പം ചുണ്ടിലും നാവിനും വായ്ക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ, അത് നാക്ക് വെച്ച് ഇങ്ങനെ ചുണ്ട് അനക്കുന്ന നക്കുന്നത് പോലെയും ചവയ്ക്കുന്ന പോലെയും ചെയ്യുക. അതിനുശേഷം നടന്ന എന്താണെന്ന് പൂർണ്ണമായിട്ടും മറന്നു പോകാം. ഇങ്ങനെ ഒരു നാല് സ്റ്റേജിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോകാം. ചിലപ്പോൾ മൊത്തത്തിൽ ബോധക്ഷയം വന്ന് വെട്ടലും വിറയലും നാക്ക് കടിക്കുന്ന പോലെയും മലമൂത്ര വിസർജനമൊക്കെ സംഭവിക്കാം. മറ്റൊന്ന് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി. ഈ ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു ഓറ ഉണ്ടാവില്ല, ഇത് വരാൻ പോകുന്നതായിട്ട് അറിയില്ല. അതിനു മുന്നേ തന്നെ ആൾക്ക് ബോധക്ഷയം സംഭവിക്കുകയും കൈകാലുകൾ മൊത്തത്തിൽ ഒരുമിച്ച് വെട്ടിത്തുടങ്ങുകയും ചെയ്യാം. ചിലരിൽ

ഈ ജെന്നി വന്നതിന് ശേഷം ഒരു വശത്തെ കൈക്കോ കാലിനോ തളർച്ച അനുഭവപ്പെടാം. ഇത് പലപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറുന്നതായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ വരാം. അപ്പം നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന സ്ഥലത്ത്, കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിൽ നിന്നുമാണ് ഈ ജെന്നിയുടെ വൈദ്യുതി ആദ്യമായിട്ട് വരുന്നെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. പെട്ടെന്ന് എന്തെയോ ലൈറ്റ്സ് എല്ലാം പെട്ടെന്ന് മിന്നിമാഞ്ഞ് പോകുന്ന പോലെ, കളർഫുൾ ലൈറ്റ്സ് പോകുന്ന പോലെ ആയിരിക്കും കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫിറ്റ്സിന്റെ ലക്ഷണം കാണാം. എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കൈയും കാലും ഇട്ട് അടിക്കുകയും വായിലൂടെ നിറയും പൊതയും വരികയും മലമൂത്ര വിസർജനം ചെയ്യുകയും നാക്ക് കടിക്കുക കണ്ണു മുകളിലോട്ട് പോയി, ഇതെല്ലാം എല്ലായ്പ്പോഴും വരണമെന്നില്ല. ഇത് ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നതെന്നനുസരിച്ച് ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ചിലർക്ക് ഒന്നിലേറെ തവണ ഒരേ ദിവസം വരാം. ചിലപ്പോൾ മിക്കപ്പോഴും 2 മിനിറ്റിനുള്ളിൽ തനിയെ ആ ജെന്നി തനിയെ തീരുകയാണ് പതിവ്. വളരെ അപൂർവമായിട്ട്

0: ഉള്ളിൽ തനിയെ ആ ജെന്നി തനിയെ തീരുകയാണ് പതിവ്. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഇത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കാം. അതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്.
1: മാഡം, ഒരാൾക്ക് അപസ്മാരം പൊടുന്നനവേ ഉണ്ടായാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഒരാൾക്ക് അപസ്മാരം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് അയാളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അയാളുടെ കൈകാലുകളൊക്കെ പിടിച്ചു വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. വായിലേക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല. അതെല്ലാം ശ്വാസകോശത്തിലോട്ട് കടന്ന് അണുബാധയ്ക്ക് കാരണമാകാം. അതുപോലെ വായ്ക്ക് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കാം. പക്ഷെ ഒരിക്കലും വായിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കയ്യിലെ താക്കോല് പോലുള്ള കാര്യങ്ങൾ പിടിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പറ്റുമെങ്കിൽ ആ രോഗിയെ ഒന്ന് മാറ്റിക്കിടത്തുക. കഴുത്തിന് ചുറ്റും ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട് കോളറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു കൊടുക്കുക. ഈ വെട്ടൽ തീർന്നതിന് ശേഷം രോഗിയെ ഇടതുവശത്തേക്ക് ചരിച്ചു കിടത്തുക. അപ്പൊ വായിലുണ്ടാകുന്ന കുറെ സ്രവങ്ങളുണ്ടാവും. ഇവയെല്ലാം അങ്ങ് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2 മിനിറ്റിനുള്ളിൽ ഈ രോഗിയുടെ ജെന്നി ചലനങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു എമർജൻസി അലേർട്ടാണ്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭിണികളിൽ അപസ്മാരം ഉണ്ടായാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്നാമത്തെ കാര്യം, ഗർഭിണികളിൽ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നത് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണമാണ്. അത് പലപ്പോഴും ജനിതക കാരണങ്ങളല്ല. ഈ ഗർഭാവസ്ഥയിൽ പലപ്പോഴും പ്രഷർ, രക്തസമ്മർദ്ദം അമിതമായി വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ തലച്ചോറിനകത്ത്, ഈ ഗർഭിണിയുടെ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുന്ന അവസ്ഥയും ചുരുങ്ങുന്ന അവസ്ഥയും എല്ലാം ഉണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥകളിലും തലച്ചോറിനുള്ളിലെ വെയിനുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കാം. നമ്മൾ CVT എന്ന് പറയും. CVT, പ്രസ്, RCVS, എക്ലാംസി, അങ്ങനെ ഒരു 3-4 കാരണങ്ങൾ അത് യൂഷ്വലി ഗർഭാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. അത് ഗർഭിണിക്കാണ് സംഭവിക്കുക. അത് കുഞ്ഞിനെ ഡയറക്റ്റ് അപസ്മാരത്തിന് കാരണമാവില്ല. പക്ഷെ അമ്മയ്ക്ക് അപസ്മാരം വരുന്ന ആ സമയത്ത് കുഞ്ഞിന് ഒന്ന് അമ്മ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിന് പരിക്ക് പറ്റാൻ കാരണമാകാം. കുഞ്ഞിനൊരു പക്ഷേ നല്ല രീതിയിൽ ഓക്സിജൻ ആ സമയത്ത് കിട്ടാതെ വരികയാണെങ്കിൽ അതെല്ലാം കുഞ്ഞിന് തകരാറുണ്ടാക്കാം എന്നുള്ളതല്ലാതെ, അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഒരു ജെന്നി ഉണ്ടാകുന്നത് കുഞ്ഞിന് ഭാവിയിൽ ജെന്നി ഉണ്ടാകാനുള്ള ഒരു ഡയറക്റ്റ് കാരണം ആകുന്നില്ല.
1: അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദങ്ങളും അത് ഈ രോഗത്തിനൊരു കാരണമാണോ?
0: ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും മാത്രം കാരണം ഒരാൾക്ക് ജെന്നി വരില്ല. പക്ഷേ ജെന്നി ഉള്ള ഒരാൾക്ക്, അപസ്മാര രോഗമുള്ള ഒരാൾക്ക് ബ്രെയിൻ റെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോർമലി ഒരു 6 to 8 hours ഓരോ അഡൾട്ട് മുതിർന്ന വ്യക്തിയും ഉറങ്ങേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള വിശ്രമം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ ജെന്നി വരാനുള്ള സാധ്യത കൂടും. അല്ലാതെ ഉറക്കം കിട്ടിയില്ല അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് മാത്രം ഒരിക്കലും ജെന്നിക്കൊരു കാരണം ആകുന്നില്ല.
1: മാഡം, അപസ്മാരം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുമോ? അതുപോലെ തന്നെ അവർക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാനാവുമോ?
0: വളരെ ചെറിയൊരു 10% രോഗികൾക്ക് മാത്രമാണ് ശരിക്കും മരുന്നുകളിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയാതെ വരുന്നത്. മിക്കവാറും ഒരുവിധപ്പെട്ട നല്ല 10% രോഗികൾക്കും കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ, അവയുടെ കറക്റ്റ് കോമ്പിനേഷൻ, ഒന്നിലേറെ മരുന്നുകൾ വേണ്ടി വരാം. അതിന് വേണ്ട അളവിലൊക്കെ കൊടുക്കുമ്പോഴേക്കും ഏത് തരം ജെന്നിയാണെന്നുള്ള തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ കൊടുക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ജെന്നി നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാകും. ചിലർക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഈ ജെന്നി ഉണ്ടാകുന്ന വൈദ്യുത തരംഗം കൂടുതലായിട്ട് വരുന്ന ഭാഗത്തിന് ചിലപ്പോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്തേണ്ടതായിട്ട് വന്നേക്കാം. അല്ലാത്ത പക്ഷം ഇവർക്കെല്ലാം നല്ല രീതിയിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. പക്ഷെ അപകടകരമായുള്ള സാഹചര്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഈ വൈദ്യ ഒരുപാട് ഫയർ, തീയോട് അനുബന്ധിച്ച് ജോലി ചെയ്യുന്നവർ, ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡൈവിങ്, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ആ സാഹചര്യത്തിൽ ജെന്നി വന്നാൽ ആ രോഗിക്ക് അപകടം വരാം, അത്തരം സാഹചര്യങ്ങൾ അവരൊഴിവാക്കണം. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബജീവിതവും എല്ലാം അപസ്മാരമുള്ള ഏതൊരു രോഗിക്കും സാധ്യമാണ്.
1: മാഡം, അപസ്മാരമുള്ള രോഗികൾ ഡ്രൈവിംഗ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്?
0: അത് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ഈ ജെന്നി വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതൊരു 1 മാസം മുതൽ 3 മാസം വരെയും ഡ്രൈവിംഗ് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഹെവി ഡ്രൈവിംഗ്, ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നവർ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്.
1: മാഡം, അപസ്മാര ബാധിതരായ രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: അപസ്മാരമുള്ള ഒരു രോഗി നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് എന്ന് വെച്ചാൽ അത് മറ്റൊരു ഹൃദ്രോഗം പോലെയോ ഒക്കെ ഉള്ള മറ്റൊരു രോഗം മാത്രമാണ് യഥാർത്ഥത്തിൽ അപസ്മാരം. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വേണ്ട മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഏതൊരാളെ പോലെയും അവർക്ക് കഴിയാനാകും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെന്നുണ്ടെങ്കിൽ വിവാഹം തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഗർഭിണിയാകാൻ സാധ്യതയുള്ളതിന് ഒരു 1 വർഷം മുന്നേ തന്നെ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്നുകളിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായി വരും. കാരണം എല്ലാ മരുന്നുകളും

0: പണിയാകാൻ സാധ്യതയുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രോഗം നല്ല രീതിയിൽ നിയന്ത്രണം വരുത്തുകയും തകരാറുണ്ടാകാത്ത, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത മരുന്നുകളിലേക്ക് മാറ്റേണ്ടതായിട്ടും വരും. അതല്ലാതെ എന്തുകൊണ്ടും മറ്റേതൊരു രോഗം പോലെയും നോർമലായി ചികിത്സിച്ച് തികച്ചും സാധാരണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 21 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കുന്നു. ഈ യോഗാ ദിനത്തിൽ യോഗയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നേറുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യകരവും സന്തോഷകരവും സജീവവുമായ ജീവിതത്തിനായി യോഗയെ ജീവിതശൈലിയായി സ്വീകരിക്കാം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സിന്റെ വഴികാട്ടി.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 3 മണി കഴിഞ്ഞ 46 മിനിറ്റും 24 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മറുപടി എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതാമോഹൻ പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ആയിരം കണ്ണുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, രഘുകുമാർ ഈണം പകർന്നത്, ഗായകർ ഉണ്ണിമേനോൻ, എസ് ജാനകി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി യേശുദാസ് പാടിയ ഗാനം ചിത്രം ചന്ദ്രോത്സവം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: FM പ്രധാന വാർത്തകൾ.
1: പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് അദ്ദേഹം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കൊറിഡോർ ആരംഭിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഹെൽത്ത് ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കും. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിനും തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനും ബജറ്റിൽ നിർദ്ദേശം. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം 10,000 പുതിയ MSME സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ടും ടെക്നോ മെന്റർമാരുടെ സഹായവും നൽകുന്നതിന് ബജറ്റിൽ നിർദ്ദേശം. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ, തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപ, വിലങ്ങാട് വില്ലേജിനായി 5 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. പ്രമുഖ മാധ്യമ പ്രവർത്തകനും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടറുമായിരുന്ന NRS ബാബു അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:20, 1634 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1636 കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ് 4:50, 1668 കണ്ണൂർ കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം. കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി,
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
5: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
7: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
9: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ

0: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ്. സമയം 4 മണി കഴിഞ്ഞ് 4 മിനിറ്റും 32 സെക്കൻഡും. ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

രണ്ട് വിധത്തിൽ പെരുമാറാം, സത്യസന്ധമായും സാഹചര്യങ്ങൾക്കനുസരിച്ചും. ആദ്യ കൂട്ടർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട, എല്ലായിടത്തും സ്വന്തം നിലപാട് വ്യക്തമാക്കാനാകും. തനിക്ക് നേട്ടമോ കോട്ടമോ എന്നത് അവർ എടുക്കുന്ന തീരുമാനങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല. എന്താണോ യാഥാർത്ഥ്യം അതവർ വിളിച്ചു പറയും. രണ്ടാമത്തെ കൂട്ടർക്ക് സ്വന്തമായ കാഴ്ചപ്പാടോ ഉറച്ച തീരുമാനങ്ങളോ ഉണ്ടാകില്ല. അകപ്പെട്ടുപോയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ നിറം മാറും. തനിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളിലെ അവർ ഇടപെടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നാലുമണിപ്പൂക്കൾ. ഇന്ന് നാലുമണിപ്പൂക്കളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ സി പ്രവിതാ.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: പ്രീമിയം മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: കുടുങ്ങി
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: അൽ റൈഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, ദൃഷ്ടി.
8: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ.
9: അൽ റൈഹാൻ ഐ ഹോസ്പിറ്റൽ.
10: കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. സമയം 4 മണി കഴിഞ്ഞ് 10:49 ഗൂഗിൾ, ബിങ് പോലുള്ള സാധാരണ സെർച്ച് എഞ്ചിനുകൾക്ക് കണ്ടെത്താനോ ഇൻഡെക്സ് ചെയ്യാനോ സാധിക്കാത്ത ഇന്റർനെറ്റിൻ്റെ ഭാഗമാണ് ഡീപ് വെബ്. കൂടുതൽ കേൾക്കാം, പറയുന്നത് മുനി രാമയൂർ.
11: സാധാരണ ഗൂഗിൾ പോലെയുള്ള ഒരു സെർച്ച് എഞ്ചിനിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനേക ലക്ഷം റിസൾട്ടുകളുണ്ട് ഇല്ലേ? എന്നാൽ ഇവയെല്ലാം, ഈ ലഭിക്കുന്ന റിസൾട്ടുകളെല്ലാം സർഫസ് വെബിൻ്റെ ഭാഗമാണ്. സർഫസ് വെബ് എന്നാൽ നിങ്ങൾ വലിയ ഒരു മഞ്ഞുമല സങ്കല്പിക്കുക. ഈ മഞ്ഞുമലയുടെ മുകളിൽ ചെറിയ ഒരു ടിപ്പ് മാത്രമല്ലേ കാണൂ? ഇതിന് സമാനമാണ് സർഫസ് വെബ്. ഇൻ്റർനെറ്റിലുള്ള മൊത്തം കണ്ടൻറ് എടുത്താൽ അതിൻ്റെ ഏകദേശം 4% മാത്രമേ സർഫസ് വെബിൽ ഉണ്ടാവൂ. ഈ സർഫസ് വെബിലുള്ള റിസൾട്ടുകൾ മാത്രമാണ് സെർച്ച് എഞ്ചിനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള 96% എവിടെ പോയി? അവിടെയാണ് ഡീപ്പ് വെബും ഡാർക്ക് വെബും വരുന്നത്. സാധാരണ ഒരു സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആവശ്യമില്ലാത്ത എന്നാൽ പ്രധാനപ്പെട്ട ധാരാളം വിവരങ്ങളുണ്ട്. അവയാണ് ഡീപ്പ് വെബിൽ ഉണ്ടാകുക. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഉപയോഗിക്കുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഫയലുകൾ ഡീപ്പ് വെബിൻ്റെ ഭാഗമാണ്. അതുപോലെ രഹസ്യ സ്വഭാവമുള്ള മെഡിക്കൽ റെക്കോർഡുകൾ, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇവയെല്ലാം ഡീപ്പ് വെബിൻ്റെ ഭാഗമാണ്. ഈ വെബ്സൈറ്റുകൾ ആർക്കും സന്ദർശിക്കുവാൻ പറ്റും, പക്ഷേ ഒരു സെർച്ച് എഞ്ചിൻ്റെ റിസൾട്ടായി അവ കാണില്ല എന്നു മാത്രം. ഇൻ്റർനെറ്റിലെ കണ്ടൻറ്റിൻ്റെ 90% ഡീപ്പ് വെബിൻ്റെ ഭാഗമാണ്. ഇനിയാണ് ഡാർക്ക് വെബ് വരുന്നത്. ഡീപ്പ് വെബിൻ്റെയും ഏറ്റവും അടിയിലായി വരുന്നതാണ് ഡാർക്ക് വെബ്. ഇത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ്. ഡാർക്ക് വെബിലെ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ പരമാവധി രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന തരത്തിലാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മറക്കേണ്ട, സർഫസ് വെബ് എന്നാൽ സെർച്ച് എഞ്ചിനിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന ഇനം കണ്ടൻറ്റുകളാണ്. ഡീപ്പ് വെബ് എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും എന്നാൽ സാധാരണ ഒരു സെർച്ച് എഞ്ചിൻ റിസൾട്ടിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടാത്തതുമായ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളാണ്. ഇത് ആവശ്യമുള്ളതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. എന്നാൽ ഡാർക്ക് വെബ് രഹസ്യമായി ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന ഇൻ്റർനെറ്റിലെ ഇടമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതെങ്കിലും വിസിൽ ബ്ലോവേഴ്സ് അഥവാ രഹസ്യ വിവരങ്ങൾ അനോണിമസ് ആയി വിളിച്ചു പറയുന്നവർ ഉപയോഗപ്പെടുത്തുന്നതും ഡാർക്ക് വെബാണ്.
12: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
13: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്.
12: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ?
13: ഏത്? നമ്മളെ

0: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നു.
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരക്കപ്പോ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
9: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: അറിവിൻ്റെയും ഭാവനയുടെയും ലോകത്തേക്ക് നമ്മെ നയിക്കുന്നതാണ് വായന. ഇന്ന് June 19 വായനാ ദിനം, നാഷണൽ റീഡിംഗ് ഡേ. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ പിതാവായ P.N. പണിക്കരുടെ ചരമദിനമാണ് ഈ ദിവസമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകികളാകുക എന്ന സന്ദേശം ഓർത്തുകൊണ്ട് ഈ വായനാ വാരത്തിൻ്റെ സന്ദേശം നമ്മോട് പങ്കുവയ്ക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ.
1: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. June 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ P.N. പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും June 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ V.D. സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് P.N. പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് P.N. പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് P.N. പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും, അതോടൊപ്പം അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ രണ്ട് വകുപ്പുകളാണ്. സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി P.N. പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാ ദിനവുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം. പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം. നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
2: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED TV തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.

0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: പ്രിയപ്പെട്ടവരായി കേട്ടുകൊണ്ടിരിക്കുന്നത് നാല് മണിപ്പൂക്കളാണ്. സമയം 4 മണി കഴിഞ്ഞ് 25 മിനിറ്റും 22 സെക്കൻഡും. നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ നിപ ഭീതിയിലാണ്. നിപയുടെ ലക്ഷണങ്ങൾ, എടുക്കേണ്ട കരുതലുകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ കേൾക്കാം. ഇപ്പോൾ സംസാരിക്കുന്നു മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
1: ഈ വവ്വാലുകളുടെ താവളത്തിൽ നിന്ന് ഏകദേശം ഒരു 20% വവ്വാലുകൾ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വവ്വാലുകൾ മറ്റുള്ള താവളങ്ങളിലേക്ക് പോകും. അപ്പോൾ അവിടെ ഇവരുടെ പ്രസൻസ് കൂടും. അങ്ങനെ വൈറസുള്ള വവ്വാലുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പല സ്ഥലങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. രണ്ട് രീതിയിലാണ് നിപ്പ പ്രസൻറ്റ് ചെയ്യുക. ഒന്നുകില്ലെങ്കിൽ അത് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരമായിട്ട് പ്രസൻറ്റ് ചെയ്യും. അതല്ലെങ്കിൽ അത് ശ്വാസകോശത്തിന് ബാധിച്ചിട്ട് ശ്വാസമുട്ട് പോലെ പനിക്ക് ശേഷം ഒന്നുകിൽ അപസ്മാരോ മറ്റെന്തെങ്കിലുമായിട്ട് അതല്ലെങ്കിൽ ശ്വാസമുട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇത്തരം രണ്ട് രോഗമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഏത് രോഗി വന്നു കഴിഞ്ഞാലും അത്തരം രോഗികളുടെ സാമ്പിളുകൾ പരിശോധിച്ചിട്ട് നിപ്പയല്ലാന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയ നമ്മൾ 2023 വളരെ ശക്തമായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഇത്തരം രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ അവർ ഐസൊലേറ്റ് ചെയ്യും. കാരണം അതിൽ വേറൊരാളിലേക്ക് ഇത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ രോഗികളൊക്കെ കണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 5 ദിവസം സാധാരണ ഒരു പനി പോലെ തന്നെയാണ് മിക്കവാറും ഈ രോഗം ഉണ്ടാവുക. ശക്തമായ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞ ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇത് തലച്ചോറിനെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനെയോ ബാധിച്ചിട്ട് ഇത്തരത്തിൽ AES ഉള്ള കണ്ടീഷനിലേക്കോ അല്ലെങ്കിൽ ARDS ഉള്ള കണ്ടീഷനിലേക്കോ പോവുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രോഗി എത്തുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ഇത് വരുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പനി പോലെ തന്നെയാണ് അതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഇത്തരം ഒരു രോഗി നമ്മുടെ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് മരക്കുകളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഐസൊലേറ്റ് ചെയ്യും. അവർക്ക് ഐസൊലേറ്റ് ചെയ്ത് ചികിത്സ കൊടുക്കും. എന്നിട്ട് അവരുടെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് അത് നിപ്പയല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവരെ സാധാരണ രോഗികളുടെ ഐസൊലേറ്റ് ചെയ്ത് മറ്റു രോഗികൾക്ക് പകരാത്ത രീതിയിൽ ആണ് ആ രോഗിക്ക് ചികിത്സ നൽകുന്നത്. ഇത്തരം രോഗമുള്ളവരെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഈ രോഗം പകരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ള ഇപ്പോൾ മസ്തിഷ്ക ജ്വരമുള്ളവരോ അല്ലെങ്കിൽ ശ്വാസമുട്ട് പനിക്ക് ശേഷം ശ്വാസമുട്ടായിട്ട് വരുന്ന രോഗമുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഏത് രോഗമുള്ള ആൾക്കാരാണെങ്കിലും അവരെ പരിചരിക്കുമ്പോൾ പരിചരിക്കുന്ന ആളും രോഗിയും പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ഇപ്പോൾ ഒരു ചുമയിലൂടെ പകരുന്ന അല്ലെങ്കിൽ വായുവിലൂടെ കണങ്ങളിലൂടെ പകരുന്ന രോഗമാണെങ്കിൽ ഒരു രോഗിയും ഈ പരിചരിക്കുന്ന ആളും മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു അസുഖം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കോവിഡിൽ അത് കണ്ടതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ വീട്ടിൽ പ്രായമായ ആൾക്കാരെ പരിചരിക്കുമ്പോൾ പോലും നമ്മൾ അത്ര ആ ഒരു മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അത്തരം രോഗം പകരാതിരിക്കും. അപ്പോൾ ഇത്തരം രോഗികളെ പരിചരിക്കുമ്പോൾ അത് നിപ്പയാവണമെന്നില്ലല്ലോ, നമുക്ക് അറിയില്ല നിപ്പയാണോ നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാണ് നല്ല ഏറ്റവും ശ്രദ്ധ വേണ്ടത്. പിന്നെ രോഗിയെ പരിചരിക്കുമ്പോൾ കരിക്ക് മുന്നേയും അതിന് ശേഷവും കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം.
2: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3 ജാർ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23
5: പ്രായോജകർ
4: വേദനയോ

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
3: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽ ഇ ഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ,
6: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
9: സാന്ത്വനത്തിന്റെ കരസ്പർശം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: രാസവിഷങ്ങളുടെ അതിപ്രസരം മണ്ണ് മലിനമാക്കി. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ മണ്ണിൻ്റെ ജീവൻ തിരിച്ചുപിടിക്കുന്നതിനും ജൈവവളങ്ങൾ സഹായകമാണ്. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒരു മിശ്രിതമാണ് ബീജാമൃതം. കൂടുതലറിയാം. ഇതിനെക്കുറിച്ച് പറയുന്നത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ എം കെ നസീമ.
1: പച്ചക്കറികൾ നടാൻ ഉദ്ദേശിക്കുന്ന കർഷകർ പച്ചക്കറി വിത്തുകൾ നടുന്നതിനു മുൻപ് അവ ശരിയായ രീതിയിൽ പരിചരിക്കുന്നത് പിന്നീട് വരുന്ന ഒരുപാട് വിളകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതാണ്. വിത്തുകൾ പരിചരിക്കുന്നത് വഴി വിത്ത് മുളയ്ക്കാനുള്ള ശേഷിയും വിത്തിന്റെ ഗുണമേന്മയും വർദ്ധിച്ച് വിത്ത് കരുത്തോടെ വളരുകയും മണ്ണിലെ ദോഷകരമായ ഫംഗസ് ബാക്ടീരിയ മുതലായ ഹാനികരമായ സൂക്ഷ്മാണുക്കളിൽ നിന്നും വിത്തുകളെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും ഉതകുന്നതാണ് സീഡ് ട്രീറ്റ്മെന്റ് അഥവാ വിത്ത് ചികിത്സ. വിവിധ സീഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആദ്യം ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് പരിചരണം. ഉപയോഗപ്രദമായ മിത്ര സൂക്ഷ്മാണുക്കളുടെ ഒരു കലവറയാണ് ബീജാമൃതം. വിത്ത് പരിചരണത്തിന് ഉതകുന്ന ഒരു ജൈവ കൂട്ടാണ് ബീജാമൃതം എന്നത്. നടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറി വിത്തുകൾ, പ്രത്യേകിച്ച് തക്കാളി, മുളക്, വഴുതന പോലെയുള്ള മൃദുവായവ 10-15 മിനിറ്റ് നേരം മാത്രം ബീജാമൃതത്തിൽ മുക്കിവച്ചാൽ മതിയാകും. ശേഷം തണലിൽ വിരിച്ചിട്ട് ഈർപ്പം മാറ്റി പാകാം. ഇനി കട്ടിയുള്ള വിത്തുകളാണെങ്കിൽ, അതായത് പയറ്, വെള്ളരിവർഗ വിത്തുകൾ, വെണ്ട മുതലായവ 2-3 മണിക്കൂർ നേരം ഈ ബീജാമൃതത്തിൽ മുക്കിവച്ച് നടാൻ ശ്രദ്ധിക്കുക. ഇനി ഇഞ്ചി, മഞ്ഞൾ, കപ്പ പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാകട്ടെ, അവ ബീജാമൃതത്തിൽ 10-15 മിനിറ്റ് സമയം മുക്കിവെച്ച് നടാൻ ഉപയോഗിക്കാം. വാഴക്കന്നാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1-30 മിനിറ്റ് സമയം ബീജാമൃതത്തിൽ മുക്കിയതിന് ശേഷം, തണലത്ത് വെച്ച് ഈർപ്പം മാറ്റിയതിന് ശേഷം നടാൻ ഉപയോഗിക്കുക. ഇനി ബീജാമൃതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 1 കിലോ വിത്തോ അല്ലെങ്കിൽ നടീൽ വസ്തുക്കളോ പരിചരിക്കുന്നതിന് ആവശ്യമായ ബീജാമൃതം ഉണ്ടാക്കുവാൻ വേണ്ട ചേർവകൾ ഇവയൊക്കെയാണ്. വെള്ളം 2 ലിറ്റർ, ഫ്രഷ്

0: ചാണകം കോട്ടൺ തുണിയിൽ കിഴികെട്ടി 2 ലിറ്റർ വെള്ളത്തിൽ 12 മണിക്കൂർ സമയം മുക്കിവയ്ക്കുക. അടുത്ത ദിവസം രാവിലെ വെള്ളത്തിൽ മുക്കിവെച്ചിരിക്കുന്ന ചാണകക്കിഴി നന്നായി പിഴിഞ്ഞ് അതിന്റെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറക്കുക. ചണ്ടിമാറ്റുക. ഈ ചാണകസത്തിലേക്ക് മേൽമണ്ണും, നേരത്തെ പറഞ്ഞ 1/2 ലിറ്റർ ഗോമൂത്രവും, 5 ഗ്രാം ചുണ്ണാമ്പ് കലക്കിയ വെള്ളവും ഒഴിച്ച് നന്നായി വടികൊണ്ട് ഇളക്കുക. 24 മണിക്കൂർ ഈ മിശ്രിതം തണലിൽ സൂക്ഷിക്കുക. 2-3 തവണ ഇളക്കുക. ബീജാമൃതം തയ്യാറായി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബീജാമൃതത്തിൽ മുക്കിയുള്ള ട്രീറ്റ്മെന്റ് ഇനി നടത്താവുന്നതാണ്. മറക്കണ്ട, പച്ചക്കറി വിത്തുകൾ ബീജാമൃതത്തിൽ മുക്കിയതിന് ശേഷം 24 മണിക്കൂറിന്റെ ഉള്ളിൽ അത് നടുവാൻ ശ്രദ്ധിക്കുക.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
2: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: June 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. യോഗയിലൂടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു. യോഗയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീത വി.
1: നമുക്കറിയാം, ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുമ്പോൾ അവൻ്റെ കുടുംബവും അതിൻ്റെ സ്വാധീനം അനുഭവിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ സന്തുലിതനാകുമ്പോൾ അതിൻ്റെ ഗുണവും കുടുംബം അനുഭവിക്കും. അതിനാൽ യോഗ വ്യക്തിപരമായ അഭ്യാസം മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ, വി ആർ വാട്ട് അവർ തോട്ട്സ് ഹാവ് മെയ്ഡ് അസ്. നമ്മുടെ ചിന്തകളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകൾ വളർത്തുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, അത് സമൂഹത്തിനുള്ള ഒരു സേവനമാണ്. ഓരോ തവണ നാം യോഗാഭ്യാസം ചെയ്യുമ്പോഴും, ഓരോ തവണ പ്രാണായാമം ചെയ്യുമ്പോഴും, ഓരോ തവണ ധ്യാനത്തിലിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ സമാധാനത്തിൻ്റെ വിത്തുകളാണ് നമ്മൾ വിതയ്ക്കുന്നത്. ആ വിത്തുകൾ പിന്നീട് വാക്കുകളിലും പ്രവൃത്തികളിലും ബന്ധങ്ങളിലും പ്രതിഫലിക്കും. ഒരു യഥാർത്ഥ അനുഭവം പറയട്ടെ. ഒരു സ്ഥാപനത്തിൽ ജീവനക്കാർക്കായി ദിവസവും 10 മിനിറ്റ് ധ്യാനവും ബ്രീത്തിങ് എക്സസൈസും ആരംഭിച്ചിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞത്, ജോലിസ്ഥലത്തെ തർക്കങ്ങൾ കുറഞ്ഞു, ആശയവിനിമയം മെച്ചപ്പെട്ടു, സമ്മർദ്ദം കുറഞ്ഞു. ഇവിടെ ആളുകൾ മാറിയതല്ല, പക്ഷേ അവരുടെ പ്രതികരണ രീതിയാണ് മാറിയത്. ഇതാണ് യോഗയുടെ ശക്തി. യോഗ ലോകത്തെ മാറ്റാൻ തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ശ്വസനാഭ്യാസം ചെയ്തു നോക്കാം. സുഖമായിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ഒരാഴത്തിലുള്ള ശ്വാസം എടുക്കുക, പുറത്തുവിടുക. ഇപ്പോൾ മനസ്സിൽ പറയുക, ഞാൻ ശാന്തനാണ്. വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. മനസ്സിൽ പറയുക, എൻ്റെ കുടുംബം ശാന്തമാണ്. വീണ്ടും ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിടുമ്പോൾ പറയുക, ലോകം മുഴുവൻ എൻ്റെ കുടുംബമാണ്. ഇത്തരം ചെറിയ ചിന്തകൾ പോലും നമ്മുടെ മനസ്സിനെ മാറ്റാൻ തുടങ്ങും. നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയും. മനസ്സ് മാറുമ്പോൾ ജീവിതവും മാറും. ശ്രീ അരബിന്ദ പറഞ്ഞിരുന്നു, ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഈസ് എൻ എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ, മനുഷ്യരാശിയുടെ യഥാർത്ഥ പുരോഗതി ബോധത്തിൻ്റെ വളർച്ചയിലാണ്. യോഗ ആ വളർച്ചയുടെ പാതയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്യുന്നത് ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, ഒരു സന്ദേശം നൽകാനാണ്. നാം വ്യത്യസ്തരായിരിക്കാം, പക്ഷേ നാം വേർപ്പെട്ടവരല്ല. ഇന്നത്തെ നമുക്കുള്ള ചിന്ത ഇതായിരിക്കട്ടെ, എനിക്കിന്ന് എൻ്റെ കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും സമാധാനം സൃഷ്ടിക്കാൻ എന്തു ചെയ്യാൻ കഴിഞ്ഞു?
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10
3: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽ ഇ ഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽ ഇ ഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലഹരിയുടെ വ്യാപക ഉപയോഗം. വ്യക്തിയുടെ ശാരീരിക മാനസിക ആരോഗ്യം, സാമൂഹിക സാമ്പത്തിക ഭദ്രത എന്നിവയെല്ലാം ഇത് എത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്നു കേട്ടുനോക്കൂ. പറഞ്ഞു തരുന്നത് ഈ ഉദയചന്ദ്രൻ.
1: നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് അമിതമായ ലഹരി ഉപയോഗം. പ്രായഭേദമന്യേ ഇത് സമൂഹത്തെ ഒന്നായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും മുക്തി നേടാൻ സമൂഹം ഒന്നായി ഉണർന്നേ പറ്റൂ. മൊബൈൽ, ടിവി, സിനിമ, ഭക്ഷണം, മധുരപലഹാരങ്ങൾ തുടങ്ങിയവയോടുള്ള ആസക്തിയും ഒരു ലഹരി തന്നെയാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറെ ദോഷകരമായ മദ്യം, പുകയില, കഞ്ചാവ്, കറുപ്പ്, മോർഫിൻ, മെത്താഫിറ്റമിൻ എന്നിവയോടുള്ള അമിതമായ ആസക്തിയാണ് ഏറെ അപകടകരം. ഇന്ന് കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ. ചെറിയ കുട്ടികൾ പോലും മൊബൈൽ അടിമകളായി മാറുന്ന ഏറെ ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. WHO നടത്തിയ ഒരു പഠനമനുസരിച്ച് 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാനേ പാടില്ല. 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടി മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിച്ചാൽ കുട്ടി കരയട്ടെ. കരഞ്ഞതുകൊണ്ട് കുട്ടിക്കൊന്നും പറ്റില്ല. മറിച്ച് ചെയ്താൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം ഏറെ മുന്നോട്ട് പോയതിനാൽ നമ്മുടെ പുതിയ തലമുറ ഒരു തരത്തിലും നിരക്ഷരരാകാനും പാടില്ല. അതുകൊണ്ട് ഫോൺ ഉപയോഗം പരമാവധി കുറച്ച് അത്യാവശ്യങ്ങൾക്ക് മാത്രമാക്കുന്നതാണ് ഉത്തമം. TVയുടെ അമിതമായ ഉപയോഗവും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി ഏറ്റവും അപകടകരമായ ലഹരികളായ മദ്യവും മയക്കുമരുന്നും നമ്മെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുകയും ചിന്താശേഷിയെയും പെരുമാറ്റത്തെയും ബാധിക്കുകയും ചെയ്യുന്ന മാരകമായ സാമൂഹ്യ വിപത്താണിത്. ലഹരി പദാർത്ഥങ്ങളായ മദ്യം, മയക്കുമരുന്നുകൾ, പുകയില, കഞ്ചാവ് എന്നിവ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് വ്യക്തിയെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും തകർക്കുന്നു. തലച്ചോറിനും ഹൃദയത്തിനും മറ്റവയവങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യൻ്റെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെയും ബോധമണ്ഡലത്തെയും മയക്കമോ ഉത്തേജനമോ വഴി സ്വാധീനിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ഇവ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ തകർച്ച, ഓർമ്മക്കുറവ്, അവ്യക്തഭാഷണം, അബോധാവസ്ഥ എന്നിവ ഇവ മൂലമുണ്ടാകാം. ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങൾ തകർക്കുകയും ആക്രമണങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനമോടിക്കൽ റോഡപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ലഹരി തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും ഏകാഗ്രത, പ്രതികരണശേഷി, കാഴ്ച എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. ലഹരി അമിത വേഗത്തിനും കാരണമാകുന്നു. ലഹരി ഉപയോഗിച്ചുണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ എത്രയെത്ര നിരപരാധികളുടെ കൂടി ജീവനാണ് ഓരോ ദിവസവും പൊലിഞ്ഞു പോകുന്നത്. നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്കും ഒരു പ്രധാന കാരണം ലഹരിയുടെ ഉപയോഗമാണ്. നമ്മുടെ യുവാക്കളെയും കുട്ടികളെയുമാണ് ഇത് ഏറ്റവും അധികം വഴിതെറ്റിക്കുന്നത്. ശരിയായ ബോധവൽക്കരണം, കുടുംബത്തിൻ്റെ പിന്തുണ, ലഹരിമുക്തി കേന്ദ്രങ്ങളുടെ സഹായം, നിയമ നടപടികൾ എന്നിവയിലൂടെ ഈ വിപത്തിനെ നമുക്ക് നേരിടാം. ഏതു തരം ലഹരിയും ചെറിയ അളവിലാണ് ആദ്യം തുടങ്ങുക. ഒടുവിൽ വലിയ ആസക്തിയിലേക്ക് നയിക്കുന്നു. ഇത് അയാളുടെ ജീവിതത്തെയും കുടുംബത്തിൻ്റെ സ്വസ്ഥതയെയും നശിപ്പിക്കുന്നു. ലഹരി വിപത്തിനെ നേരിടുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.

തുറന്ന പുസ്തകമായി ജീവിക്കാൻ എളുപ്പമല്ല. എല്ലാവർക്കും അവരുടേതായ രഹസ്യങ്ങളും അടഞ്ഞ അധ്യായങ്ങളും ഉണ്ടാകും. അവയൊന്നും പുറത്തു വരാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല. എന്നാലോ, ഒന്നും ഒളിച്ചു വെക്കാതെ ജീവിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും? ഇന്നത്തെ നാലുമണി പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഇതൊരു നല്ല സായനമാവട്ടെ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. FM പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ ഇക്കോണമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിദേശ സർവകലാശാലകളെ ഉൾപ്പെടുത്തി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമാക്കുന്ന പദ്ധതിക്ക് ബജറ്റിൽ നിർദ്ദേശം. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. കോട്ടയം ആകാശപാതയുടെ നിർമ്മാണത്തിനായി 15 കോടി രൂപ വകയിരുത്തി. കോട്ടയത്ത് IT പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനത്തിനുള്ള തുക വകയിരുത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോയെ നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ്, 5:19 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മേധാവിമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. ഷിഗല്ല, ഡെങ്കിപ്പനി എന്നിവയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷ വിഭാഗത്തോട് പരിശോധനകൾ ശക്തമാക്കാനും വാട്ടർ അതോറിറ്റിയോട് പൊതു കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്താനും കളക്ടർ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച സ്കൂളുകൾ, ശനിയാഴ്ച സ്ഥാപനങ്ങൾ, ഞായറാഴ്ച വീടുകൾ എന്നിങ്ങനെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനമായി. ഡെങ്കിക്കെതിരെ ഒരു ഗോൾ എന്ന പേരിൽ വിദ്യാലയങ്ങളിൽ ഉറവിട നശീകരണം ശക്തമാക്കും. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് സിവിൽ സപ്ലൈസ് ഫോറം സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം ADM കെ ഷെറീന ഉദ്ഘാടനം ചെയ്തു. 100 ജീവനക്കാർ പങ്കെടുത്ത മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ വനം വകുപ്പ് ജീവനക്കാരൻ അഷ്റഫ്, വനിതാ വിഭാഗത്തിൽ സിവിൽ സപ്ലൈസ് ജീവനക്കാരി സീന എന്നിവർ ജേതാക്കളായി.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4 കഴിഞ്ഞ 59:30 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 5 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027 നമ്മുടെ

0: मुझे भारत की युवा शक्ति पर विश्वास है, मुझे भारत की उद्यमिता पर भरोसा है। इसी भरोसे के साथ एक बार फिर आप सभी को बहुत बहुत शुभकामनाएं देता हूं और विकसित भारत 2047 जब देश आजादी के 100 साल मनाएगा, हिंदुस्तान विकसित होकर रहेगा। ये हम सबका सपना भी है, हम सबका संकल्प भी है। और मैं मानता हूं दोस्तों, मेरे नौजवान साथी, हम अपनी आंखों से खुद देखेंगे, विकसित भारत खुद देखेंगे। बहुत बहुत धन्यवाद, बहुत बहुत शुभकामनाएं।
1: What a fantastic speech by our Prime Minister.
2: धन्यवाद माननीय प्रधानमंत्री।
1: Full stress on the youth of the country. And he says that they are the future pillars of our country and the country rests on their shoulders. That's why he has been putting so much of stress on the youth. And he said that their dreams is what my oath is. My oath is the fulfillment of your dreams.
3: भारत के माननीय प्रधानमंत्री श्री नरेंद्र मोदी की गरिमामय उपस्थिति एवं प्रेरक उद्बोधन ने देश के युवाओं में नए उत्साह और आत्मविश्वास का संचार किया है। और ये जो राशि आज हस्तांतरित हुई है, ये राशि युवाओं के परिश्रम का सम्मान है, ऐसा उन्होंने कहा। और ये बहुत ही महत्वपूर्ण है। और उन्होंने कहा कि आप सपने देखिए, उन्हें साकार करने का संकल्प हम लेते हैं। ये बहुत महत्वपूर्ण बात है ना एंड्रयू। और माननीय प्रधानमंत्री अन्य गणमान्य अतिथियों के साथ विज्ञान भवन से प्रस्थान कर रहे हैं। इन ऐतिहासिक क्षणों को समेटे मैं प्रीति मोहन अपने साथी कमेंटेटर डी एंड्रयू, ओबी टीम इंचार्ज, प्रोग्राम एग्जीक्यूटिव वीके तोमर, इंजीनियरिंग स्टाफ अशोक कुमार मिश्र, बाबूलाल मीना और कार्यक्रम के ओवरऑल इंचार्ज प्रमोद कुमार के साथ आपको आकाशवाणी के स्टूडियो वापस लिए चलती हूँ। नमस्कार।
4: ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച റോസ്കർമേള 2026 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
6: Go for PLI.
7: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
8: Akashavani. Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകം ഒന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബി ജെ പി എം എൽ എ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം

0: കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ VV രാജേഷ്, MLA മാരായ V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
3: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക്

0: സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം.

0: കമ്മീഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് എമ്പതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതു ഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത്. അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
0: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്റ്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
0: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൗമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൗമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NRS ബാബു

വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRIS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ സി കെ ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 താഴ്ന്ന് 76,803, നിഫ്റ്റി 155 നഷ്ടത്തിൽ 24,013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 2,680 താഴ്ന്ന് 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: വയലും വേടും.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ ദിവസവും പുതിയ തുടക്കമാവണം. ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തണം.

0: ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇതേക്കുറിച്ച് ബിജുകുമാർ ഡി എസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡ് നെല്ലിലെ ഏത് കീടത്തിനെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. പണ്ടുകാലങ്ങളിൽ നാട്ടിലെ ഏറ്റവും മികച്ച യന്ത്രവൽകൃത സംവിധാനങ്ങളിൽ ഒന്ന് മൈക്കുസെറ്റുകളായിരുന്നു, പിന്നൊന്ന് നെല്ലുകുത്തു മില്ലുകളായിരുന്നു. നാട്ടിലെ സാമ്പത്തിക ശേഷിയുള്ള സംരംഭകർ നെല്ലുകുത്തു മില്ലുകൾ സ്ഥാപിച്ചു. ഹള്ളറുകളും മോട്ടറുകളും ഇവയെ ബന്ധിപ്പിക്കുന്ന ബെൽറ്റുകളും വലിപ്പമേറിയ സ്വിച്ചുകളും എല്ലാം ഒരു കൗതുകമായിരുന്നു. ഇതെല്ലാം നാട്ടിൻ പുറത്തെ വ്യവസായ വിപ്ലവത്തിന്റെ ആദ്യ ലക്ഷണങ്ങളായിരുന്നു. മില്ലുകളുടെ വരവുകൊണ്ട് ഉരലുകളിൽ നെല്ലുകുത്തുന്ന സമ്പ്രദായം നിന്നു. നെല്ല് പുഴുങ്ങി ഉണങ്ങിയും പച്ചയ്ക്കും ചാക്കുകളിൽ മില്ലുകളിൽ എത്തിച്ച് കുത്തി അരിയാക്കി തിരികെ വീടുകളിൽ എത്തിക്കുന്നു. ആദ്യകാലത്ത് നെല്ലുകുത്തിയും അരി പൊടിച്ചും കൊടുക്കപ്പെടും എന്ന് നെല്ലുകുത്തുമില്ലുകളുടെ മുന്നിൽ എഴുതി വെച്ചിരുന്നു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അരിയാട്ടലും മുളകും മല്ലിയും മഞ്ഞളും എല്ലാം പൊടിക്കലും മില്ലുകളിലായി. ശാരീരിക അധ്വാനത്തോട് മെല്ലെ വിട പറഞ്ഞ നമ്മൾ പിന്നീട് നെല്ലുകുത്തും പൊടിക്കലും എല്ലാം മില്ലുകളിലാക്കി. കാലം മാറിയപ്പോൾ ഇനിതാ മില്ലുകളുടെ ശബ്ദവും മെല്ലെ നിലയ്ക്കുകയാണ്. ഇനിയിപ്പോൾ വിതയ്ക്കുകയും കൊയ്യുകയും വേണ്ട, പുഴുങ്ങലും ഉണക്കലും വേണ്ട. പണം കൊടുത്താൽ പാക്കറ്റ് അരി റെഡി. ആട്ടിയ മാവ് വരെ ഇന്ന് പാക്കറ്റുകളിൽ ധാരാളമായി ലഭ്യമാണ്. നമ്മുടെ ഇഷ്ടഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ പാക്കറ്റുകളിൽ ലഭ്യമാണ്. ഒരു കാലത്ത് ശബ്ദഘോഷങ്ങളോടെ തലയെടുപ്പോടെ നിന്നിരുന്ന നെല്ലുകുത്തുമില്ലുകൾ ശബ്ദം നിലയ്ക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇതേക്കുറിച്ച് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്റ്റേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ടീം ലീഡർ ബിജുകുമാർ ഡി എസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഇതെന്തുവാണ് ഈ സ്കീം?
2: അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു വായ്പാ പദ്ധതിയാണ്. ഇത് കേന്ദ്ര കൃഷിവകുപ്പ് സംസ്ഥാന കൃഷിവകുപ്പ് വഴി നടപ്പിലാക്കുന്ന ഒരു വായ്പാ പദ്ധതി. ഇതിൽ പ്രധാനമായിട്ട് ഇതിന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ബാങ്കുകൾ തന്നെയാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രകാരം ഇന്ത്യ ഒട്ടുക്ക് 100,000 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2,520 കോടി രൂപ ഈ കേരളത്തിലെ വിവിധ ബാങ്കുകൾ വഴി കേരളത്തിലെ കർഷകർക്കും സംരംഭകർക്കും കർഷക കൂട്ടായ്മകൾക്കും ഇല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്സിനും അങ്ങനെയുള്ള കൃഷിയുമായിട്ട് അടിസ്ഥാന സൗകര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ ബാങ്ക് വായ്പയായി എത്തിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം. അത് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പും അത് മോണിറ്റർ ചെയ്യുന്നതിന് പ്രോജക്ട് മാനേജ്മെന്റ് സെല്ലും ഉണ്ട് സംസ്ഥാനത്ത്.
1: ഇത് എപ്പോഴാണ് ഇത് തുടങ്ങിയത്?
2: 2020-21 കാലഘട്ടത്തിൽ ഈ ബഡ്ജറ്റ് സ്പീച്ച് സമയത്താണ് ഈ സ്കീം അനൗൺസ് ചെയ്തതെങ്കിലും 2022 കൂടിയാണ് ഒരു മുഴുവൻ തലത്തിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടന്നു തുടങ്ങിയത്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഈ ബാങ്കുകളെയും ഗവൺമെന്റ് ഏജൻസികളെയൊക്കെ ഇതിന് ഈ സ്കീമിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതുവഴി കർഷകർക്ക് ഈ സന്ദേശം എത്തിക്കുകയും ഈ ഗവൺമെന്റ് ഇത് കൊണ്ടുവരാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം പലപ്പോഴും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരിക, ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റാതെ വരിക, പിന്നെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക, കർഷകൻ വീണ്ടും കടക്കണിയിലോട്ട് പോവുക, അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അതായത് ഫാം ഗേറ്റ് പ്രൊഡ്യൂസ്, അതായത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്നുള്ള ഉൽപ്പന്നം, അതിനൊരു രൂപ മാറ്റമോ ഇല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തി കൂടുതൽ വില കർഷകർ കിട്ടാത്ത രീതിയിലാക്കുക, പിന്നെ അത് സമയാസമയം നമുക്ക് വിറ്റഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോറേജ്, വെയർ ഹൗസ്, കോൾഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള ആ ഒരു സംവിധാനം ചെയ്യുക. പിന്നെ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് നമുക്കിത്

0: കൊണ്ടുപോകാനായിട്ട് ലോജിസ്റ്റിക് സൗകര്യങ്ങൾ കൊടുക്കുക, പിന്നെ കൃഷിയിലുള്ള ഓട്ടോമേഷൻ, അതായത് നമ്മൾ കമ്പ്യൂട്ടർവൽക്കൃത പ്രവർത്തികൾ, ഇപ്പൊ വളം ചെയ്യുന്നതോ
1: എല്ലാത്തിനും
0: നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വരെ നമ്മളിപ്പോ ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്.
1: അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ സാർ എങ്ങനെ വിലയിരുത്തും?
0: ഇത് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ കർഷകർ അഭിമുഖീകരിക്കുന്ന എന്താന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം കേരളത്തിൽ താരതമ്യേന കുറവാണ്. അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ഇവർക്കൊരു ഏതെങ്കിലും ഒരു തുച്ഛമായ വില നൽകി, ഉദാഹരണത്തിന് ഒരു വാഴക്കല ഉണ്ടായാൽ ആ വാഴക്കലയിൽ നമ്മൾ ചിപ്സോ ബനാന പൗഡറോ ഒക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനവും ആ സാങ്കേതിക കഴിവും ആ കർഷകനില്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് ആ തോട്ടത്തിൽ വെള്ള പാകമായി വരുന്ന സമയത്ത് തന്നെ ഒരു മതിപ്പ് വിലയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത് മാറിയിട്ട് പല കർഷക സംഘങ്ങളും കർഷകരും കർഷക കൂട്ടായ്മകളും ഒക്കെ ഓരോ പ്രാദേശിക തലത്തിൽ തന്നെ പല രീതിയിലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അഗ്രി ഇൻഫ്ര ഫണ്ട് വഴി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 150 നമുക്ക് സ്റ്റോറേജ് ഹൗസ് വെയർ ഹൗസുകൾ നമുക്ക് വായ്പയായിട്ട് വിവിധ ബാങ്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്ത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ ഒരു കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്നതിനേക്കാളും കർഷകന് ഈ അവരുടെ ഉൽപ്പന്നം ഈ സ്റ്റോറേജ് ഹൗസിൽ കൊണ്ടുവന്ന ശേഷം മാർക്കറ്റിൽ അല്ലെങ്കിൽ കമ്പോളത്തിൽ എപ്പോൾ വില വർദ്ധിക്കുന്നു ആ സമയത്ത് അത് ഈ സ്റ്റോറേജ് ഹൗസിൽ നിന്ന് ഓഫ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്നുണ്ട്. ബാർഗെയിനിങ് പവർ ഉണ്ട് അവർക്കത്. അവർ ഡിമാൻഡ് ചെയ്യുന്ന വിലയ്ക്ക് തന്നെ വിൽക്കാനുള്ളൊരു സംവിധാനം കൂടെ ഇതിനകത്ത് ഇപ്പൊ വന്നിട്ടുണ്ട്.
1: അപ്പം സാർ സൂചിപ്പിച്ചത് പ്രധാന ഘടകം ഇതിൽ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഈ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പം ഒരു സ്ഥലത്ത് ഒരു ഉൽപ്പന്നം നല്ല മാതിരി ഉണ്ടാവുന്നുണ്ട്, അധിക തോതിലുണ്ട്, അത് ഇല്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഡിമാൻഡുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ, റീഫർ വാൻസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും അല്ലേ? ആരാണ് ലോണിന് വേണ്ടി എലിജിബിൾ ആവുന്നത്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഗ്രീൻ ഫർ ഫണ്ടിന്റെ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് വ്യക്തിഗത കർഷകനാവാം, കർഷക കൂട്ടായ്മയാവാം, സ്വാശ്രയ സംഘങ്ങൾ SHG ആവാം, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ആവാം, ഫാമേഴ്സ് ഇൻകം ഗ്രൂപ്പ് ആവാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം, ഗവൺമെന്റ് ഫെഡറേഷൻസ് ആവാം, ചാരിറ്റബിൾ സൊസൈറ്റി ഒഴികെയുള്ള FPOs ആവാം, FPC ആവാം. ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കാൻ പാടില്ല കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ചാരിറ്റബിൾ സൊസൈറ്റി ഒഴിച്ചുള്ള ബാക്കി ഏത് തരത്തിലുള്ള ഉപഭോക്താവിനും ഈ സ്കീമിന്റെ പരിധിയിൽ വരുന്നതാണ്.
1: കണ്ടീഷൻ എനിക്ക് തോന്നുന്നു മാത്രം കാർഷിക മേഖലയിലുള്ള കാര്യമായിരിക്കണം.
0: അതെ,
1: അത്
0: ചെയ്യുന്ന പ്രവൃത്തി ഈ കാർഷിക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനുള്ള ആ ഒരു പ്രവൃത്തി തന്നെ ആയിരിക്കണം. ഇതിലെ ഗവൺമെന്റ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയങ്ങളുടെ പ്രധാന കാരണം പറയുന്നത്, ഒന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ, ഈ വായ്പ നമ്മൾ ആദ്യമായിട്ട് നോക്കുവരുന്ന ഡൗട്ട് എന്തിനൊക്കെ വായ്പ
1: കിട്ടുമെന്നുള്ളത്,
0: അതിൽ ബേസിക് ആയിട്ട് അല്ലെ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യമേ ഉള്ളൂ, അതായത് കൃഷി സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റോ മെഷീനറിയോ ബിൽഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും, അതായത് ഒരു ഒരു അസറ്റ് അതിനകത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പരിധി വരുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ നെൽകൃഷി ചെയ്യുന്നത് ഇതിനകത്ത് വരത്തില്ല, കാരണം അതിനകത്ത് മെഷീനറിയോ എക്യുപ്മെന്റോ ഒന്നും വരുന്നില്ല. ത്രഷിംഗ് യൂണിറ്റോ ഇപ്പൊ ഹാർവെസ്റ്ററോ ട്രാക്ടറോ ടില്ലറോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഉപകരണം ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിനുള്ള ഫൈനാൻസിങ് ഇല്ലെങ്കിൽ വായ്പ AIF പരിധിയിൽ വരും. പിന്നെ ഈ സ്കീമിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് 2 crore വരെ 7 years പലിശയ്ക്കാണ് ബാങ്കുകൾ നൽകുന്നത്. ബാങ്കുകൾ 9% പലിശയ്ക്ക് ഉപഭോക്താവിന് നൽകുമെങ്കിലും 3% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സബ്മെൻഷനായിട്ട് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ത്രൈമാസികമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരവ് വയ്ക്കുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%.
1: ഇതൊരു വലിയൊരു ആകർഷണം തന്നെയാണ് അല്ലേ? സർ, ഈ DPR അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഹെൽപ്പ് ചെയ്യുമോ, അത് ബാങ്കിൽ നിന്ന് തന്നെ ഹെൽപ്പ് ചോദിക്കണോ? ഇത്
0: പ്രോജക്ട് റിപ്പോർട്ടിനെ സംബന്ധിച്ചോളം ഒരുപാട് മോഡൽ പ്രോജക്ടുകൾ ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ്, അതായത് നമുക്ക് അതിനകത്ത് തന്നെ നമ്മുടെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ള മോഡൽ പ്രോജക്ടുകൾ ഈ വെബ്സൈറ്റിന് ഞാൻ പറഞ്ഞ വെബ്സൈറ്റിനകത്ത് തന്നെ ഉണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ട് അത് വേണമെങ്കിൽ എന്തെങ്കിലും കറക്ഷനോ മാറ്റമോ വരുത്തുകയാണെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങളത് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലുള്ള ഈ പ്രോജക്ട് പ്രിപ്പയർ ചെയ്യുന്ന DPR ഉണ്ടാക്കുന്ന ടീമുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്ത് അതുവഴിയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. DPRനെ സംബന്ധിച്ചോളം വലിയൊരു ഒരു വിഷമോ ഇഷ്യോ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഗവൺമെന്റ് വെരിഫൈ ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇതിന്റെ അകത്ത് ഈ അഗ്രി ഇൻഫ്രാ ഫണ്ടിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊരു കണ്ടീഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കി ഫിനാൻഷ്യൽസ് ഒക്കെ കൂടുതലും ബാങ്കിങ്

0: സൈഡിലാണ് നോക്കുന്നത്.
1: അപ്പൊ സാർ, ഈ എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത നമ്മൾ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞ എഫ് പി ഒസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ്, അഗ്രി എന്റർപ്രീനേഴ്സ്, ഇവരെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇവരെ ഒഴിച്ച് നമ്മുടെ ചെറുകിട കർഷകർ, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് നമ്മൾ പറയാറുണ്ടല്ലോ, അവരും ഈ ഫണ്ട് ഉപയോഗിക്കാൻ അവർക്കും സാധിക്കുമോ? അവർ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ബോറോവറിന്റെ ഈ വായ്പ എടുത്ത സംരംഭകരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണം പകുതിയിലധികം പേരും ചെറുകിട കർഷകരും ചെറുകിട
1: ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും.
0: ഇപ്പോൾ ഒരു ഫ്ലവർ മില്ല് കളഞ്ഞ, ഫ്ലവർ മില്ല് ഇതിനകത്ത് വരുന്നതാണ്, ഒരു ഡ്രോൺ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ ഒരു വെർമി കമ്പോസ്റ്റിംഗ് യൂണിറ്റ്, ഇല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ, സെറി കൾച്ചർ, നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്, ഓർഗാനിക് മെനുവർ,
1: ജൈവ ചെറിയ പ്രൊജക്ട് ആണെങ്കിൽ പ്രശ്നമില്ല,
0: മഷ്റൂം കൂൺ കൃഷി, തേൻ പ്രോസസിങ്, അങ്ങനെയുള്ള പല പല, അത് കൂടുതലും വ്യക്തിഗത കർഷകരാണ് ചെയ്യുന്നത്. അപ്പൊ ഭൂരിപക്ഷം നമ്മുടെ ഗുണഭോക്താക്കളും സാധാരണ കർഷകരാണ്.
1: അപ്പൊ ഇതിനുവേണ്ടി എന്തെങ്കിലും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്ന ആവശ്യം വല്ലതും വരുന്നുണ്ടോ?
0: അത് ഒരു പ്രശസ്തമായ ചോദ്യം, കാരണം ഇതിനകത്ത് ഈ സ്കീമിന്റെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ശരിക്കും പറഞ്ഞാൽ 2 കോടി വരെ ഈ 6% പലിശയ്ക്ക് തരുന്നത് മാത്രമല്ലാതെ ഈ സ്കീമുകള് ബാങ്കുകൾക്ക് വേണമെങ്കിൽ 2 കോടി വരെ കൊളാട്രൽ, അതായത് അധിക ജാമ്യോ ഈടോ എടുക്കാതെ CGTMSE എന്നുള്ള ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് 2 കോടി വരെ കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ അർഹരായ കർഷകർക്കോ സംരംഭകർക്കോ നൽകാം. ഈ CGTMSEയിൽ നമ്മൾ ഒരു വായ്പ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു ഒരു ഗ്യാരണ്ടി ഫീ എന്ന് പറയും, നമ്മുടെ ഇൻഷുറൻസിന്റെ പ്രീമിയം പോലെ ഒരു ഫീ സാധാരണ ഗവൺമെന്റ് കളക്ട്
1: ചെയ്യും. അതെ,
0: ആ ഫീയും ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് അക്കൗണ്ട്. അപ്പം കർഷകനോ സംരംഭകനോ യാതൊരു ബാധ്യതയും വരുന്നില്ല. ഈ ഗ്യാരണ്ടി ഫീ വരെ ഗവൺമെന്റ് ഫീന്റെ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു.
1: സാർ പറഞ്ഞ 6% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇത് കിട്ടുന്നതെന്ന്. ടോട്ടൽ എത്ര, ഇത് ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും 6% ഇൻട്രസ്റ്റ് ഇതിൽ ഉള്ളു. പിന്നെ ഇതിന്റെ അകത്ത് സാർ ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, ഈ കാര്യം ഒന്ന് പറഞ്ഞാൽ ഇതെന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാൻ?
0: അതായത് 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 6% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക്, ഈ 35 ബാങ്കുകൾ കേരളത്തില് അഗ്രി ഇൻഫ്രാ ഫണ്ട് നടപ്പിലാക്കാമെന്ന് ധാരണാപത്രം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഈ 35 ബാങ്കുകാരും ബാങ്കുകളും അഗ്രി ഇൻഫ്രാ ഫണ്ട് വായ്പ നൽകുന്നെങ്കിൽ 9% കൂടുതൽ ചാർജ് ചെയ്യാൻ പാടില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ 9% കൂടാൻ പാടില്ല. ചില ബാങ്കുകൾ 8.5, 8.25 കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താലും ഓരോ 3 മാസം കഴിയുമ്പോഴും ഈ അക്കൗണ്ടിൽ എത്ര പലിശ വന്നു നോക്കും. ആ സ്റ്റേറ്റ്മെന്റ് ബാങ്കുകൾ ഗവൺമെന്റ് ഫിൻ്റെക്ക് അയക്കും. അത് നോക്കിയിട്ട് അതിന്റെ 3% ഗവൺമെന്റ് ഫിൻ്റെ ഓരോ 3 മാസം വെച്ച് ഈ ലോൺ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരവ് വയ്ക്കും. അപ്പം എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് സംരംഭകൻ കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്
1: 6 തന്നെ
0: ആയിരിക്കും. പിന്നെ CGTMSE ഗ്യാരണ്ടി ഫീ, അഥവാ നമ്മളെ CGTMSE കവർ ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ അതിനും ഉള്ള ഗ്യാരണ്ടി ഫീയും റീഇംബേഴ്സ് ചെയ്ത് വാർഷികാടിസ്ഥാനത്തിൽ അക്കൗണ്ടിലേക്ക് വരും.
1: ഇതാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറയുന്നത്.
0: അതൊക്കെ CGTMSE അഗ്രി ഇൻഫ്രാ ഫണ്ടും കവർ ചെയ്തിട്ടുണ്ട്, MSME പോലെ.
1: ഏതൊക്കെ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്?
0: അല്ല, കൂടുതലായിട്ട് നമ്മുടെ സംസ്ഥാന സംബന്ധിച്ചുള്ള അപേക്ഷകൾ കൂടുതൽ വരുന്നത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള മാറ്റങ്ങൾ, ഇപ്പൊ ഗ്രേഡിങ്, സോർട്ടിങ്, ഡ്രൈയിങ്, പാക്കിങ്, പിന്നെ ഇതിൽ നിന്നുള്ള ഇപ്പൊ പൊടി, എണ്ണ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, പിന്നെ തേനീച്ച വളർത്തല് അപേക്ഷകൾ വരുന്നുണ്ട്. പിന്നെ കൂൺ കൃഷിയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷ കണ്ടുവരുന്നത്, കാരണം കൂൺ ഗ്രാമം പദ്ധതിയൊക്കെ വന്ന ശേഷം കൂൺ കൃഷിക്ക് ഒരുപാട് അപേക്ഷ വരുന്നുണ്ട്. പിന്നെ പുതിയ തലമുറയിൽ ഒരുപാട് അഭ്യസ്തരായ, പ്രത്യേകിച്ച് IT ഫീൽഡിൽ നിന്ന് ആൾക്കാരൊക്കെ ഫോം ഓട്ടോമേഷൻ രംഗത്തേക്ക് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. പിന്നെ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, പിന്നെ ഹൈടെക് അഗ്രിയിലോട്ട് നല്ലൊരു ട്രെൻഡ് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഈ ട്രെൻഡ് നിലനിൽക്കാൻ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ 6% പലിശയ്ക്ക് ഒരു വായ്പ എടുത്താൽ നമുക്ക് തിരിച്ചടവും ബാധ്യത, നമുക്ക് കടബാധ്യതയും കുറയുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് കൂടുതൽ സംരംഭകർ ഈ ഇതിലോട്ട് വരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാന്ന് വെച്ചാല്, വേറെ ഏത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്കീമില് പലിശ അല്ല സബ്സിഡിയോ ഗ്രാന്റോ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കും AIF വായ്പ എടുക്കാം.
1: വേറെ ഏതെങ്കിലും ലോൺ എടുത്താലും ഇതിൽ അത് ബാധകമാവില്ല.
0: ഇപ്പൊ PMFME ഒരാൾക്ക് 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം സബ്സിഡി ഉണ്ടെന്ന് വെച്ചോളൂ, അയാൾ അഗ്രി ഇൻഫ്രാ ഫണ്ടിലും എൻറോൾ ചെയ്യുകയാണെങ്കിൽ അഗ്രി ഇൻഫ്രാ ഫണ്ടിന്റെ 6% പലിശയ്ക്ക് വായ്പ
1: എലിജിബിൾ ആണ്.
0: ഈ സബ്സിഡി അതും
1: എലിജിബിളാണ്. സാർ, ഇതിന്റെ ഒരു സ്കീമിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ സാർ എന്തുവാണ് ഇത് കാണുന്നത്? ഇതെങ്ങനെ എത്രത്തോളം നമുക്കിത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഒരു എക്കണോമിക്കിലും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു യൂത്ത് എന്റർപ്രീനേഴ്സിന് വേണ്ടിയും? ഇതിനെ
0: നമ്മുടെ സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഏകദേശം 4000 യൂണിറ്റുകൾ സ്ഥാപിതമായിട്ടുണ്ട്. പിന്നെ ഈ 4000 യൂണിറ്റില് വേറൊരു മറ്റൊരു വശം കൂടെ വെച്ചാല് ബാങ്കുകളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലൊരു

0: വായ്പ കൊടുക്കാനുള്ള മേഖലയാണ്. കാരണം എൻ ഡി എ ലെവല് 1% താഴെയാണ് ഈ സെക്ടറിൽ, കാരണം പലിശ കുറവായുണ്ട്. വേറെ ഒരു സെക്ടറിലും ഇല്ലാത്ത എൻ ബി എ ആണ് നിഷ്ക്രിയ ആസ്തി വളരെ കുറവ്. അപ്പൊ ബാങ്കുകൾക്ക് ധൈര്യമായിട്ട് സന്തോഷത്തോടെ വായ്പ എടുക്കുന്ന മേഖലയായിട്ട് മാറി എ എഫ്.
1: അപ്പൊ ഇതെന്തായാലും ഒരു
0: അതിന്റെ ഭാവിയെ പറ്റി പറയുവാണെങ്കിൽ, ഇപ്പൊ ഈ 2 കോടി എന്നുള്ളത് ഒരു പക്ഷേ ഈ സ്കീം അടുത്ത വർഷം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ഇത് വീണ്ടും
1: കൊണ്ടുവരുമ്പോൾ
0: ഈ അപ്പർ ക്യാപ് 2 കോടി, അതായത് മേൽ പരിമിതി 2 കോടി എന്നുള്ളത് കൂട്ടാനും പലിശ നിരക്കിന്റെ മാറ്റം വരുത്താനും അങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു. ഒരു പക്ഷേ വന്നേക്കും, വരാൻ കാര്യമുണ്ട്. കാരണം വെച്ചാൽ 100,000 കോടി വിഭാവനം ചെയ്ത സ്ഥാനത്ത് ഈ ഇന്ത്യ ഒട്ടൊക്കെ ഏകദേശം 80,000 കോടിയോളം കൊടുത്തു കഴിഞ്ഞു. ഏകദേശം ഒരു 20,000 കോടിയുടെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ സ്കീം ഒരു സക്സസ് തന്നെയാണ് തീർച്ചയായിട്ടും. 100,000 കോടി വിഭാവനം ചെയ്ത സ്ഥാനത്ത് ഈ ഡിസംബർ മാസത്തിൽ തന്നെ 80% 80% കൈവരിക്കാമെങ്കിൽ സ്കീമിനൊരു ഒരു സ്വീകാര്യത ഉണ്ടെന്നാണ് 100% നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം വെച്ചാല് തൊഴിലവസരങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ 3,900 യൂണിറ്റ് കേരളത്തിൽ വന്നു കഴിഞ്ഞു. ശരാശരി ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന കണക്കായി. പല മേഖലകളിലും 40-50 പേരുള്ള യൂണിറ്റുകളുണ്ട്. ശരാശരി 10 എടുത്താലും ഏകദേശം നല്ലൊരു സംരംഭകർക്കുള്ള നല്ലൊരു അവസരമായിട്ട്
1: മാറുകയാണ്.
0: പിന്നെ ഇതുമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പൊ മാർക്കറ്റിംഗ് ആൾക്കാര്, ഇപ്പൊ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ കണക്കെടുത്താലും പാക്ക് ചെയ്യുന്ന ആൾക്കാരെ കണക്കെടുത്താലും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ കൈനീട്ടി സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
1: സാർ, ലാസ്റ്റില് ഒരു മെസ്സേജ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി എന്തു പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
0: അല്ല, കർഷകരെയും സംരംഭകരെയും സംബന്ധിച്ചോളം നമ്മൾ ഒരിക്കലും ഒരു മാർക്കറ്റ് നിശ്ചയിക്കുന്ന രീതിയിൽ നമ്മൾ പോകരുത്. കമ്പോളം നമ്മളെ ഭരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. കാരണം നമ്മുടെ ഉൽപ്പന്നത്തിന് പരമാവധി വിലയും അതിൽ നിന്ന് ആദായവും കണ്ടെത്തുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ അവകാശമാണ്. അപ്പം അതിനിങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പരമാവധി ലാഭവും, പിന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്താനും നമുക്ക് തീർച്ചയായും സാധിക്കും. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. സ്കീമിനെ പറ്റി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അവലോകനം, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായും സജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതാണ്.
1: ബിജുകുമാർ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
0: നന്ദി സാർ, നന്ദി.
2: കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഇതേക്കുറിച്ച് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്റ്റേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ടീം ലീഡർ ബിജുകുമാർ ഡി എസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൺമറഞ്ഞു പോയ ചിരട്ടത്തവികൾ. നമുക്കറിയാം, പണ്ട് സദ്യവട്ടങ്ങളുടെ ദേഹണ്ണത്തിനും മറ്റും എന്തിന് വീടുകളിൽ പോലും ചിരട്ടത്തവി സുലഭമായി കണ്ടിട്ടുണ്ട്. അവർക്ക് സ്റ്റീൽ തവിയും അലുമിനിയം തവിയും മറ്റും അപ്രാപ്യമായതുകൊണ്ടാണോ അവർ ചിരട്ടത്തവികൾ ഉപയോഗിച്ചിരുന്നത്? ഇതിനുത്തരം ഇപ്പോഴത്തെ ചിരട്ട പൊട്ടിച്ചിട്ട് വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയ്ക്കൊക്കെ ആശ്വാസമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നാം ചെയ്യുന്ന പ്രയോഗങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. എന്തിന് പഴപ്രഥമൻ വെക്കുമ്പോൾ പോലും പഴം നല്ലതുപോലെ ഉടഞ്ഞു ചേരാൻ അവർ ഒരു പൊതിച്ച തേങ്ങയും കൂടിയിട്ട് ഇളക്കുമായിരുന്നു. ഇന്നും ഖാദി ഗ്രാമോദ്യോഗ കടകളിലും എത്നിക് ഷോപ്പിലുമെല്ലാം ചിരട്ടത്തവി ലഭിക്കുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം വാങ്ങിവെച്ചാൽ അസലായി. പുളിയുള്ള ആഹാര സാധനങ്ങളും സാമ്പാർ പോലുള്ളവയുടെ പാചകത്തിനും അതുപയോഗിക്കാം. കാലക്രമത്തിൽ തേഞ്ഞുപോയാൽ സന്തോഷിക്കാം. കുറച്ചു കുറച്ച് ഈ ചിരട്ട നിങ്ങളും വീട്ടുകാരും കഴിച്ചു കഴിഞ്ഞു. ഷുഗറിനെയും കൊളസ്ട്രോളിനെയും മറ്റും പേടിക്കാതെ ജീവിക്കാം.
2: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർ വിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർ വിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്

0: കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെല്ലിന് ചിരപ്പ് പൊട്ടുന്ന പരുവത്തിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് പ്രതിവിധിയായി ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ജലലഭ്യതയനുസരിച്ച് നെൽപ്പാടങ്ങളിൽ മേൽവളം ചേർക്കാം. ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ വളം ചേർക്കാൻ ശ്രദ്ധിക്കണം. നെല്ലിലുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ 1 kg സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി, 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് കണ്ടത്തിൽ ഇട്ടുകൊടുക്കണം. വിരിപ്പൂ കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോള അഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ കഴിയും. ഇതിന് 1 kg വിത്തിന് 10 g കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി സ്യൂഡോമോണസ് ലായനി ഉണ്ടാക്കാം. മഴക്കാലത്ത് ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പച്ചവാട്ടം. ഇതിനെതിരെ കൃഷിയിടങ്ങളിൽ നീർവാർച്ച ഉറപ്പുവരുത്തുകയും തടങ്ങളിൽ രോഗബാധ കണ്ടാലുടൻ രോഗബാധിതമായ ചെടികൾ അവയുടെ ചുവട്ടിലെ മണ്ണോടെ പിഴുതുമാറ്റുകയും ചെയ്യണം. ഇതിനുശേഷം വാരങ്ങളിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് 1 kg സ്യൂഡോമോണസ്, 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് വാരങ്ങളിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡ് നെല്ലിലെ ഏത് കീടത്തിനെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: ഓല ചുരുട്ടിപ്പുഴു. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി. പുതിയ കൂട്ടുകൃഷി പദ്ധതിക്ക് തുടക്കമാകുന്നു. ഏനാദിമംഗലം പഞ്ചായത്തിലെ തിരുമങ്ങാട് തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൂട്ടുകൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം ജൂൺ 23 രാവിലെ 11 മണിക്ക് വിത്തുനടീൽ ഉത്സവത്തോടെ നടക്കുന്നു. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിനായി CHM പദ്ധതിയിൽ സോളാർ ഫെൻസിംഗ്. പഞ്ചായത്തിന്റെ സമഗ്ര തരിശുനില കൃഷി പദ്ധതി പ്രകാരം ഹെക്ടറിന് 37,000 രൂപ വീതം ധനസഹായം. BDP പദ്ധതി വഴി എല്ലാതരം പച്ചക്കറി തൈകൾക്കും ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകളും ലഭ്യമാക്കിയാണ് ഈ കാർഷിക മുന്നേറ്റം.

ഓണത്തിനൊരു കമ്പിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447247829 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസ് ഹൈബ്രിഡ് തൈകൾ തയ്യാറാക്കിയിട്ടുണ്ട്. 100 എണ്ണത്തിന് മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് വില 4.5 രൂപയും 100-ൽ താഴെ തൈകൾക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ റാസ് സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447698643 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-2762-0500 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ഹയർ സെക്കൻഡറി അഥവാ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, പ്രായം 1/6/2026, 18-നും 40-നും ഇടയിൽ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം 2026 ജൂൺ 20 വൈകിട്ട് 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്ഷീരവികസന വകുപ്പ് പട്ടം, തിരുവനന്തപുരം 6950004 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടിക്കാഴ്ചയ്ക്ക് അർഹരായവരുടെ പട്ടിക ജൂൺ 23 രാവിലെ 11 മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തും. കൂടിക്കാഴ്ച ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ക്വാളിറ്റി കൺട്രോൾ ഓഫീസറുടെ കാര്യാലയത്തിൽ വച്ച് നടത്തുന്നതാണ്. ഫോൺ 9446453247, ഇമെയിൽ qzotvm@diary@kerala.gov.in. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിങ്കര 20,000, കായംകുളം 19,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിങ്കര 18,000, പുത്തൂർ 13,100, കുരുമുളക് അൺഗാർബിഡ്, നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000, കൊച്ചി 69,100, കൊച്ചി കുരുമുളക് ഗാർബിഡ് 71,100, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,300, റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500, പുനലൂർ 26,300, പുത്തൂർ 26,000, കോട്ടയം 23,500. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

ആകാശവാണി ഇപ്പോൾ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ

0: അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: യേ റോജ്ഗാർ യോജന സാമാന്യ തോർ പർ സോചേ ജാനെ വാലി റോജ്ഗാർ യോജന സേ ബഹുത് ആഗേ ബഡ്കർ പെഹ്ലി നോക്കരി പാനേ വാലി യുവാകെ സപ്നോ കോ ശക്തി ദേനേ വാലി യോജന ഹൈ. യേ യുവാ ഓർ ഉദ്യോഗോ കെ ബീച്ച് ഏക് മജ്ബൂത് സേതു ബനാനേ വാലി യോജന ഹൈ.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
2: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും.

0: ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കൽ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
2: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികം അല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവിൽ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കാർഷിക മേഖലയ്ക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിൽ ഞങ്ങൾ കേട്ടു. പക്ഷേ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ വി ബി ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 മണിക്ക് ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി ഇപ്പോൾ യുവവാണി.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും ഈ മേഖലയിൽ പുരോഗതിക്കായി കൈക്കൊണ്ട ശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിക്കുന്നത് ശ്രേയ സുരേഷ് നായർ.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രേയ സുരേഷ് നായർ. ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കണമെങ്കിൽ അതിന്റെ ആയുധശേഖരം നോക്കേണ്ട ആവശ്യമില്ല, അവിടുത്തെ യുവതയും വിദ്യാഭ്യാസ സംവിധാനവും നോക്കിയാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യ ഈ മേഖലയിൽ നടത്തിയ ഒരു യാത്ര, പുതിയ നയങ്ങളായിക്കോട്ടെ, പദ്ധതികൾ, ഡിജിറ്റൽ റെവല്യൂഷൻ, ഇതൊക്കെ ശരിക്കും ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് നമ്മുടെ യൂത്തിൽ നിന്ന് തന്നെ ഇന്ന് അറിയാം. എന്നോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് 3 മൈ ഭാരത് വോളന്റിയേഴ്സ് ആണ്, ശില്പ, അഖില ആൻഡ് നിഖിൽ. ആദ്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
2: നമസ്കാരം, ഞാൻ ശില്പ ജി എസ്, തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഐ എം ആൻ ആർക്കിടെക്ട്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് നാഷണൽ ലെവൽ പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഈ വർഷം.
3: നമസ്കാരം, എന്റെ പേര് അഖില വി കൃഷ്ണ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്വദേശിനിയാണ്. പ്രൊഫഷണലി ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ മൈ ഭാരത് വോളന്റിയർ ആയിരുന്നു.
4: നമസ്തേ, എന്റെ പേര് നിഖിൽ ആർ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയാണ്. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ അമൃതപുരയിലുള്ള അമൃത വിശ്വവിദ്യാപീഠം കോളേജിൽ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിയാണ്. ഞാൻ 2026 വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നാഷണൽ ലെവൽ കാൻഡിഡേറ്റ് കൂടിയായിരുന്നു.
1: ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മൈ ഭാരത് വോളന്റിയേഴ്സിൽ നിന്ന് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. കഴിഞ്ഞ 12 വർഷത്തില് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതില് നിങ്ങൾക്ക് ആസ് മൈ ഭാരത് വോളന്റിയേഴ്സ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണലി ഒരു ഗ്രൗണ്ട് ലെവൽ ഇമ്പാക്ട് ഏറ്റവും അധികം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് സ്കീംസിനെ പറ്റി പറഞ്ഞു തരാമോ?
3: ഓക്കെ ശ്രേയ, അതില് നമുക്ക് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗവൺമെന്റ് വരുന്നതിന് മുന്നേ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു മുഴുവനായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു മിനിസ്ട്രിയെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് മാറിയതോടെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതവും കാര്യക്ഷമവുമായി മാറി. ദെൻ ഇതിലൂടെ വേഗത്തിലൂടെ തീരുമാനങ്ങൾ, വ്യക്തമായ ബജറ്റ് വിനിയോഗം, സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ, ഇതെല്ലാത്തിനും മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു മിനിസ്ട്രിയിലൂടെ സാധിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തത് തന്നെ PM ശ്രീ സ്കൂൾ, അതായത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. 2022 ഈ ഒരു കേന്ദ്ര പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അടിസ്ഥാനമായിട്ടാണ് ഇന്ത്യയിലെ സ്കൂളുകളെ മോഡൽ സ്കൂൾസായി വികസിപ്പിക്കാനായിട്ട് നമ്മളൊരു ലക്ഷ്യം വെച്ചത് തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 14,500 സ്കൂളുകൾ ഇന്ത്യയിൽ ഇതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. 7,500 crore സ്കീം ലെവലിന് നമ്മളിത് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2026-27 7,500 crore തുടർച്ചയായി നിലനിർത്തി സ്കീം സ്പെൻഡിംഗ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെന്നാൽ, നമുക്ക് മുന്നേ നമ്മൾ പഠിച്ചിരുന്ന സ്കൂളുകളിലെല്ലാം നമുക്കറിയാം ഒരു പ്രത്യേകിച്ച് ഡിജിറ്റലൈസ് അങ്ങനെ ഒരു സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു PM ശ്രീ സ്കൂൾ പദ്ധതി വഴി നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമായിട്ട് മാറ്റുകയും ഒരു ഡിജിറ്റൽ ലേണിംഗിലൂടെ മാറ്റുകയും ദെൻ സയൻസ് ലാബ്, മാത്സ് ലാബ്, ലൈബ്രറീസ്, സ്പോർട്സ് ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള പല പല തരത്തിലുള്ള സവിശേഷതകൾ കൂട്ടി സ്കൂളുകളിൽ പല പല പദ്ധതികൾ ചേർത്ത് PM ശ്രീ സ്കൂൾ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്കൂളുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ നടത്തുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഗുണമേന്മയെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PM ശ്രീ പദ്ധതി നിലവിൽ വന്നത്. അതിന്റെ കൂടെ തന്നെ അടൽ ഇന്നോവേഷൻ മിഷൻ, അതായത് എയിം എന്ന് പറയും, ഇത് നമ്മൾ നീതി ആയോഗിന്റെ കീഴിലാണുള്ളത്. ഇതിൽ സ്റ്റെം ലാബാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ഇതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം. ഇതിൽ സർക്കാർ ലക്ഷ്യം എന്ന് പറയുന്നത് 50,000 ലാബുകളാണ് 5 വർഷത്തിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ വരുന്നതെന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ്, ഇപ്പം നിലവിൽ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന AI, 3D പ്രിന്റിംഗ്, ഇലക്ട്രോണിക് കിറ്റ്സ്, ലേൺ ബൈ ഡൂയിങ്, അതായത് ഹാൻഡ്സ് ഓൺ ലേണിംഗ്. നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുഞ്ഞിലെ മുതലേ ആ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് കുട്ടികൾക്കിടയിൽ ഒരു സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാനായിട്ട് ഇത് സഹായമാണ്.
5: അഖില ഓൾറെഡി മെൻഷൻ ചെയ്തു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇപ്പം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയൊരു പരിഷ്കാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അഥവാ NEP. 1986 ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ആദ്യ സമഗ്ര വിദ്യാഭ്യാസ നയമാണിത്. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, അതുപോലെ വിമർശനാത്മക ചിന്ത, തൊഴിൽ നൈപുണ്യം,

0: സമഗ്ര വ്യക്തിത്വ വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ഒരു നയം രൂപീകരിച്ചിട്ടുള്ളത്. പഴയ 10+2 വിദ്യാഭ്യാസ ഘടനയ്ക്ക് പകരം ഇപ്പോൾ 5+3+3+4 എന്ന ഒരു പുതിയ ഘടനയാണ് ഈ NEP 2020 അവതരിപ്പിക്കുന്നത്. സോ ഇതിലൂടെ നമുക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനും ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിച്ചു. 3-ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതശേഷി എന്നിവ ഉറപ്പാക്കുന്നതിന് ഈ ഒരു നയം പ്രത്യേക ഒരു ശ്രദ്ധ നൽകുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇനി കല, ശാസ്ത്രം, കൊമേഴ്സ് എന്നീ വിഭാഗങ്ങൾക്കിടയിലെ ഒരു കർശനമായ ഒരു വേർതിരിവില്ലാതെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ കഴിയും. കോഡിംഗ്, തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം എന്നിവയും ചെറുപ്പം മുതൽ തന്നെ ഇത് പരിചയപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്.
1: മുമ്പേ സൂചിപ്പിച്ചതുപോലെ

0: പറയേണ്ട ഒന്നാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്.
1: മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അഥവാ ABCID എന്നത് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ കോഴ്സുകൾ പഠിക്കുമ്പോഴും നമുക്ക് ക്രെഡിറ്റ്സ് കിട്ടാറുണ്ട്. പല വിദ്യാർത്ഥികളും നമുക്ക് അറിയാവുന്നതുപോലെ ചില സാഹചര്യത്താൽ അവരുടെ കോഴ്സ് നിർത്തിപ്പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പദ്ധതി ഒരു വലിയ പ്രയോജനമാകും. അതായത് സിമ്പിൾ ടേംസിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ, നമ്മൾ ഒരു ബാങ്കിൽ എങ്ങനെ പൈസ ഇടുന്നു അതുപോലെ തന്നെ നമ്മൾ ഏൺ ചെയ്ത, അതായത് നമ്മൾ പഠിച്ചെടുത്ത ക്രെഡിറ്റ്സ് എല്ലാം ഈ ABCID വരും. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും അത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിർത്തിയ പഠനം നമുക്ക് മറ്റു യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതൊരു ഫ്ലെക്സിബിലിറ്റി അവിടെ നമ്മളെ അവിടെ കൊണ്ടുവരാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് സംവിധാനം അല്ലെ. ഇതൊരു എന്താണ്, ഇടയ്ക്ക് നിർത്തേണ്ടി വന്നാലും നമുക്ക് ഈ ഒരു യോഗ്യതകൾ വെച്ച്, ഓൾറെഡി കിട്ടിയൊരു യോഗ്യത വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഓൺലൈൻ പഠനത്തിനും NEP നൽകിയിട്ടുള്ള ഒരു പ്രാധാന്യം. കൂടാതെ മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ പ്രാരംഭ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പഠനം കൂടുതൽ ഒരു സ്വീകാര്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അറിവ് നേടുക മാത്രമല്ല, ജീവിതത്തിനും തൊഴിലിനും സമൂഹത്തിനും തയ്യാറായ ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് NEP 2020 ഒരു പ്രധാന ലക്ഷ്യം. ഇനി പറയേണ്ടതൊന്നാണ് ഡിജിറ്റലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിജിറ്റലൈസേഷന്റെ പ്രാധാന്യം. ഇവിടെ പറയേണ്ട ഒരു പദ്ധതിയാണ് ദീക്ഷ. സ്കൂൾ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനായിട്ട് ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ, ഒരു ഇന്ററാക്റ്റീവ് ഉള്ളടക്കം, അധ്യാപക പരിശീലന മൊഡ്യൂളുകൾ എന്നിവ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ ദീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് PM E-Vidya. രാജ്യത്ത് ഏകീകൃത ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ PM E-Vidya എന്നുള്ളത്. ഓൺലൈൻ ക്ലാസുകൾ, TV റേഡിയോ അധിഷ്ഠിത പഠനം, QR കോഡ് കൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്.
1: അടുത്ത പദ്ധതിയാണ് സ്വയം. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കോളേജിൽ പോയാൽ അവിടെ കരിക്കുലം ഒരു ഫിക്സഡ് ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റും കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ കരിക്കുലം കൂടാതെ തന്നെ വേറെ പല സ്കില്ലുകളും നമുക്ക് അവിടുന്ന് എടുക്കാൻ സാധിക്കും. അതിനൊരു പ്ലാറ്റ്ഫോമാണ് സ്വയം. അതായത് നമ്മുടെ IIT, IIM തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ സൗജന്യമായി കുട്ടികൾക്ക് ഈ കോഴ്സുകൾ നൽകുന്നു. അപ്രകാരം നമ്മുടെ ഓരോ സ്ട്രീമിലേക്കുള്ള സ്കില്ല് അത് ശരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ ഈ പ്രോഗ്രാം നമ്മളെ സഹായിക്കും. അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് സ്വയം പ്ലസ്. ഈ സ്കീം പ്രകാരം ഈ തൊഴിൽ സാധ്യത, അതായത് ഓരോ ഇപ്പോൾ നമുക്ക് അറിയാം AI, ഡേറ്റ സയൻസ് അതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആ സ്കില്ലുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതെങ്ങനെ തൊഴിലിലേക്ക് കൊണ്ടുവരാം, ആ സ്കില്ലുകൾ എങ്ങനെ തൊഴിൽ ഉപയോഗിക്കാം എന്നൊരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയതാണ് ഈ സ്വയം പ്ലസ്. നമ്മൾ ഈ പ്രോഗ്രാംസിന്റെ എല്ലാം ഒരു ഇമ്പാക്ട് നോക്കിയാൽ ഈ നമ്മുടെ നാട്ടിലെ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇപ്പോൾ ഒരു വലിയ ബൂം. ഇപ്പോൾ നമ്മൾ ഓരോ കോഴ്സുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയി പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പണ്ടുവട്ടെ പറയാറുണ്ട്, പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര വലിയ ആളായാലും നമുക്ക് പുതിയ കാര്യങ്ങൾ അത് ഫ്രീ ആയി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ നമുക്ക് അത് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും അത് നമ്മുടെ ജോലിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനും ആ പ്രകാരം നമ്മുടെ രാജ്യത്തിനെ വളർത്താനും നമുക്ക് പ്രോഗ്രാംസ് കൊണ്ടെല്ലാം സാധിക്കും.
0: നിഖിൽ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊന്നാണ് IIT ആപ്പും പോർട്ടലും. ഈ IIT പഠനം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ 13 ഭാഷകളിൽ ഗുണനിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ആപ്പിലൂടെ ലഭ്യമാകുന്നുണ്ട്. മറ്റൊന്നാണ് ജിയാൻ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം ഉയർത്തുന്നതിനായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. തുടക്കമെന്ന നിലയിൽ IIT IIM കേന്ദ്ര സർക്കാർ സർവകലാശാലകൾ, NIT ഇവിടെയൊക്കെയാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
2: അപ്പൊ ഇവിടെ സ്വയത്തെ പറ്റിയും ABCID പറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പോ സ്വയം പറഞ്ഞപ്പോ ഞാൻ ഓർത്തായിരുന്നു, നമ്മുടെ AI റെവല്യൂഷന് ശേഷം എഡ്യൂക്കേഷൻ സെക്ടർ ഇന്ന് നമുക്ക് കുറച്ച് നാള് മുന്നേ നമുക്ക് പരിചയം ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സെക്ടർ അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ പോളിസീസിലോട്ട് AI ഇന്റഗ്രേഷൻ ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയിട്ടുണ്ട്, അപ്പൊ അതിനെങ്ങനെയാണ് ആ ഇന്റഗ്രേഷൻ നടന്നിട്ടുള്ളത്?
3: അതായത് ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി പോർട്ടലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വയം, സ്വയം പ്ലസ് അതെല്ലാം. അതിനെല്ലാം കുറച്ചുകൂടെ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, അതായത് AI എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാസാഗരത്തെ നമ്മുടെ ഇന്ത്യയിലേക്ക്, അതായത് കുട്ടികളുടെ ഇടയിലേക്ക് അത് എങ്ങനെയെല്ലാം നല്ലതുപോലെ യൂസ് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സോർ എന്ന് പറയും, SOAR, സ്കില്ലിംഗ് ഫോർ AI റിറ്റ്നസ്. അതായത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അതിന്റെ AI കോൺസെപ്റ്റ്, അതിന്റെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠന വിഷയത്തിൽ ചേർത്ത് ഏകദേശം ഒരു 15 മണിക്കൂർ മൊഡ്യൂളിലൂടെ അവരുടെ പഠന വിഷയത്തിലൂടെ ചേർത്ത് ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ടായി.

0: ഉണ്ടാക്കി വളർത്തിയെടുത്തോണ്ട് വരിക എന്നുള്ളൊരു ഇതിലെ സോർ എന്നുള്ളൊരു സ്കീം ഇന്ത്യ ഗവൺമെന്റ് ജൂലൈ 2025 അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു രാജ്യത്തെ തന്നെ AI മേഖലയെ ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ട് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്.
1: അപ്പൊ AIനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ നമ്മൾ ഈ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് സ്കില്ല് എന്നുള്ളത്. കാരണം പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ സ്കിൽഡ് ആയിരിക്കണം ഒരു ജോബ് വേണം എങ്കിൽ. അപ്പൊ എങ്ങനെയാണ് സ്കിൽ ഡെവലപ്മെന്റും ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അതിലൊരു ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്?
0: അതില് നാഷണൽ കരിയർ സർവീസ് അതായത് NCS എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഇന്ത്യ ഗവൺമെന്റ് 2015 കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ഒരു എംപ്ലോയ്മെന്റ് പോർട്ടലാണ് സത്യത്തിൽ. അതായത് ജോബ് സീക്കേഴ്സ്, എംപ്ലോയേഴ്സ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയെ അത് ഒരുമിപ്പിച്ചിട്ട് ഒരു പോർട്ടലാക്കി അത് എടുത്തിട്ടുണ്ട്. ഏകദേശം 2025 വരെ 6 crore ജോബ് സീക്കേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 54 lakh എംപ്ലോയേഴ്സ് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. 8 crore വേക്കൻസീസ് മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. 2022-23 മാത്രം 35.7 lakh വേക്കൻസീസ് രേഖപ്പെടുത്തി. അതൊരു റെക്കോർഡ് ലെവലായിട്ടുള്ള വേക്കൻസീസ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 2024 20 lakh ആക്റ്റീവ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലും നമ്മൾ ജോബ് സീക്കേഴ്സ് ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ പ്രൈവറ്റ് ജോബിൽ നമ്മൾ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ അയക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു ഗവൺമെന്റ് ഒരു ട്രസ്റ്റഡ് പോർട്ടൽ എന്നുള്ള രീതിയിൽ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി നാഷണൽ കരിയർ സർവീസ് എന്നുള്ളത്. ജോബ് സീക്കേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ഗവൺമെന്റ് പ്ലസ് പ്രൈവറ്റ് ജോബ്സിന് ഒരുമിച്ച് നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അതായത് ഒരു എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മളിത് സഹായിക്കും. കരിയർ ഗൈഡൻസ്, അപ്രന്റീസ്ഷിപ്പ്, ഇന്റേൺഷിപ്പ് ഇത് തരത്തിലുള്ള എല്ലാ തരത്തിലും നമുക്കത് ഭയങ്കര സഹായകരമായിട്ടുള്ള ഒരു പോർട്ടലാണ് നാഷണൽ കരിയർ സർവീസ്.
2: അടുത്തൊരു നമ്മുടെ ഒരു മേഖലയാണ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ കുട്ടികളും യുവാക്കളും എല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഇന്ത്യയിലെ യുവാക്കളിൽ 6.1 crore വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളുടെയും പോപ്പുലേഷനെക്കാട്ടി കൂടുതൽ യൂത്ത് മാത്രമാണ് ഹയർ എഡ്യൂക്കേഷനായിട്ട് പോകുന്നത്. ഈ യൂത്താണ് നമ്മുടെ ഭാവി ഇന്ത്യയെ നയിക്കേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പോർട്ടൽ. ആ പോർട്ടൽ വഴി നമുക്ക് അറിയാം ചില വിദ്യാർത്ഥികൾ ഫിനാൻഷ്യലി കുറച്ച് വീക്ക് ആയിരിക്കും. പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ പല ബാങ്കുകൾ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ലോൺ സാങ്ഷൻസ് കൊടുക്കുക അങ്ങനെയുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ഗവൺമെന്റ് സൂപ്പർവിഷൻ ഉണ്ടാവും. അതുകൊണ്ട് ബാങ്കുകൾക്ക് നമ്മളെ ഒരു തരത്തിലും കബളിപ്പിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതൊരു എപ്പോഴും ഗവൺമെന്റിന്റെ ഒരു സൂപ്പർവിഷൻ ഇതിന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വിശ്വാസ്യതയോടെ എല്ലാ കാര്യങ്ങളും ഈ പോർട്ടൽ വഴി ചെയ്യാവുന്നതാണ്.
1: അപ്പൊ ഇവിടെ ഈ പാനലിൽ ഇരിക്കുന്നതിൽ നമ്മള് 4 ആൾക്കാരിൽ 3 ആൾക്കാരും സ്ത്രീകളാണ്. അപ്പൊ നാരി ടു നാരായണി എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ ആകണമെങ്കിൽ സ്ത്രീ ശാക്തീകരണം ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വിമൻ ആൻഡ് മൈനോറിറ്റി ഡെവലപ്മെന്റ് ഓഫൻ നമ്മൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് സംസാരിക്കുന്ന 2 വിഷയങ്ങളുമാണ്. കഴിഞ്ഞ 12 years ആ ഒരു ഫ്രണ്ടിൽ എങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് പെർഫോം ചെയ്തിട്ടുള്ളത്?
3: വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ശ്രേയ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിദ്യാഭ്യാസമുള്ള സ്ത്രീ ശക്തമായ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും അടിത്തറയാണ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഓൾറെഡി തന്നെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഗവൺമെന്റ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അതുപോലുള്ള പദ്ധതികൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വലിയൊരു എൻകറേജ്മെന്റ്, പ്രോത്സാഹനം തന്നെയാണ് നൽകുന്നത്. പെൺകുട്ടികളുടെ സ്കൂൾ പ്രവേശന നിരക്കും തുടർ പഠന നിരക്കും ഇതൊക്കെ ഇതുമൂലം വർദ്ധിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സുകന്യ സമൃദ്ധി യോജന. ഇതുപോലുള്ള പദ്ധതികളാണെങ്കിൽ പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനായി മാതാപിതാക്കളെ സാമ്പത്തികമായി തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്ന 10 years താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്കായി പരമാവധി പലിശ നിരക്കിൽ പ്രത്യേക ബാങ്ക് അക്കൌണ്ടിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നതാണ് ഈ ഒരു പദ്ധതിയുടെ കാതൽ. ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 1000 rupees ഏറ്റവും കൂടിയ നിക്ഷേപം 150,000 rupees. സോ ഇതില് പരമാവധി 14 years നിക്ഷേപം നടത്തേണ്ടത്. ഇന്ന് ഇന്ത്യയിലെ നിരവധി സർവകലാശാലകളിലും കോളേജസിലും പെൺകുട്ടികളുടെ പ്രവേശനം ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ മെഡിസിൻ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സിവിൽ സർവീസ് ആയിക്കോട്ടെ, ഗവേഷണം, സംരംഭകത്വം തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ത്രീകൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. ഒരു വികസിത ഭാരതത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും നേതൃത്വവും വളരെ നിർണായകമാണ്. സോ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെയും ഒരു രാജ്യത്തിന്റെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി തന്നെ മാറുന്നു.
2: അടുത്തതായി നമുക്ക് ഈ വിദ്യാഭ്യാസത്തിലുള്ള മാറ്റങ്ങൾ, അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ. നമ്മൾ പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നുണ്ട് പെൺകുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകാറില്ല, പോയാൽ തന്നെ ഒരു 4th class അവിടെ നിർത്തുക എന്നൊരു ഇതുണ്ടായിരുന്നു.

0: അപ്പോഴാണ് നമ്മുടെ സർക്കാർ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. അപ്രകാരം പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വൻതോതിൽ വർദ്ധിക്കുകയുണ്ടായി. അവർ ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല ഉന്നത സ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ വരികയും ചെയ്യുന്നു. നമ്മൾ നോക്കിയാൽ പണ്ട് നമ്മൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു അനുപാതം നോക്കിയാൽ ആൺകുട്ടികൾ വളരെ മുന്നിലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജെൻഡർ പാർട്ടി ഇൻഡെക്സ്, അതായത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിദ്യാഭ്യാസത്തിൽ ഏകദേശം സമാനമായ ഒരു റേഷ്യോയിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. അതൊരു നല്ല സൂചനയാണ് തരുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ പദ്ധതികളെല്ലാം ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയ UN, യൂണിസെഫ് പോലെയുള്ള പല സംഘടനകളും ഇതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പല ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വളർച്ച അവരുടെ ശരാശരിയേക്കാൾ ഏറ്റവും മുകളിലാണ്. അതൊരു നല്ല ഈ പദ്ധതി നമ്മൾ എങ്ങനെ നടപ്പാക്കി അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ ഒരു നേർ ചിത്രമാണ് ഈ റിപ്പോർട്ടുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്.
1: അതിൽ നമുക്ക് ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യ ഗവൺമെന്റ് പരിചയം കാണത്തില്ല എടുത്തൊരു രണ്ട് സ്കീമുകളായിരുന്നു നൈ, മൻസിൽ ആൻഡ് ഉസ്ത. അതായത് ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ ഉപജീവന സംരംഭമാണിത്. അതായത് നൈ മൻസിൽ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ന്യൂനപക്ഷ സമുദായ യുവാക്കൾക്ക് നാഷണൽ ഓപ്പൺ സ്കൂൾ പോലുള്ള ഔപചാരിക വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ 8-ാം ക്ലാസ്സോ 10-ാം ക്ലാസ്സോ സർട്ടിഫിക്കറ്റ് നേടുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ദൌത്യം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഉസ്താദ് എന്ന സ്കീമിലൂടെ നമ്മുടെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ പാരമ്പര്യ കലകളും കരകൌശല വേലകളും സംരക്ഷിക്കുന്നതിന് ഭാരതത്തിന്റെ വൈഭവം മെച്ചപ്പെടുത്തുകയും അതിനുള്ള പരിശീലനം നൽകുന്നതാണ് ഈ ഉസ്താദ് എന്നുള്ളത്. ഈ രണ്ട് സ്കീമുകളിലും നൈ മനസ്സിൽ സ്കീമിലാണെങ്കിൽ 30% സീറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. ഉസ്താദ് എന്നുള്ള സ്കീമിലാണെങ്കിൽ 33, അതായത് കുറഞ്ഞത് 33% സീറ്റുകൾ ന്യൂനപക്ഷ സമുദായങ്ങളിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് മാറ്റിവച്ചിരിക്കുകയാണ്. വിമൻ എംപവർമെന്റ് എന്നുള്ളതിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് ഈ രണ്ട് സ്കീമിലൂടെ എന്തായാലും നമ്മുടെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടായിരിക്കുന്നത്.
2: അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ കുറെ പോളിസീസ് കേട്ടു, സ്കീംസ് കേട്ടു. എങ്ങനെ AI പോലെ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ഇൻസ്റ്റന്റ്ലി നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാം എന്നൊക്കെ കേട്ടു. അപ്പൊ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ മൈ ഭാരത് വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന യൂത്തിനോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്?
3: ആക്ച്വലി വിദ്യാഭ്യാസം എന്നത് ഒരു സർട്ടിഫിക്കറ്റോ ജോലിയോ നേടാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യലും, അത് ഒരു വ്യക്തിയുടെ ചിന്താശേഷിയും സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരു വളർത്തുന്ന ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സോ ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറയാണ് ഈ വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസ നയങ്ങളുടെ വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് ചേഞ്ച്, ഒരു പോസിറ്റീവ് മാറ്റം, ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന നില. സോ അതിന് സമത്വം, ഗുണനിലവാരം, നൈപുണ്യ വികസനം എന്നിവയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നമ്മുടെ പോളിസീസ് ആയാലും സ്കീംസ് ആയാലും ഒക്കെ കൊണ്ടുവരണം. ഇതിലൂടെ നമുക്ക് വിദ്യാഭ്യാസ മേഖലയെ മറ്റൊരു തലത്തിലേക്ക് തന്നെ നയിക്കാൻ പറ്റും.
1: അതെ, ശില്പ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അതില് നമുക്കറിയാം നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അവര് പറഞ്ഞിരുന്ന ഏറ്റവും നീചമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഭാരതത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തകർത്താൽ മതി. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു നമ്മുടെ ഭാരതത്തിലുള്ള വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, നളന്ദയും തക്ഷശിലയും ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റീസും കോടാനുകോടി ആൾക്കാരെ അവിടെ ഇൻവോൾവ്ഡ് ആക്കി, അത്രയും ലൈബ്രറീസ്, അത്രയെല്ലാം കോടിക്കണക്കിന് ശേഖരണം
3: ഫെസിലിറ്റീസ്,
1: അതെ അത്രയും ഫെസിലിറ്റീസ് എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിരുന്നു സത്യം പറഞ്ഞ ഭാരതം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തെ ബേസ് ആയിട്ടുള്ള ഇത് തന്നെ തകർക്കാൻ സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പൊ അതില് ഈ ഒരു കമ്മിറ്റ്മെന്റ് വളർത്തിയെടുക്കാനായിട്ട് ഒരു സിവിക് സെൻസ്, അത് നമ്മൾ ഈ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ മൈ ഭാരത് വോളണ്ടിയേഴ്സിലും അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്തിലൂടെയും എഡ്യൂക്കേഷൻ സ്കൂളിലൂടെ എല്ലാം കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്, റെസ്പെക്ട്, ബഹുമാനം കൊടുക്കുക, തുല്യത, ഇതെല്ലാം എഡ്യൂക്കേഷനിലൂടെ, അത് ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ്, ഈ ഡിജിറ്റലൈസേഷൻ, ഇതെല്ലാം ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വീട്ടിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുന്നതും എല്ലാം വീട്ടിലേക്കാളും സ്കൂളുകളിലും നമ്മുടെ എഡ്യൂക്കേഷൻ ഹബ്ബുകളിലൊക്കെ ആയി. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന നമുക്കൊരു പാഠമുണ്ട്. ആ പാഠം എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു നല്ല പാഠത്തിനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നല്ല നല്ല മൊഡ്യൂൾസും നല്ല നല്ല ഒരു സ്കീമും കാര്യങ്ങളും ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ആ ഒരു നല്ല സ്വഭാവം അല്ലെങ്കിൽ ഒരു ഗുഡ് ക്യാരക്ടർ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല ഗുഡ് ക്യാരക്ടർ ആയിട്ട് മാറണമെന്നല്ല, പക്ഷേ എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് എത്രയെല്ലാം നമ്മളിനി വളർന്ന് വലുതായാലും ഒരു എളിമ കാര്യങ്ങളെല്ലാം അത് കിട്ടും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെന്റ് മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള ഡീപ് റൂട്ടിലോട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അത് മാക്സിമം എല്ലാവരിലും എത്തി അവരെ യൂട്ടിലൈസ്

0: ചെയ്യുക, യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് എന്തെല്ലാം മെറിറ്റുകളുണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്, അതിനെങ്ങനെയെല്ലാം മാറ്റണം എന്നുള്ളൊരു സജഷൻ നമുക്കത് മുന്നോട്ട് വയ്ക്കാൻ പറ്റും.
1: അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യമുണ്ട്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലും ആവണം, ഒരു മെന്റലി ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം. അതായത് ഒരു വ്യക്തിയുടെ ഒരു ഫുൾ രൂപീകരണമാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടി മാത്രമല്ല, ആ എഡ്യൂക്കേഷൻ പുറത്തുള്ള ആളുകൾക്കും അത് കൊടുക്കുക, അതായത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം പല ആളുകൾക്ക് ഇപ്പൊ പത്മ അവാർഡ്, അത് അർഹരായവര്, അതായത് ചെറിയ കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ, അത് അവർ സൊസൈറ്റിക്ക് കൊടുക്കുന്നു, അതുകൊണ്ടാണ് അവരെ നമ്മുടെ രാഷ്ട്രം അംഗീകരിക്കുന്നത്. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ പഠിച്ച സ്കില്ല് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക, അവരെയും കൂടെ സഹായിക്കുക, അങ്ങനെ അവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു. അത് അവരും മറ്റാർക്കെങ്കിലും അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഡ്രഗ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾ എങ്ങനെ എന്ത് പഠിച്ചു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കാണും, അപ്പോൾ അവർക്ക് അതെ അവരുടെ മനസ്സിലൊരു തോട്ട് വരും, തെറ്റല്ലേ, അങ്ങനെ ഒരു ബോധം വരുമ്പോൾ അവർക്ക് തന്നെ ഒരു ചേഞ്ച് ചെയ്യാൻ ഒരു മെന്റാലിറ്റി കൊണ്ടുവരും. അത് നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമായി ഇപ്പൊ പുതിയ എൻഇപിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു നല്ല ഡെവലപ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്.
0: നിഖിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം പകർന്നു നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കേട്ട് കേൾവിയിലുണ്ടായിരുന്ന ഈ ഗുരുകുല സംവിധാനം, അതായത് ആ ഗുരു അദ്ദേഹത്തിന് എന്തെല്ലാം കഴിവുണ്ടോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അത് പകർന്നു നൽകുകയാണ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ആ ഒരു കഴിവ് പകർന്നു നൽകുന്നുണ്ട്, എത്രത്തോളം അത് എഫക്റ്റീവ് ആയിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ അത് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്തുള്ള ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്രത്തോളം കുട്ടികളെ അത് എഫക്റ്റീവ് ആയിട്ട് ഈ റോൾ മോഡൽ പറഞ്ഞ പോലെ, ഇപ്പം നമുക്കറിയാം റോൾ മോഡൽ ആയിട്ട് വെച്ചിരിക്കുന്ന നമുക്ക് പല ആക്ടേഴ്സ് കാണും, ചിലപ്പോൾ കഥാകൃത്തുകളും പോയട്രി ഇവരൊക്കെ കാണും. പക്ഷെ അവര് നല്ലതായിട്ട് ചെയ്തപ്പോ ഈ ഡ്രഗിന്റെ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ പകർന്നു നൽകുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്.
2: അപ്പൊ ഇന്ന് നമ്മള് എഡ്യൂക്കേഷനെ പറ്റി പല പല പുതിയ പോളിസീസും എങ്ങനെയാണ് നമ്മൾ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ എന്താ പറയാ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ശില്പയ്ക്കും അഖിലയ്ക്കും നിഖിലിനും വലിയൊരു നന്ദി പറയട്ടെ. അപ്പൊ നിങ്ങളുടെ വോയിസ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ദിസ് ഇസ് ദ യൂത്ത് ഓഫ് ഇന്ത്യ, ആൻഡ് അതിലൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹോപ്പ്, ക്ലാരിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സെഷൻ ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ 12 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെയും ഈ മേഖലയിൽ പുരോഗതിക്കായി കൈക്കൊണ്ട ശ്രമങ്ങളെയും കുറിച്ചുള്ള ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ ജി എസ്, നിഖിൽ ആർ. ചർച്ച നയിച്ചത് ശ്രേയ സുരേഷ് നായർ. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
2: സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ നിതിക തമ്പി, ദീപാ സോമൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ശ്രീജ ബിശ്വാസ് എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ്. സാഹിത്യവേദിയിൽ ആദ്യം നിതിക തമ്പി അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത പുതിയൊരു ഞാൻ.

0: നിതിക തമ്പി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ശ്രീജ ബിശ്വാസ് അവതരിപ്പിക്കുന്ന കഥ ബിനാലയിൽ തെളിയാതെ.
1: ഇത്രയും നേരം നോക്കി നിന്നിട്ടും ആ ചെക്കൻ വന്നില്ലല്ലോ എന്ന് പെറുപെറുത്തുകൊണ്ട് അവർ ഗേറ്റിനരികിലേക്ക് നടന്നു. അപ്പോഴേക്കും ഒരു മണിയച്ചയോടെ സുരേഷ് അവിടെ എത്തി. സൈക്കിൾ ചവിട്ടി നിർത്തിയ ശേഷം പത്രമെടുത്ത് റോക്കറ്റാക്കി വിടാനുള്ള ശ്രമത്തിൽ. സുരേഷേ, നീ പത്രം ഇങ്ങോട്ട് എറിയണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നീ അവിടെ നിന്നെ. നനഞ്ഞ് വഴുക്കൽ പിടിച്ചു കിടക്കുന്ന തറയിലൂടെ അവർ

ഘോഷിച്ച് പതുക്കെ പതുക്കെ സുരേഷിനരികിലേക്ക് ചെന്നു. സുരേഷ്, നീ അടുത്ത മാസം എനിക്ക് പത്രമിടണ്ട. ഞാൻ ഒരു മാസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. പത്രം ഇടണ്ടെങ്കിലും നീ ഈ കാശ് വെച്ചോ, ഞാൻ തിരിച്ചു വരുമ്പോൾ പത്രം തരേണ്ടതല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടവർ 500 രൂപ സുരേഷിനു നേർക്കുനീട്ടി. വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടവൻ കാശ് വാങ്ങി പോക്കറ്റിൽ തിരുകി. ഒരു മാസത്തേക്ക് എങ്ങോട്ടാണ് യാത്ര? ബാംഗ്ലൂരിൽ മോന്റെ അടുത്തേക്ക്. കൊച്ചുമോൻ ഒരു ചിത്രപ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലാണ്. കൊച്ചുമോൻ, നിനക്ക് ചന്തുവിനെ അറിയില്ലേ? കുറച്ചു ദിവസം അവൻ ഇവിടെ ഉണ്ടായിരുന്നു. കൊള്ളാം, അറിയില്ലേന്നോ? പുള്ളിക്കാരന്റെ റീൽസ് എല്ലാം വൈറലല്ലേ? ഒരെണ്ണത്തിൽ ഞാനും ഉണ്ട്. ഫോട്ടോ എടുക്കലും റീൽസ് ഇടലുമാണ് ഹോബി. ഒരു ഫോട്ടോ പ്രദർശനം നടത്തുക എന്നത് അവന്റെ വലിയൊരു സ്വപ്നമാണ്. അതിനായി കുറച്ചുകൂടി ഫോട്ടോകൾ എടുക്കാനാണ് ഇവിടെ കുറച്ചു ദിവസം വന്നു നിന്നത്. അവന്റെ റൂം മുഴുവൻ ആൻസൺ ആഡംസിന്റെ ഫോട്ടോകളാണ്. അദ്ദേഹത്തെ പോലെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ ആവുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ഡ്രോയിങ് ടീച്ചറിന്റെ കൊച്ചുമോനല്ലേ. പിന്നെ ജയനും അവന്റെ മോഹങ്ങൾക്കൊന്നും എതിര് നിൽക്കാറുമില്ല. അതുകൊണ്ടാണല്ലോ ഒരു ക്യാമറയും കൊടുത്ത് അവന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഫോട്ടോയും എടുത്ത് റീൽസും അയച്ച് നടന്നാൽ മതിയോ എന്ന് ആര് ചോദിച്ചാലും ഒരേ ഉത്തരമാണ് അവന്, എന്റെ വഴികൾ എനിക്ക് വിട്ടുതരിക എന്ന്. അടുത്ത ബിനാലയിൽ അവന്റെ ചിത്രങ്ങളും ഉണ്ടാകും എന്ന് കടുത്ത ആത്മവിശ്വാസത്തിലാണ് ആള്. അതാണ് അവന്റെ ഏറ്റവും വലിയ സ്വപ്നവും. എല്ലാ ജീവികളോടും വലിയ സ്നേഹവും ഇഷ്ടവുമാണ് അവന്. മനുഷ്യന്റെ ചിത്രങ്ങളെക്കാൾ അവന്റെ കൈവശം കൂടുതലുള്ളത് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ്. ഉള്ളത് പറയണമല്ലോ, ജീവനുണ്ടെന്ന് തോന്നും അവനെടുത്ത ചിത്രങ്ങൾ കണ്ടാൽ. എന്നാണ് ബാംഗ്ലൂരിൽ പോകുന്നത്? എന്തായാലും ഒരാഴ്ച കഴിയും. ഒരാഴ്ചയോ? അങ്ങനെ വേഗം എല്ലാം ഇട്ടെറിഞ്ഞങ്ങ് പോകാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ മഴയിൽ പുരയിടത്തിന്റെ കിഴക്കേ വശത്തെ മതില് ഇടിഞ്ഞു വീണു. അതൊന്ന് കെട്ടാൻ പണിക്കാരെ വിളിച്ചിട്ടുണ്ട്. അത് കെട്ടിയില്ലെങ്കിൽ തെരുവുനായ്ക്കളെല്ലാം കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ചാടും. വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവറ്റകളെ കൊണ്ട്. പഞ്ചായത്തിലൊരു പരാതി കൊടുക്കാമായിരുന്നില്ലേ? എത്ര പ്രാവശ്യം പരാതി കൊടുത്തു. പരാതിയുമായി ചെല്ലുമ്പോൾ അവരുടെ മറുപടി നമ്മുടെ ജീവിതത്തിലേക്ക് കാർക്കിച്ചു തുപ്പുന്നത് പോലെയാണ്. നിയമക്കുരുക്ക്, ഫണ്ടില്ല, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അവർക്ക് നമ്മളെ ഒഴിവാക്കാൻ. വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ എല്ലാം? വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവർ നമ്മുടെ കാല് പിടിക്കും. ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാല് പിടിക്കും. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ജയൻ ഇന്നും വിളിച്ചില്ലല്ലോ. ഇനി ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പറ്റിയില്ലേ എന്നൊക്കെ ആലോചിച്ചു നോക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ഫോണിൽ അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കുന്നതിനു മുമ്പേ ജയൻ, അമ്മേ, ചിന്തു അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ മറ്റെവിടെയെങ്കിലും പോയതായി പറഞ്ഞോ? എവിടെയൊക്കെ പോയി എന്നറിയാമോ? കൂടുതൽ നേരവും സുനിതയുടെ വീട്ടിലായിരുന്നില്ലേ അവൻ? അവൻ അവിടെ വെച്ചെടുത്ത ഫോട്ടോയും റീൽസും ഒക്കെ ഞാൻ കണ്ടിരുന്നു. സുനിതയുടെ നമ്പർ മാറിയോ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അമ്മ എനിക്ക് അവളുടെ നമ്പറൊന്ന് വേഗം വാട്സാപ്പിൽ അയച്ചു തരൂ. എന്താ മോനെ, എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടയാൾ ഫോൺ കട്ടാക്കി. സുനിത, നിന്നെ ഇന്ന് ജയൻ വിളിച്ചോ? എന്നെ വിളിച്ച് വാലും തുമ്പുമില്ലാതെ എന്തൊക്കെയോ ചോദിച്ചു. നിന്റെ പുതിയ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജേട്ടാ അപ്പോൾ വെക്കേഷൻ ആയിരുന്നതുകൊണ്ട് കൂടുതൽ ദിവസവും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. മിക്കപ്പോഴും തലശ്ശേരിയിലായിരുന്നു. ഇവിടെ ശരിക്കും പറമ്പുള്ളതുകൊണ്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ വരും. ചിന്തുവും പലപ്പോഴും അവരുടെ കൂടെ വന്ന് കളിക്കുമായിരുന്നു. കളിയേക്കാൾ കൂടുതൽ ഫോട്ടോ എടുക്കലും റീൽസ് ഇടലും ഒക്കെ ആയിരുന്നു. ചിലപ്പോൾ ക്യാമറയും കൊണ്ട് ഔട്ട് ഹൗസിലേക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ 3-4 തെരുവുനായ്ക്കൾ എപ്പോഴും ഉണ്ടാവും. അതിലൊന്ന് പ്രസവിച്ചു കിടക്കുകയാണ്. കാണാൻ നല്ല രസമുള്ള കുട്ടികൾ. അതിന്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം പെഡിഗിരി കവറുമായി പോകുന്നത് കണ്ടു. എന്താ ജയേട്ടാ, സുനിത ഇപ്പോൾ അവയൊക്കെ അവിടെ ഉണ്ടോ? നീ അവിടെ പോയി നോക്കിയിട്ട് എന്നെ ഒന്ന് വിളിക്ക്. ശാന്തി, നീ കൂടെ ഒന്ന് വരൂ, നമുക്ക് ആ ഔട്ട് ഹൗസിൽ ഒന്ന് പോയി നോക്കാം. കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിലൂടെ അവിടെ എത്തിയപ്പോൾ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന 1-2 പെഡിഗിരിയുടെ കവറുകൾ മാത്രം. ആ കവറുകൾ കണ്ടില്ലേ, ഇതും കൊണ്ടാണ് ചിന്തു ആ പട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നത്. പെറ്റുകിടക്കുന്ന പട്ടികളുടെ അടുത്തേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞു വിലക്കിയതാ, ആരു കേൾക്കാൻ? അമ്പലത്തിലായാലും പട്ടിയിലായാലും മരണവീട്ടിലായാലും എവിടെയും പിള്ളേർക്ക് ഫോട്ടോ എടുക്കലും റീൽസ് ഇടലും എന്ന ഒരു ചിന്ത. അവളുടെ മോള് വയസ്സു, അതിനും ചടങ്ങോ? അതൊക്കെ ഒരു കാലത്ത് നിർത്തിയതല്ലേ. അവളുടെ മോൾക്കാണ് ചടങ്ങ് വേണമെന്ന നിർബന്ധം. കാരണം അവളുടെ കൂട്ടുകാരിയെല്ലാം ചടങ്ങ് നടത്തി റീൽസും ഇട്ടു. അതുകൊണ്ട് കൂട്ടുകാരികളെ പോലെ അവൾക്കും ചടങ്ങ് നടത്തണമെന്ന് ഒരേ വാശി. റീൽസ് ഇടാൻ വേണ്ടി
കാലത്ത്.

0: ന്റെ പോക്കെ ശാന്തി ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സുനിതയുടെ മനസ്സ് ആ പെഡിഗ്രി കവറിൽ തന്നെയായിരുന്നു. ഇവിടെ നാലഞ്ച് തെരുവുപട്ടികൾ കിടന്നിരുന്നതേ, ഇപ്പോൾ ഒന്നിനെയും കാണുന്നില്ലല്ലോ. അവ എങ്ങോട്ട് പോയി? അന്നത്തെ ആ സംഭവത്തിന് ശേഷം എല്ലാത്തിനും ഇവിടുന്ന് തുരത്തിയെന്ന് ആശ്വാസത്തോടെ മായ പറഞ്ഞു. എന്ത് സംഭവം? ചേച്ചിയെന്ന് തലശ്ശേരിയിലായിരുന്നപ്പോഴാണ് ന്യൂസിലൊക്കെ കാണിച്ചു. ആ പാലത്തിന്റെ അപ്പുറത്ത് ഒരു തയ്യൽക്കട നടത്തിയിരുന്നവരെ അറിയാമോ? അവിടുത്തെ ആളല്ലേ ഒരു അപകടത്തിൽ? അതെ, കിടപ്പിലാണ്. ഇപ്പോൾ കട നടത്തുന്നത് അയാളുടെ ഭാര്യയാണ്. അവർക്ക് രണ്ട് കൊച്ചുകുട്ടികളാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റത്ത് ഒളിച്ചു കളിക്കുകയായിരുന്നു. മൂത്ത കുട്ടിയെ നോക്കി ഇളയത് ഇടവഴിയിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും നാലഞ്ചു തെരുവുപട്ടികൾ കൂട്ടം ചേർന്ന് ആ രണ്ടര വയസ്സുകാരി പൊടിക്കുഞ്ഞിനെ കടിച്ചു കുടഞ്ഞു കളഞ്ഞു. മുഖവും കഴുത്തും എല്ലാം. നാടിനെ വല്ലാതെ നടുക്കിയ ഒരു ദുരന്തമായിരുന്നു അത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ അലഞ്ഞു നടന്ന എല്ലാത്തിനെയും വകവരുത്തി. അക്കൂട്ടത്തിൽ ഇവിടെ കിടന്നതിനെയും അവർ അടിച്ചു കൊന്നു. ആ കൊച്ചിനെ ഓർത്താവാം ഒരു മൃഗസ്നേഹികളും പരാതിയും കേസുമായി മുന്നോട്ട് വന്നില്ല. ജയേട്ടൻ എന്തിനാവാം അവറ്റകളെ നോക്കാൻ പറഞ്ഞത്? ചിത്രപ്രദർശനത്തിന് ഇനിയും ചിത്രങ്ങൾ എടുക്കാനോ മറ്റോ ആണോ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് സുനിത ജയന്റെ ഫോണിലേക്ക് വിളിച്ചു. മറുതലയ്ക്ക് നിന്നും മറ്റൊരു ശബ്ദം. സുനിതേ, ഞാൻ ഹരിയാണ്. ജയൻ ഡോക്ടറുടെ റൂമിൽ നിൽക്കുകയാണ്. അയ്യോ, എന്തു പറ്റി? ജയനൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ചിന്തുവിന്റെ കാര്യം? ചിന്തുവിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ചിന്തുവിനെ ഇന്ന് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു. പ്രതീക്ഷയുടെ ഒരു ചീളും ബാക്കി വയ്ക്കാൻ അവസരം തരാതെ ഹരി ഫോൺ കട്ടാക്കി. വാക്കുകളുടെ ഇടിമിന്നലേറ്റ് അന്താളിച്ചു നിന്ന സുനിതയ്ക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് മതിലിനരികിൽ നിന്ന് അമ്മായി നീട്ടി വിളിക്കുന്നത് കേട്ടപ്പോഴാണ്.
1: സുനിതേ, ജയൻ നിന്നെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു? എന്റെ ടിക്കറ്റിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? എന്നാ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക?
0: ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുടെ അഗ്നികുണ്ഠം സുനിതയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു തറച്ചുകൊണ്ടിരുന്നു.
2: ശ്രീജ ബിശ്വാസ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ദീപ സോമൻ അവതരിപ്പിക്കുന്ന കവിതകൾ. കവിത പൊരയും ഇരുട്ടും കരഞ്ഞ രാത്രി.
3: മൂവന്തിയിൽ മുന്നാഴി നെല്ലുകുത്തി കഞ്ഞിയാക്കാൻ പാടുപെടും ചോദി. മൂക്കൊലിപ്പിച്ച് അപ്പന്റെ പാട്ടിനായി ഇരുട്ടിലേക്ക് നോട്ടം കൂർപ്പിച്ച മണിയൻ. കാറിക്കാറി മയങ്ങിക്കിടക്കുന്ന കുഞ്ഞോദരയുടെ ചന്തിയിൽ ചുമ്മ തട്ടിക്കൊടുക്കുന്ന വല്യ പെണ്ണ് കിടാത്തി. ഇരുട്ടുമുറിച്ചെത്തുന്ന അപ്പന്റെ മടിയിൽ ആദ്യം ആര് കയറുമെന്ന് അമ്മ കളി പറഞ്ഞു. പകലന്തിയോളം പൊരേല് തനിച്ചിരിക്കും കിടാങ്ങൾ. എന്റെ അപ്പനെ എന്റെ അമ്മയെ എന്ന് വാവിടാറുണ്ടെങ്കിലും തമ്പ്രാന്റെ പാടത്ത് കഴുത്തേൽ നുഖവുമായി മണ്ടി നടക്കുന്ന അപ്പന് കൂകി കേൾക്കാൻ അനുവാദമില്ല. തമ്പ്രാന്റെ പാടത്ത് ഞാറു നടും നേരം അമ്മയ്ക്ക് നെഞ്ചം കരഞ്ഞാലും മൂളക്കം പാടില്ല. രാവെളുക്കോളം മണിയനപ്പന്റെ നെഞ്ചത്ത് മുഖമുരുട്ടു. രാവെളുക്കോളം കുഞ്ഞോദ അമ്മയുടെ മുലക്കണ്ണ് ചപ്പു. വല്യ പെണ്ണ് കിടാത്തി കുഞ്ഞു കിടാങ്ങളുടെ കുറുമ്പിൻ കലമ്പിന്റെ അറ്റത്തെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ കമിഴ്ന്നു കിടന്ന് രാവെളുക്കോളം ഉറങ്ങും. നേരം വെള്ള ഈറും മുമ്പേ പൊര വിട്ടു പോണ അപ്പനും അമ്മയ്ക്കും മനസ്സില്ലാ മനസ്സോടെ പതിവ് പോലെ യാത്ര ചൊല്ലി കണ്ണീര് ചീമ്പിയ കുഞ്ഞോദയെ നെഞ്ചോടമർത്തി പാവം വല്യ പെണ്ണ് കിടാത്തി. അന്തി കനത്തപ്പോ മൂന്നാളും പൊരയില് കുന്തിച്ചിരിപ്പായി. ഇരുട്ട് കരഞ്ഞിട്ടും ഒരലില് കുത്താൻ ആളില്ലെന്ന് ഉലക്കമൂകയായി. ചുള്ളിലൊടിച്ചൊരുക്കിയ അടുപ്പ് പുകയാതിരുട്ടിൽ അനാഥത്വത്തിന്റെ നോവുപേറി. വിശപ്പ് കരയുന്ന വയറുമായി പരവേശപ്പെട്ട മൂന്ന് ജീവനുകൾ കുറ്റാക്കൂരിരുട്ടിലേക്ക് കണ്ണുകൾക്കൊപ്പം ഹൃദയത്തെയും പറഞ്ഞുവിട്ടു. വിശപ്പ് കരയുന്ന വയറുമായി പരവേശപ്പെട്ട മൂന്ന് ജീവനുകൾ കുറ്റാക്കൂരിരുട്ടിലേക്ക് കണ്ണുകൾക്കൊപ്പം ഹൃദയത്തെയും പറഞ്ഞുവിട്ടു. തെക്കൂന്നൊരു ചങ്ങല കിലുക്കം വടക്കതേറ്റുവാങ്ങി. വടക്കൂന്നൊരു നെഞ്ചൊരുക്കും നിലവിളി തെക്കതപ്പന്റെ നെഞ്ചിലിടുത്തിയായി. പൊര ഇരുട്ടിലാഴ്ന്നു, മുഖമായി കരഞ്ഞു. വിശപ്പിന്റെ തൊട്ടിലിൽ വാടിയുറങ്ങും മൂന്ന് കിടാങ്ങൾക്ക് ഇനി ആരുണ്ടെന്ന ഇരുട്ടും കരഞ്ഞു കനത്തു. വിശപ്പിന്റെ തൊട്ടിലിൽ വാടിയുറങ്ങും മൂന്ന് കിടാങ്ങൾക്ക് ഇനി ആരുണ്ടെന്ന് ആ ഇരുട്ടും കരഞ്ഞു കനത്തു.
2: പുനർജിനി.
3: നിശബ്ദതയാൽ ത്യാഗിയെടുത്ത

0: എഴുത്താണി കൊണ്ട് ഞാൻ നിന്റെ ഹൃദയത്തെ കുത്തിപ്പിളർക്കുന്നു. നിശബ്ദതയാൽ രാഗിയെടുത്ത എഴുത്താണി കൊണ്ട് ഞാൻ നിന്റെ ഹൃദയത്തെ കുത്തിപ്പിളർക്കുന്നു. വേദനയാൽ പുളയുന്ന നിന്റെ ചുണ്ടുകൾ അടർത്തിയ കവിതയുടെ ചവർപ്പ് നുകർന്ന കാറ്റിന് ചോരമണം. എന്റെ നിലാവരിച്ച രാത്രികൾക്കും ഇതേ ശവക്കച്ച പുതപ്പിച്ച വിരലുകളിൽ ശൈത്യമുറ തീർക്കുന്ന നേരം നീ എന്നെ ഓർത്തു വിലപിച്ചിരുന്നുവെന്ന് മഴമരം പുതുവെയിലത്ത് കണ്ണീരുണക്കി. ഇരുളിന്റെ കനത്ത പാളികൾക്കിടയിൽ ജ്യോതിർഗോളങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടവളപ്പോൾ വെളിച്ചത്തിന്റെ ചരട് തേടുകയായിരുന്നു. ഹിമപാദങ്ങൾക്കൊടുവിൽ തല നീട്ടിയൊരു തളിർനാമ്പിൽ സൂര്യൻ ചുംബിച്ചതാവാം അത് വെയിൽ പൊട്ടു തൊട്ടു. ഹിമപാദങ്ങൾക്കൊടുവിൽ തല നീട്ടിയൊരു തളിർനാമ്പിൽ സൂര്യൻ ചുംബിച്ചതാവാം അത് വെയിൽ പൊട്ടു തൊട്ടു.
1: ഉയർപ്പിലേക്ക് ഒരുവൾ.
0: പുഴ വെയിൽ പുതയ്ക്കുന്നു. അവൾ വെയിലിലും പുഴയിലും ഒരുപോലാഴുന്നു. മുങ്ങാങ്കുഴിയിൽ ലോകം അസ്തമിക്കുന്നു. ജീവിതാസക്തി അവളെ മേലേക്ക് തള്ളുന്നു. ഉയർപ്പിലേക്ക് വീണ്ടു. പച്ചയിലേക്കിറങ്ങുന്ന ഒരുവൾ ആത്മാവിനാഴത്തിലേക്ക് മുഖമാഴ്ത്തുന്നു. കനൽപ്പരപ്പിലെ തീപിടിച്ച ചെമ്പകക്കാട്, ഒറ്റ കിളിയുടെ അസ്ഥിക്കൂട്, കരിഞ്ഞൊരു കൊമ്പിലിടം നഷ്ടപ്പെട്ട ദേഹി. സ്വപ്നഭൂമിയിൽ പച്ചവടർത്തുന്ന ഒരുവൾ ഗ്രീഷ്മം ചുംബിച്ചൊടുക്കിയ സ്വപ്നങ്ങളിലേക്ക് തൂവൽ ചിറക് തുന്നുന്നു. എഴുത്തുമേശയിലെ വെള്ളപ്പേപ്പറിൽ മഷിപ്പൂക്കളെ വിരിയിക്കുന്നു. ജനാലയ്ക്കപ്പുറം പുഞ്ചിരിച്ചൊരു ധ്രുവനക്ഷത്രം അവളിലേക്ക് മിഴിനീട്ടി. ആകാശവിശാലതയിലേക്ക് മറ്റൊരു നക്ഷത്രമായി അവൾ അവളെയും വരച്ചു ചേർത്തു. ആകാശവിശാലതയിലേക്ക് മറ്റൊരു നക്ഷത്രമായി അവൾ അവളെയും വരച്ചു ചേർത്തു. ഇപ്പോൾ മേലേക്കുയർത്തിയ പെൺമുഖം നിലാവെന്നടിവരയിടുന്നു. നിറവാൾ തുളുമ്പുന്നു. സ്വാസ്ഥ്യം പുതയ്ക്കുന്നു. ഇപ്പോൾ മേലേക്കുയർത്തിയ പെൺമുഖം നിലാവെന്നടിവരയിടുന്നു. നിറവാൾ തുളുമ്പുന്നു. സ്വാസ്ഥ്യം പുതയ്ക്കുന്നു.
1: സ്വപ്നാടക.
0: ഏകാന്തതയുടെ താഴ്വരയിൽ അലയുന്ന സ്വയം നഷ്ടമായ ഒരുവളെ അറിയുമോ? നൊമ്പരമുള്ളുകളാൽ മനം മുറിഞ്ഞ് മരവിപ്പിന്റെ കമ്പളത്തെ ആത്മാവിലണിഞ്ഞ് നമുക്കായവൾ നിലാവിനെ നീട്ടും. ചുളിഞ്ഞു പോയൊരു മന്ദഹാസത്തെ വിടർത്താൻ അന്നേരം നാം മറക്കും. തനിച്ചൊരുവൾ രാവിനിറമ്പുകളെ പകൽ വെളിച്ചത്താൽ നിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? മഷിത്തൂവലാൽ നെയ്തൊരുക്കിയ വെള്ളിത്തേരിനവൾ ഏഴു കുതിരകളെ പൂട്ടും. മാന്ത്രിക ചിറകുള്ള വെൺകുതിരകൾ ഏഴാം കടലിനുമീതേ പറക്കും. നിദ്രയാൽ ഉപേക്ഷിക്കപ്പെട്ടവളപ്പോൾ തന്റെ സ്വപ്നഭൂമികയിൽ കറുകപുല്ലുകളായി പച്ചവടർത്തു. ബന്ധനമറ്റ് പാറുന്ന പട്ടമായി മനസ്സു കൈമോശം വന്നവളെ അറിയുമോ? വീണുടഞ്ഞ പളങ്കുപാത്രത്തിന്റെ പഞ്ചസാര കണികകളിൽ മഴവില്ലിനെ തൊടുമവൾ. ബന്ധനമറ്റ് പാറുന്ന പട്ടമായി മനസ്സു കൈമോശം വന്നവളെ അറിയുമോ? വീണുടഞ്ഞ പളുങ്കുപാത്രത്തിന്റെ പഞ്ചസാര കണികകളിൽ മഴവില്ലിനെ തൊടുന്നവൾ. സീമകളെ അനായാസം മറികടന്ന് ചിന്തകളുടെ ഭ്രാന്തൻ ജൽപ്പനങ്ങളിൽ കാകളിമധുരം കലർത്തുന്നവൾ. വിജനതയുടെ നട്ടുച്ചയിൽ തീഷ്ണതയുടെ കൊടുമുടിയിൽ ഏതോ കാലത്തേതോ നേരത്ത് കാറ്റ് തൂയലുകൾ തീർത്തുപോയ മഴനൂൽ കാട്ടിലേക്കവൾ വീണ്ടും ഇറങ്ങി നടക്കുന്നു. നനവേറ്റു കുതിർന്ന മുഖം കൈക്കുടനയിൽ ഒളിപ്പിക്കുന്നു. കരിമഷിപ്പടർപ്പിലെ ദുഃഖച്ചവിയെ ചുണ്ടിലൊരു മന്ദസ്മിതമായണിഞ്ഞ് നിശയുടെ മാറിൽ നിലാവായി അലിഞ്ഞ് സ്വയമില്ലാതാകുന്നവൾ സ്വപ്നാടക.
1: ദീപ സോമൻ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടി. ഇതിൽ യോഗ ഫോർ ഹെൽത്തി മൈൻഡ് ആൻഡ് ഹെൽത്തി ബോഡി ശ്രീ പ്രകാശ് നീലകണ്ഠൻ സംസാരിക്കുന്നു. ഇന്ന് 9:30 ഇംഗ്ലീഷ് പരിപാടി.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
1: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാൻമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജ്ജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജ്ജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ്

0: വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്ക ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തെരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജ്ജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ

0: ബങ്കരിംഗ് തുറമുഖമാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര സാധ്യത കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപയാണ് നീക്കിവച്ചത്. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപയും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപയും വകയിരുത്തി. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1,535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായും മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായും വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.8 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാന ലോകത്തിൽ സ്വയം നവീകരിക്കാനും പുതിയ അറിവുകൾ ആർജിക്കാനും വായന അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എൻ ഫൌണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച 31-ാം ദേശീയ വായനോത്സവത്തിന്റെ ഭാഗമായ വായനാ ദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്തിന് 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേന രാജ്യമെമ്പാടും യോഗാ സെഷനുകൾ സംഘടിപ്പിക്കുന്നു. ലേയിലെ ഉയർന്ന പർവ്വതനിരകൾ മുതൽ കാർ നിക്കോബാർ ബീച്ചുകൾ വരെയും തവാങ്ങിന്റെ കിഴക്കൻ അതിർത്തികൾ മുതൽ ദ്വാരക വരെയും യോഗാ ദിന പരിപാടികൾ നടക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോൻ പാടിയത്. ഗാനരചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേക്കാ.

ആകാശവാണി നമസ്കാരം. സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് പുതിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷമുള്ള ആദ്യ ബജറ്റാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. യു ഡി എഫിന്റെ പ്രഖ്യാപിത നയമായ അടിസ്ഥാന സൌകര്യ വികസനവും ജനക്ഷേമവും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അഞ്ചുവർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും യു ഡി എഫ് സർക്കാരിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുതുയുഗ കേരളം എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, കൃഷി, തീരദേശ വികസനം എന്നിവയ്ക്കാണ് പ്രധാന മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് തുറമുഖ അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കാനായി 400 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് വിഭാവനം ചെയ്ത മിഷൻ സമുദ്ര പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയത്തിനായി 50 കോടി രൂപയും വിഴിഞ്ഞം ബേപ്പൂർ തുറമുഖങ്ങളുടെ വികസനവും ഒരു വർഷത്തിനുള്ളിൽ ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു ആഗോള സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് ശക്തമായ ഒരു മാരിടൈം സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പുതിയ കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കി മാറ്റുന്നതിനൊപ്പം വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രം, തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികൾക്കുള്ള സംവരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയവും ഭൂമിയുടെ കൃത്യമായ വിവരശേഖരണത്തിനായി ലാൻഡ് ബാങ്കും യാഥാർത്ഥ്യമാക്കുകയാണ് ബജറ്റിലെ സുപ്രധാന തീരുമാനം. കൂടാതെ നിലവിലെ

ഭൂനിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടാം ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. കേരളത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി വരുന്നു. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ പ്രമുഖ വിദേശ സർവകലാശാലകളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി നിലവിലുള്ള സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തും. ആഗോളതലത്തിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള പഠനാവസരങ്ങൾ ലഭ്യമാകും. സമകാലികമായ അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ സർക്കാർ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങളെ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആന്റ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷനായാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പ്രവർത്തിക്കുക. ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിക്കുക, ഭാവിയിലേക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക, വ്യവസായ അക്കാദമിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻഗണനാ മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് ഈ മിഷൻ പൂർണ്ണ പിന്തുണ നൽകും. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ്വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്താരാഷ്ട്ര തൊഴിൽ മേഖലകൾ എന്നിവയ്ക്കാണ് ഈ മിഷൻ പ്രത്യേക മുൻഗണന നൽകുന്നത്. ഈ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തെ ഒരു ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നതിനായി 200 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കും. കൂടാതെ സംസ്ഥാനത്തെ സ്പേസ് പാർക്ക് പദ്ധതിക്കായി 5 കോടി രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്ന് VD സതീശൻ ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കി. അങ്കണവാടി ജീവനക്കാരുടെ അടക്കമുള്ള ഓണററിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്താനുമുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കിഫ്ബി അഴിച്ചുപണിയുമെന്ന സൂചന നൽകിക്കൊണ്ട് അതിന്റെ നടത്തിപ്പ് പഠിക്കാൻ കമ്മിറ്റിയെ വയ്ക്കുമെന്നും ബജറ്റ് പറയുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോറും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാക്ക ജില്ലകളായ കാസർഗോഡിനും വയനാടിനും ഇടുക്കിക്കുമായി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചെലവുകൾക്കായി 10 കോടി രൂപ പ്രാഥമികമായി മാറ്റിവച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. സ്ത്രീകൾക്കുള്ള സൌജന്യ ബസ് യാത്രയ്ക്കായി 600 കോടി രൂപ വകയിരുത്തി. കൂടാതെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ തുടരുന്നതിനും ദുർബല വിഭാഗങ്ങളെ സഹായിക്കുന്നതിനുമായി 14,500 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ശക്തിപ്പെടുത്തി കൂടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള സമുദ്ര ലോജിസ്റ്റിക്സ് വികസനത്തിനും തീരദേശ അടിസ്ഥാന സൌകര്യങ്ങൾക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നീക്കിവച്ചിരിക്കുന്ന വൻ നിക്ഷേപം സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്താകും. ഇതോടൊപ്പം വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ നിക്ഷേപം ആകർഷിച്ച് യുവാക്കൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും റോഡുകൾ, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, നൈപുണ്യ പരിശീലനം എന്നിവ മെച്ചപ്പെടുത്താനുമുള്ള വിപുലമായ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2,076 കോടി രൂപ മാറ്റിവച്ചു. ഹരിപ്പാടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ 100 കോടി രൂപ നീക്കിവച്ചതിനൊപ്പം കാസർഗോഡ്, ഇടുക്കി, മഞ്ചേരി മെഡിക്കൽ കോളേജുകളുടെ വികസനവും മലപ്പുറത്ത് പുതിയ കാൻസർ സെന്ററും പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജീവനക്കാരുടെ DA, DR എന്നിവ മുടക്കം കൂടാതെ നൽകും.

അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് എൻ പി എസ് സംവിധാനം പരിഷ്കരിക്കും. ശമ്പള പരിഷ്കരണം ഉടനുണ്ടാകുമെന്നും പ്രഖ്യാപനമുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1535 കോടി രൂപ നീക്കിവച്ചപ്പോൾ റബ്ബറിന്റെ തറവില 250 രൂപയായി ഉയർത്തിയത് കർഷകർക്ക് വലിയ ആശ്വാസമായി. കൂടാതെ വന്യജീവി മനുഷ്യ സംഘർഷം പരിഹരിക്കാൻ 192 കോടി രൂപ മാറ്റിവയ്ക്കുകയും തീരദേശ നിവാസികളിൽ പട്ടയം ലഭിക്കാത്ത എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ സ്ഥാപിക്കും. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. വ്യവസായ ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ലാൻഡ് റിഫോംസ് പദ്ധതിയും പുതിയ സാങ്കേതികവിദ്യകൾ പ്രോത്സാഹിപ്പിക്കാൻ 50 കോടി രൂപ വകയിരുത്തിയുള്ള ജെൻസി സ്റ്റാർട്ടപ്പ് പദ്ധതിയും ഈ ബജറ്റിന്റെ സവിശേഷതകളാണ്. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ മേഖലകളെ ബന്ധിപ്പിച്ച് ആഗോള ഫർണിച്ചർ ഹബ്ബും 10 കോടി രൂപ ചെലവിൽ ഗ്ലോബൽ ഗോൾഡ് ഹബ്ബും സ്ഥാപിക്കുന്നതിനൊപ്പം കോഴിക്കോട് സൈബർ പാർക്ക് ഇൻഫോ പാർക്ക് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം അംഗീകരിച്ചുകൊണ്ട് വയനാട് ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കും. ഗതാഗത മേഖലയിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യ ബസ് യാത്ര കാരണം കെഎസ്ആർടിസിക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ 600 കോടി രൂപ അനുവദിക്കുകയും തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിമരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി, ക്യാമ്പസുകളിലെ പെൺ സൌഹൃദ സൌകര്യങ്ങൾ, പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷൻ എന്നിവയും ബജറ്റിന്റെ പ്രധാന ഭാഗങ്ങളാണ്. സാംസ്കാരിക കായിക മേഖലകളെയും ബജറ്റ് ചേർത്തുപിടിക്കുന്നു. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ജെ സി ഡാനിയൽ ഫിലിം സിറ്റിയും ചിത്രനഗരവും, കോഴിക്കോട് എം ടി വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക്, തൃശൂരിൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാദമി, മലബാറിൽ അത്യാധുനിക ഫുട്ബോൾ സ്റ്റേഡിയം എന്നിവ പ്രധാന പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ, ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. അന്തരിച്ച നടൻ സലീംകുമാറിന് സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തി. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കഴം പള്ളി, മണ്ണാറശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്ന പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്തെ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ് കേരളം, MSME ഗ്രോത്ത് സ്കീം തുടങ്ങിയവയും കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലെത്തിക്കാൻ ബ്രാൻഡ് കേരളം എന്ന പദ്ധതിയും നടപ്പിലാക്കും. കാർഷിക മേഖലയുടെയും ഗ്രാമീണ മേഖലയുടെയും ഉണർവിനായി വൺ കേരള കരുതൽ മിഷനും പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10,000 പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ പിന്തുണ നൽകും. AI, ഓട്ടോമേഷൻ, ഡിജിറ്റൽ ടെക്നോളജി, ഇ കോമേഴ്സ് മേഖലകളിൽ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്കായി റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ച് ഫണ്ട് എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. IIT മാതൃകയിൽ റിസർച്ച് പാർക്കുകൾ സ്ഥാപിച്ച് സർവകലാശാലകളെയും വ്യവസായ മേഖലയെയും ബന്ധിപ്പിക്കും. ഗവേഷണ ഫലങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയും. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന കേരളത്തിൽ അവരുടെ കഴിവുകളും അനുഭവങ്ങളും സാമ്പത്തിക രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നതിനായി സിൽവർ ഇക്കോണമി എന്ന ആശയം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകി കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ അജണ്ടയുമായി കേരള സർക്കാർ അവതരിപ്പിച്ച 2026-27 പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടിന്റെ പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കിടയിലും പശ്ചാത്തല വികസനത്തിനും നവകേരള നിർമ്മിതിക്കും മുൻഗണന നൽകുന്നതിനൊപ്പം സാധാരണക്കാരുടെ ജീവിത നിലവാരമുയർത്താനും ലക്ഷ്യമിടുന്നതാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ഈ പുതുക്കിയ ബജറ്റ്. സർക്കാർ നേരത്തെ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ച് രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. സാധാരണ വാർഷിക ബജറ്റിനപ്പുറം സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ വികസന നയരേഖയായാണ് ഈ ബജറ്റിനെ സർക്കാർ കാണുന്നത്. പുതുയുഗ കേരളം എന്ന ആശയത്തെ മുൻനിർത്തി

സൃഷ്ടി, നിക്ഷേപം, വിജ്ഞാന സമ്പദ്വ്യവസ്ഥ, സമുദ്ര സമ്പദ്വ്യവസ്ഥ, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം എന്നിവയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, വയോജനക്ഷേമം, സ്ത്രീ ശാക്തീകരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് തുടർച്ചയായ പിന്തുണ ഉറപ്പാക്കുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ഭാവി വികസനത്തെ പുനർനിർവചിക്കാനുള്ള ശ്രമമാണ് 2026-27 ബജറ്റ്. വിഴിഞ്ഞം മുതൽ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ വരെ, സമുദ്രവികസനം മുതൽ സ്പേസ് ഇക്കോണമി വരെ, ക്ഷേമം മുതൽ നിക്ഷേപം വരെ വ്യാപിച്ചു കിടക്കുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടാണ് ഈ ബജറ്റിന്റെ സവിശേഷതയെന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് ഭിന്നാഭിപ്രായമാണുള്ളത്. ബജറ്റ് വികസനരേഖയല്ലെന്നും കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് ധവളപത്രത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ച UDF സർക്കാർ ബജറ്റിൽ വൻകിട പ്രഖ്യാപനങ്ങൾ നടത്തിയത് പരസ്പര വിരുദ്ധമാണ്. LDF സർക്കാർ ഖജനാവിൽ ആവശ്യത്തിന് പണം കരുതി വച്ചിട്ടാണ് പടിയിറങ്ങിയത് എന്നതിന്റെ തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബജറ്റ് കേവലം മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും സംസ്ഥാനത്തെ കടക്കണിയിൽ നിന്നും കരകയറ്റാൻ ഇതിൽ യാതൊരു ദിശാബോധവുമില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉൽപാദനപരമായ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിന് പകരം കടം വാങ്ങി ചെലവഴിക്കാനുള്ള മുൻ സർക്കാരിന്റെ അതേ പാത തന്നെയാണ് ഈ സർക്കാരും തുടരുന്നതെന്ന് B. മുരളീധരൻ MLA വിമർശിച്ചു. നിങ്ങൾ കേട്ടത് സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

0: പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടി 9496593321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: This is Akashvani, Thiruvananthapuram. Good evening, listeners. 21st of June 2026 is observed as International Day of Yoga. The initiative of promoting yoga by the Honorable Prime Minister Sri Narendra Modi from 2014 till this time of the year has raised the practice of yoga to greater heights of glory globally. This year's theme is Yoga for Healthy Aging. Yes, yoga has become a part of our lives. Yoga for wellness, wisdom and peace helps us to overcome stress and challenges in life. Yoga for Healthy Aging. The secret behind this is vividly portrayed by Sri Prakash Neelakandan, Faculty of Art of Living, Thiruvananthapuram. Let's listen to him carefully.
2: Dear listeners, Namaskaram. This year's International Yoga Day theme, Yoga for Healthy Aging, is especially close to my heart because it reminds us that yoga is not only for the young and flexible, but for every age, every body, every stage of life. Let me begin with a few questions. Do you know the most popular ancient fitness science India has given to the world? Yoga. Do you know one practice that needs no machine, no gym membership, no special shoes and no special equipments? Yoga. Do you know one practice that can be done by a child, a student, a busy professional, a homemaker and even a super senior citizen? Yoga.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: മൊഴിയാം ഒരു കഥ.
0: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് വി കെ എൻ എഴുതിയ രണ്ട് കഥകൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഐശ്വര്യ. ആദ്യ കഥ ലക്ഷ്യം.
2: അക്കൊല്ലം പത്താംതരം പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വിജയം 63%. അതിൽ 60% മാർക്കുകളോടെ പാസ്സായി. ഏതു കോളേജിൽ വേണമെങ്കിലും ചേരാം. ഒരു പ്രിൻസിപ്പളും പോ എന്ന് പറയില്ല. വാരിയെടുത്ത് മുത്തി ഇന്റർമീഡിയറ്റിന് ചേർക്കും. പോയ നൂറ്റാണ്ടിൽ ഇന്റായിരുന്നു ഫാഷൻ. പിന്നീടാണ് പ്രീ ഡിഗ്രി വന്നത്. എന്നാൽ കലാലയത്തിൽ പ്രവേശിക്കാം എന്ന് പിതാവ് ഉപദേശിച്ചു. പക്ഷേ മടിയായിരുന്നു. 10 ക്ലാസ് പഠിച്ചുണ്ടാക്കുന്നതിലും 10 മടങ്ങ് പണിയാണ് 4 വർഷം BA വായിക്കുന്നതെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നതിനാലാണ് പൈതൃകം വച്ചു നീട്ടിയ ഓഫർ തിരസ്കരിച്ചത്. വയ്യാവേലിക്ക് മുതിരാതിരുന്നത്. മനുഷ്യൻ വേലിമേൽ വീണാലും വേലി മനുഷ്യനേൽ വീണാലും പരിക്ക് മനുഷ്യനാണല്ലോ. എന്നാൽ പഠിക്ക വേണ്ട, പോക്കറ്റ് മണിയും വേണ്ട എന്നായി പിതാവ്. അത് തുലവും കഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പീടികയിൽ കണക്കെഴുതാൻ നിന്നോ എന്ന് പറഞ്ഞു. പറ്റിയ ഇരിപ്പിടവും തന്നു. കണക്ക് പുസ്തകത്തിൽ അക്കങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പലവ്യഞ്ജനം പൊതിയാൻ വാങ്ങിയ പഴയ കടലാസു കൂമ്പാരത്തിൽ ഒരു തുടർക്കഥ വായിക്കാനിടയായത്. മധ്യത്തിൽ ഒരധ്യായമായിരുന്നു. കാമുകിയുടെ ചരിത്രത്തിൽ ശങ്കാലുവായ ചക്കു എന്ന കമിതാവ് കുലടയുടെ മുടി ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിന് കഠോരയോങ്ങുന്നിടത്ത് വച്ചാണ് സർഗം അവസാനിച്ചത്. തുടരും എന്നുമുണ്ടായിരുന്നു. മനസ്സ് വേഭതു പൂണ്ടു. അവൻ അവളെ കുത്തിയോ കാമുകി മരിച്ചോ? കൺഫ്യൂഷനായി. കണക്കെഴുതുന്നത് മാറ്റിവെച്ച് കടലാസിന്റെ കൂമ്പാരം പരതി. അടുത്ത ലക്കം കിട്ടി. ദൈവങ്ങൾക്ക് പുഷ്പം, കാമുകി മരിച്ചിട്ടില്ല. നീലിമയിൽ നിന്ന് ഒരു കൈയിറങ്ങി വന്ന് കാമുകന്റെ കൈയിലെ കഠാര തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു. അതോടെ കഥയോട് കമ്പമായി. ഒറിജിനൽ സാധനങ്ങൾ എഴുതാൻ ഉത്തേജനമായി. മറ്റവൻ എഴുതുന്ന പന്നാസ് വായിക്കുന്നതിനു പകരം സ്വന്തമായി നയിച്ചുണ്ടാക്കി എഴുതി ആയത് വായിക്കാനായി വായു. ഒരു പേജ് കണക്കെഴുത്തും ഒരു ചെറുകഥയുമായി ദിവസങ്ങൾ അസ്തമിച്ചു. തുടരനിലേക്ക് പ്രവേശിക്കുന്നത് വരട്ടെ, ചെറുകഥ അച്ചടിച്ചു വരട്ടെ. ഇരുന്നിട്ടാവാം കാലു നീട്ടുന്നത്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്നാദി സൂക്തങ്ങൾ മനസ്സുപദേശിച്ചു. എഴുതിയ കഥകളെല്ലാം പല പത്രമാപ്പീസുകളിലും തിരിച്ചുവന്നു. എഴുത്തു മിക്കവാറും നിന്നു

0: എന്ന ഘട്ടത്തിലാണ് തിരസ്കരണത്തിന്റെ ദീർഘമായ ശൃംഖലയിൽ ഒരു കൊളുത്തുമാതിരി ഒരു കഥ അച്ചടിച്ചു വന്നത്. പകർപ്പവകാശം പ്രസാധകന് പ്രതിഫലം 7 രൂപ. പ്രോത്സാഹനമായി കണക്കെഴുത്തുപോലും കഥാരൂപത്തിലായി. തിരസ്കരണത്തിന്റെ ശതമാനം തലകുത്തി വീണ് എഴുന്നേൽക്കാനാവാതെ കിടന്നു. സൃഷ്ടിക്ക് 100% അംഗീകാരം. കണക്കെഴുത്തുപേക്ഷിച്ച് പിതൃക്കളെ തള്ളിപ്പറഞ്ഞ് അടുത്ത പട്ടണത്തിലേക്ക് നീങ്ങി. മുറിയെടുത്ത് തുടരനിൽ കൈവച്ചു. വെച്ചടി വെച്ചടി നോവലായിരുന്നു. 5 പത്രമാസികകളിൽ ഒരേ സമയം തുടരന്മാർ വന്ന ഒരു കാലമുണ്ടായിരുന്നു. മൊത്തം സാധനത്തിനും പേര് എന്റെ സംതൃപ്തിയുടെ വസന്തം. ഇവനെ അനുകരിച്ചാണ് അമേരിക്കൻ വർക്കിയായ ജോൺ സ്റ്റൈൻബെക്ക് ഞങ്ങളുടെ അസംതൃപ്തിയുടെ ശിശിരം എന്ന് തന്റെ ഒരു ഗ്രന്ഥത്തെ നാമകരണം ചെയ്തത്, ദ വിന്റർ ഓഫ് അവർ ഡിസ്കണ്ടന്റ്. കഥകൾ ധാരാളമായി പുറത്തു വന്നപ്പോൾ പുസ്തകശാലക്കാർ പിടികൂടി. 20, 25, 30% റോയൽറ്റി. കൊല്ലത്തിൽ 6 മാസത്തിൽ 3 മാസത്തിൽ ഒരിക്കൽ കണക്ക് തീർക്കും. അഡ്വാൻസ് എന്ത് വേണം? ചിന്തിച്ചു നോക്കിയപ്പോൾ ഒരു കെണി. റോയൽറ്റി അടിസ്ഥാനത്തിലാവുമ്പോൾ മുഴുവൻ സമയവും കണക്ക് വയ്ക്കാൻ വേണ്ടി വരുമെന്ന് വന്നു. എഴുത്തു നടക്കില്ല, മൊത്തക്കച്ചവടമായാലോ? അഭികാമ്യമെന്നാർ പുസ്തകശാലക്കാർ. 2000, 3000, 5000 കഥാസമാഹാരങ്ങളും നോവൽ ബുക്കുകളും തീരെഴുതി രൗദ്രഭീമമായ ഒരു തുക മറ്റുപേരുടെ നിക്ഷേപങ്ങളെ മുടക്കി ബാങ്കിൽ വിലങ്ങനെ കിടന്നു. വളരെ കാലത്തേക്ക് തുടർച്ചയായി നടുനിവർത്താമെന്നായി. പണത്തിനു പണം, പേരിനു പേര്, വിവാഹാലോചനയ്ക്ക് യുവതികൾ, നിവസിക്കാൻ ബംഗ്ലാവ്, തൊഴുത്തു നിറയെ പശുക്കൾ. എന്നിട്ടും വിചാരിച്ച പോലെ നടന്നില്ല. സാമാന്യം ധൂർത്തനായി ജീവിച്ചതിനാലും ഇടയ്ക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനാലും ധനം ക്ഷണത്തിൽ ക്ഷയിച്ചു വന്നു. പിന്നീടത് തീരെ ഇല്ലാതായി. ബംഗ്ലാവും പശുക്കളും വിറ്റുപോയി. ആ സംഖ്യയും തീർന്നു. വീണ്ടും നോവൽ എഴുതാതെ ഗതിയില്ല എന്നായി. എഴുതാൻ ആശയങ്ങളും പ്ലോട്ടുകളും മനസ്സിൽ ധാരാളമുണ്ട്. നല്ല വിലയും കിട്ടും. പക്ഷെ മടി, ആലസ്യം, ലെതാർജി. അനന്തമായ പുറങ്ങൾ നഗ്നമായ കൈകൊണ്ടെഴുതി നക്കലുണ്ടാക്കണം. പിന്നീടത് പകർത്തണം. ക്രമേണ ചത്തുപോകും. അപ്പോൾ ഒന്നും എഴുതിയില്ലെങ്കിലും കാലക്രമേണ അതുതന്നെ സംഭവിക്കുമെന്നും തമ്മിൽ ഭേദം എഴുതി മരിക്കുകയാണെന്നും യുക്തി ഉപദേശിച്ചു. എന്നാൽ എഴുതി മരിക്കുക തന്നെ. ഇന്ന് വിശ്രമിച്ച് നാളെ തുടങ്ങുക തന്നെ. ഒരു നോവലിനുള്ള ചിന്തകൾ മനസ്സിൽ ചിന്തേറിട്ട് മയപ്പെടുത്തുമ്പോൾ ചലച്ചിത്രഗാനവുമായി നിരത്തിലൂടെ ഒരു വാൻ പോകുന്നത് കണ്ടു. വിശേഷം തിരക്കിയപ്പോൾ സംസ്ഥാനത്തെ ഭാഗ്യക്കുറിയുടെ ഷീട്ട് വിൽക്കുന്ന വാഹനമാണ്. എന്നിട്ടാണ് വാഹനം മടങ്ങുമ്പോൾ 1,00,000 രൂപ സമ്മാനം കിട്ടുന്ന കുറിയുടെ ഒരു നറുക്കെടുത്തു. നറുക്കെടുപ്പിന്നാൾ ആശിച്ച ലക്ഷം കിട്ടി. എഴുത്തു നിർത്തി. ഈ പണി നേരത്തെ ആവാമായിരുന്നു. എഴുതി എഴുതി കൈകേടുവരുത്തേണ്ടിയിരുന്നില്ല. ധനം തുകയായി ബാങ്കിലിട്ടു. 8.5% പലിശ. പലിശ കൊണ്ടുതന്നെ ജീവിക്കാം. ഒന്നൊഴിച്ച് എല്ലാ പ്രശ്നവും ഈ ലക്ഷം തീർത്തു തന്നു. ലക്ഷം തന്നെയായിരുന്നു ആ പ്രശ്നം. വിൽപത്രത്തിൽ ഇവനെ ആർക്ക് നീക്കിവയ്ക്കും? അതാ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി അദ്ദേഹം വരുന്നു.
1: അടുത്ത കഥ, ഫുട്ബോൾ.
0: 25 മൈൽ ദൂരെ നിന്നാണ് ഫുട്ബോളിന്റെ മക്കളായ റാവുത്തരും കൂട്ടുകാരും വന്നത്. ഉദ്ദേശം ഞങ്ങളുടെ ടീമിന് 1-2 പാഠങ്ങൾ പഠിപ്പിക്കുക എന്നതായിരുന്നു. വെല്ലുവിളി റാവുത്തരുടെ അറ്റത്തു നിന്നുമാണ് വന്നത്. ജില്ലയിലുള്ള എല്ലാ ഫുട്ബോൾ ടീമുകളെയും ഒന്നിനുശേഷം മറ്റൊന്നായി തോൽപ്പിച്ച് ചാമ്പ്യൻ പീഠം കയറുക എന്നതായിരുന്നു കുറച്ചു മാസങ്ങളായി റാവുത്തരുടെ സ്വപ്നം. പന്തുകളി വൃത്തങ്ങളിൽ റാവുത്തരെക്കുറിച്ചുള്ള കഥകൾ ഒന്നിലധികമാണ്. പ്രേമനൈരാശ്യം വഴി ആത്മഹത്യയോളമെത്തിയ മനസ്സിനെ അവിടെ നിന്നും പിൻവലിപ്പിക്കാനാണ് ഫുൾ ടൈം പന്തുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നൊരു മൊഴിയുണ്ട്. മോൻ കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുക്കണം എന്ന് ബാപ്പയ്ക്ക് ഒരു കണ്ണുണ്ടായിരുന്നത്രേ. മോൻ സഹകരിച്ചില്ല. പണി പലതു നോക്കിയിട്ടും മോൻ 9 ക്ലാസ്സിൽ കിടന്ന് പന്തിന്റെ പിന്നാലെ പമ്പരം ചുറ്റുകയാണ് ചെയ്തത്. പന്തായി പോട്ടെ എന്ന് ബാപ്പ ശപിച്ചു അത്രേ. ശാപമോചനത്തെപ്പറ്റി റാവുത്തർ പുരാണം മൂകമാണ്. 3 വർഷം മുമ്പ് ശപിച്ചെന്നു മുതൽ മോൻ പന്തിന്റെ പുറകെ തന്നെയാണ്. ശമ്പളം കൊടുത്താണ് സുന്ദരൻ ടീമിനെ പുലർത്തുന്നത്. ക്യാപ്റ്റൻ താൻ തന്നെ. വെല്ലുവിളിക്കാൻ ടീമുകളെ കിട്ടാത്ത അവസരത്തിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും കൂലി കാളയെടുത്ത് റൈവൽ ടീമുണ്ടാക്കി അവരോട് ഏറ്റു ജയിക്കുകയാണത്രേ.

പതിവ്. കൂടുതൽ പണം ചെലവുള്ള ഒരേർപ്പാട്. കളിക്കാനും പണം, കരാറനുസരിച്ച് തോൽക്കാനും പണം. ഉഗ്രനെ വെട്ടിച്ച് അക്കാലം അത്രയും ഞങ്ങൾ കഴിയുകയായിരുന്നു. പൊതുവെ നല്ല കളിക്കാർ എന്ന് ഞങ്ങൾക്കിടയിലുള്ള ധാരണ ഞങ്ങളെപ്പറ്റി റാവുത്തർക്കും ഉണ്ടായിരുന്ന മാതിരിയായിരുന്നു. വന്നാൽ ഒരു കാൽ നോക്കാം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ വിളി വന്നു. തപാൽ വഴിക്കാണ് വന്നത്. ഇന്ന തീയതി 5 മണിക്കാണ് റാവുത്തർ ടീം ഫുട്ബോൾ മത്സരത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? കളിച്ച് കളിച്ച് ബാപ്പയെ തൊട്ടാണ് കളിച്ചിരിക്കുന്നത്. ധൈര്യമില്ലെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞില്ല. 4 മണിയുടെ പാസഞ്ചറിനാണ് ടോർപിഡോസ് യുദ്ധഭൂമിക്ക് പുറത്ത് തീവണ്ടി സ്റ്റേഷനിൽ തിരനോക്കാതെ പ്രവേശിക്കുന്നത്. പന്തുമായി താതാത്മ്യം പൂകിയ പോലിരുന്നു റാവുത്തരുടെ വെളുത്തുതടിച്ച കുറിയാകാരം. അതിവേഗത്തിൽ അദ്ദേഹം ഓടുകയാണെങ്കിൽ പന്തെന്ന് തന്നെ തോന്നും. മത്സരത്തിന്റെ വേഷത്തിലാണ് എല്ലാവരും. വെള്ളമുറിയൻ കാലുറയും ചുകന്ന ബനിയനും. ഒരാൾ മാത്രം വേറിട്ടു നിന്നു, പൊക്കം കൂടിയ ഒരു കോമളൻ. അദ്ദേഹം സൂട്ടിലാണ്, ടോർപിഡോസിന്റെ മാനേജറാണെന്ന് തോന്നിച്ചു. മറ്റൊരു ശമ്പളക്കാരൻ. കുശലത്തിനും കൂൾ ഡ്രിങ്ക്സിനും ശേഷം ഒരു ചെറിയ ആൾക്കൂട്ടത്തിന്റെ അകമ്പടിയോടുകൂടി സംഘം പോർക്കളത്തിലെത്തി. വഴിനീളെ റാവുത്തർ മാനേജറുമായി ധൃതിയിൽ രഹസ്യ സംഭാഷണമായിരുന്നു. ഒരു പുല്ലും വരാനില്ലെന്ന മാതിരി മാനേജർ കൈമുദ്രകൾ കാണിക്കുന്നുണ്ട്. എത്ര ഗോളിൽ ഒതുങ്ങും കളി എന്നായിരുന്നു ഞങ്ങളുടെ പേടി. വമ്പിച്ച ഒരു ജനാവലി ഗ്രൗണ്ടിനു ചുറ്റും കൂട്ടം കൂടി നിന്ന് കണ്ടവർക്കൊക്കെ ജയ് വിളിച്ചുകൊണ്ടിരുന്നു. കളി തുടങ്ങി. കേവലം പന്തു നിയന്ത്രണത്തിനും കുറിക്കുകൊള്ളുന്ന ഷോട്ടിനും മിന്നൽ പാസിംഗിനും പേർകേട്ട് പത്മവിഭീഷണ ബിരുദം 3ാം ക്ലാസ് വാങ്ങി ഇരു ടീമുകളും പന്തുമായി പരസ്പരം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ 17ാം മിനിറ്റിൽ ഗോൾ റാവുത്തരുടെ ടീമിനെതിരായി തിരിഞ്ഞ് ഒരു പെനാൽറ്റി ക്ലിക്ക് പ്ലോ എന്ന് അവരുടെ ഗോളിൽ മുളഞ്ഞു. ജനം കൂവി. അടികൊണ്ട മാതിരി റാവുത്തരുടെ മുഖം ചുളുങ്ങി. അയാൾ നേരെ നോക്കിയത് ഗ്രൗണ്ടിന്റെ വക്കിൽ തൂങ്ങി നിന്നിരുന്ന മാനേജരുടെ മുഖത്തേക്കായിരുന്നു. മാനേജർ എന്തോ ആംഗ്യം കാണിച്ചു. റാവുത്തർ തലകുലുക്കി. സംഭവം എന്തായിരിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. വീണ്ടും 29ാം മിനിറ്റിൽ പന്ത് ഇടത്തുപോയി വലതുമാറി ചാടിക്കെട്ടി ചവിട്ടി വലിഞ്ഞമർന്ന് മുകളിൽ പാറി മുന്നോട്ടാഞ്ഞ് റാവുത്തറുടെ ഗോൾ വലയത്തിൽ കുറ്റിക്ക് തട്ടി പുറകോട്ട് തെറിച്ച് ഞങ്ങളുടെ ടീമിലെ ഒരു നിരപരാധിയുടെ തലയിൽ തട്ടി തിരിച്ചുപോയി ഗോളിൽ വീണു. ജനം നീട്ടിക്കൂവി. സ്കോർ 2-0. ഹാഫ് ടൈം വിസിൽ വിളിച്ചപ്പോൾ റാവുത്തർ നേരെ ഓടിയത് മാനേജറുടെ അടുത്തേക്കാണ്. ഞാൻ പിന്നാലെ ഓടി, ഒന്നുമറിയാത്തവനെ പോലെ. തെല്ല് ദൂരത്തുനിന്ന് തിരിഞ്ഞു കളിക്കുമ്പോൾ ഇങ്ങനെ വചനങ്ങൾ നടക്കുന്നത് കേട്ടു. റാവുത്തർ: എതുക്കടാ നാം ഇങ്ങേ വന്നോ? എല്ലാം മുടിഞ്ഞതില്ല. മാനേജർ: വരുത്തപ്പെടാതീക, എല്ലാം ശരിയായിടും. ഇതിരിക്കെ നമ്മ കയ്യിലെ. മാനേജർ കാലുറയുടെ കീശയിൽ നിന്നും ഒരു ചെറിയ കുപ്പിയെടുത്ത് പൊക്കിക്കാണിച്ചു. 6 ഔൺസിന്റെ ഒരു മരുന്നുകുപ്പി. എന്തോ ദ്രാവകം നിറച്ചിരിക്കുന്നു. അയാൾ കുപ്പി തുറന്നു പിടിച്ച് ഗ്രൗണ്ടിൽ കയറി ഗോൾ പോസ്റ്റ് മുതൽ ഗോൾ പോസ്റ്റ് വരെ വളഞ്ഞും പൊളഞ്ഞും ഓടി. പൊട്ടം കളിച്ച് പിന്നാലെ ഞാനും. കുപ്പിയിലെ വെള്ളം അയാൾ ഗ്രൗണ്ടിൽ തളിക്കുന്നു. ശക്തിയായ എന്തോ മന്ത്രവും ഉരുവിടുന്നുണ്ട്. വലിയൊരു ഡോസ് ഞങ്ങളുടെ ഗോൾ മുഖത്ത് വീഴ്ത്തിയ ശേഷം തിരിച്ചോടി റാവുത്തറുടെ അടുത്തേക്ക് പോയി അയാൾ പറഞ്ഞു: മുടിച്ചിട്ടെ? സത്യമാ? റാവുത്തർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ എന്നാണേ, ഭയപ്പെടാമേ പോങ്കേ. നാരങ്ങാവെള്ളത്തിനു ശേഷം കളി തുടരുന്നു. ഇപ്പോൾ റാവുത്തരുടെ ഉപായം തല്ലല്ല, തടവായിരുന്നു. മാനേജരുടെ മന്ത്രം ഫലിച്ചോട്ടെ എന്ന ഭാവമായിരുന്നു. വെറുതെ ഓടി കാറ്റ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് 47ാം മിനിറ്റിൽ ഞങ്ങളുടെ ഔട്ട്സൈഡ് ലിഫ്റ്റിന് ഇൻസൈഡ് റൈറ്റിൽ നിന്നും ഒരു നീളൻ പാസ് കിട്ടി. അവനത് തോണ്ടി ഒരേറ് റാവുത്തരുടെ ഗോളിയുടെ തലയ്ക്കു മുകളിലൂടെ പന്ത് ഒഴുകിപ്പോയി. ജനം ദീർഘനേരം കൂവി. റാവുത്തർ കുറുകെ കുതിച്ച് മാനേജരുടെ അടുത്തെത്തി. എന്നിട്ട് വിലപിച്ചു: ഏതുക്കടാ ഇന്ത പശങ്കക്കിട്ടെ പന്താടറതുക്ക് നീ ശൊന്നേങ്കിട്ടെ. എല്ലാം തുളച്ച്. ഇത് താൻ ലാസ്റ്റ് ഗോളണ്ണേ. ഇനിമേൽ എല്ലാം അന്ത കാലി പശങ്കൾക്ക് താൻ. മാനേജർ ധൃതിയിൽ കുശുകുശുത്തു. ഉൻമന്ത്രം ഫലിക്കുമോണ്ണേ? പിന്നെ എന്നാ, ഇന്ത നാൾ വരെയും ഫലിച്ചിട്ടില്ലയോണ്ണേ. റാവുത്തർ വിവശനായി തിരിഞ്ഞോടി സെന്ററിൽ വന്ന് പന്ത് തട്ടി. നിമിഷങ്ങൾക്കകം സാധനം അദ്ദേഹത്തിന്റെ പെനാൽറ്റി ഏരിയയിൽ കിടന്ന് കളിക്കുകയായി. പന്ത് സ്വയം കളിക്കുകയാണെന്നും കളിക്കാർ കാണികളാണെന്നും തോന്നി. 59ാം നിമിഷം. ചടങ്ങില്ലാതെ, മുന്നറിയിപ്പില്ലാതെ, ഓർക്കാപ്പുറത്ത് ഞങ്ങളുടെ സെന്റർ

0: ഫോർവേഡ് അദ്ദേഹത്തിന്റെ ഒരു കുത്താണ്. വെടിയുണ്ട പോലെ പന്ത് ടോർപിഡോ ഗോളിയെ ഉരസി കൂടുപോകി. ജനം കൂവലായി മാറി. ഡേ ഒരു നിലവിളിയായിരുന്നു. പോർക്കാളയെ പോലെ മുഖം കുനിച്ച് റാവുത്തർ മാനേജറുടെ നേർക്ക് ചീറിയെടുക്കുന്നതാണ് കണ്ടത്. മാനേജർ ഓടിത്തുടങ്ങിയിരുന്നു. അടുത്ത നിമിഷം കാണികളും കളിക്കാരും തങ്ങൾ വരച്ച ചിത്രങ്ങൾ പോലെ വീർപ്പടക്കി നിൽക്കെ റെയിൽ താണ്ടി പാടം കടന്ന് ഭാരതപ്പുഴയുടെ മണലിലൂടെ രണ്ട് മനുഷ്യപ്പന്തുകൾ പമ്പരം ചുറ്റി ഓടുകയായിരുന്നു.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥകൾ. അവതരിപ്പിച്ചത് ഐശ്വര്യ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ കേൾക്കാം
1: ആലപ്പുഴ എസ് വിജയകുമാറിന്റെ തവിൽ ലയവിന്യാസം കേൾക്കാം. രൂപകതാളം

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഉദയനാട് താരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

得得出力。哎呀，管那嘛，那也管就多，嘎嘎个地，嘎在里里多，我阿不来，我米也里多，大大不来的大爹。

പൂക്കാലമരമായി എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതബ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ. ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്.
1: ഇന്ന് June 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ സന്ദേശം മലയാളികളോട് പറഞ്ഞുകൊണ്ട് ഗുരുനാഥൻ പി എൻ പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിൽ 47 ഗ്രന്ഥശാലകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ പിറവിയെടുത്ത ഗ്രന്ഥശാലാ സംഘം ഇന്ന് 8000+ ഗ്രന്ഥശാലകളുടെ പെരുമയിൽ കേരളത്തിൽ ഉടനീളം വായന പ്രോത്സാഹിപ്പിച്ചു വരുന്നു. വിജ്ഞാന സമ്പാദനത്തിന് ഏറ്റവുമധികം സംഭാവന നൽകുന്നത് വായനയാണെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് കുടുംബ അംഗങ്ങൾക്കായി 1829 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഗ്രന്ഥശാലയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല. ലക്ഷക്കണക്കിന് ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ ശേഖരവുമായി പബ്ലിക് ലൈബ്രറിയായി തിരുവനന്തപുരത്ത് തലയുയർത്തി ഇന്നും നിൽക്കുന്നു. 1937 കേരള ഗാന്ധി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ 1st മലബാർ വായനശാലാ സമ്മേളനം നടത്തുന്നതും ഓർക്കേണ്ടതുണ്ട്. വായനയുടെ ആവശ്യവും മഹത്വവും തിരിച്ചറിഞ്ഞ ശ്രേഷ്ഠ ഗുരുനാഥൻ പി എൻ പണിക്കർ എന്ന ബഹുമുഖ പ്രതിഭ കേരളത്തിലുടനീളം കാൽനടയായി സഞ്ചരിച്ച് നടത്തിയ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി മലയാള മണ്ണിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെറുതും വലുതുമായ പുസ്തകശേഖരവുമായി വിജ്ഞാനദാതാക്കളായി ഗ്രന്ഥശാലകൾ തലയുയർത്തി നിൽക്കുന്നു. 1926 തൻ്റെ ജന്മനാടായ നീലമ്പേരൂരിൽ പൊതുജനങ്ങൾക്കായി സനാതനധർമ്മം എന്ന പേരിൽ ഗ്രന്ഥശാല സ്ഥാപിച്ചു തുടങ്ങിയ വിജയയാത്ര തൻ്റെ അവസാന ശ്വാസം വരെയും തുടർന്നു. വായനയുടെ മാധ്യമവും രീതിയുമൊക്കെ മാറിയെങ്കിലും പുസ്തക വായന ഇന്നും തളരാതെ തുടരുന്നു. 1996 മുതൽ പി എൻ പണിക്കർ സാറിൻ്റെ ചരമദിനമായ June 19 വായനാ ദിനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചു. 2017 മുതൽ ദേശീയ വായനാ ദിനമായി പ്രസ്തുത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിക്കുകയുണ്ടായി. വായനാ ദിനമെന്നുള്ളത് മാറി വാരാചരണമാണ് ഇപ്പോൾ ആചരിച്ചു വരുന്നത്. വായനയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രന്ഥശാലകളും ഈ ബൃഹത് പദ്ധതിയിൽ പങ്കാളികളാകുന്നു. 800+ വർഷങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നിലനിന്നിരുന്ന നളന്ദ സർവകലാശാലയുടെ ഗ്രന്ഥശേഖരം അധിനിവേശക്കാർ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നതിനർത്ഥം നമ്മുടെ സംസ്കാരത്തെ തന്നെ ചുട്ടിച്ചാമ്പലാക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000+ വിദ്യാർത്ഥികളും 2,500+ അധ്യാപകരും ഒത്തുചേർന്നുകൊണ്ടിരുന്ന ഈ ഗ്രന്ഥശാലയിലുണ്ടായിരുന്നത് എന്തെല്ലാം വിജ്ഞാന ഖനിയായിരുന്നു എന്നാർക്കറിയാം. ഒരുപാട് സഞ്ചാരികൾ മഹാത്ഭുതമായി കുറിപ്പെഴുതിയിട്ടുള്ള പ്രസ്തുത ഗ്രന്ഥശാല കത്തിയമരുന്നതിന് 6 മാസത്തിലധികം സമയമെടുത്തു എന്നത് തന്നെ ഗ്രന്ഥങ്ങളുടെ ബാഹുല്യം തെളിയിക്കുന്നതാണ്. ഒരു വ്യക്തിയും സമൂഹവും വായന ശീലമാക്കുമ്പോൾ വായനക്കാർക്ക് സുഹൃത്തും വഴികാട്ടിയുമായി മാറുന്നു വായന. വായന ശീലമാക്കുക, ശീലം സ്വഭാവമായും

0: സ്വഭാവം സംസ്കാരമായും മാറും. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കുഞ്ഞുണ്ണി മാഷിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും.
1: ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.